0: ജസാക്കും അല്ലാഹു ഖൈറ. നാം ഇപ്പോൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തെൻസിയിൽ സൂറത്തു നൂർ മുതൽ സൂറത്ത് ശറഹ് വരെയുള്ള സൂറത്തുകളുടെ പാരായണം നിർവഹിച്ചത് അശ്ശേഖ് യൂസുഫ് ബിൻ നൂഹ് അഹമ്മദ്.
1: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്നാണ് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള. അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു. അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: സൂറത്തുൽ മുംതഹന, മദീനയിൽ അവതരിച്ചത്. പാരായണം നിർവഹിക്കുന്നത് ഹാഫിദ് മുഹമ്മദ് ഇഹ്സാൻ. ബിസ്മില്ലാഹിർ

അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്നുപോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതു തന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോയിൽ തൻസീൽ സൂറത്ത് ശുഅറ 52 മുതൽ സൂറത്ത് നംല് സൂറത്തുൽ ഖസസ് 28 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നത് അശ്ശേഖ് അബ്ദുറഹ്മാൻ ആലൂസി.

0: ജസാക്കല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ, വിശുദ്ധ ഖുർആനിലെ സൂറത്തു ശുഅറ 52 മുതൽ സൂറത്തുൽ ഖസസ് 28 വരെയുള്ള വചനങ്ങൾ.
1: വായനക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും, നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും, അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും, എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷര മികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത്, തമസിൻ്റെ മറ നീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനി ഉണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കിത്തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപക്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്.

0: ഞങ്ങളുടെ രക്ഷിതാവെ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരയണമേ.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാം വണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽ ഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: മനസ്സിന് ചെറുതായി മുറിവേൽക്കുമ്പോൾ പോലും ആത്മഹത്യയിൽ അഭയം തേടുന്നവരുടെ വാർത്തകൾ ഇടയ്ക്കിടെ നാം കേൾക്കുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുന്ന കൗമാരക്കാരൻ, മൊബൈൽ ഗെയിമുകൾക്ക് അടിമപ്പെട്ട് ജീവിതമൂല്യം മറക്കുന്ന കുട്ടികൾ, കൗമാരക്കാരുടെ, യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ വൈകാരിക പരിസരങ്ങൾ അരക്ഷിതവും സങ്കീർണവുമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാളില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ, മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ, ജീവന്റെ വിലയറിയുന്നതിൽ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണോ? ധാർമ്മികത ഒഴിവാക്കിയുള്ള, മനസ്സിനെ അവഗണിച്ചുകൊണ്ടുള്ള അശാസ്ത്രീയമായ വിദ്യാഭ്യാസ പദ്ധതിയുടെയും കപട സദാചാര ധാരണകളുടെയും ആകത്തുകയാണ് കുട്ടികളുടെ കരുണാർദ്രമല്ലാത്ത മനസ്സുകൾ. പ്രാധാന്യമേറുന്ന പരിഹാരവുമായി പീസ് റേഡിയോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ടീൻസ് ടൈം, എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 5:05 പീസ് റേഡിയോ ടീൻസ് ടൈം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. പരിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങൾ പ്രമാണബദ്ധമായി മനസ്സിലാക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം പാരായണ പഠനം. പാരായണ പഠനം പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ മഅരിജ് 6 മുതൽ 25 വരെയുള്ള വചനങ്ങളാണ് നാം പഠിക്കുന്നത്. അവതരിപ്പിക്കുന്നത് മുബാറക് ബിൻ ഒമർ.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലൽ മബ്ഊസി റഹ്മത്തലിൽ ആലമീൻ വഅല ആലിഹി വസഹ്ബി അജ്മഈൻ, അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സൂറത്തുൽ മഅരിജ് 6-ാമത്തെ ആയത്ത് മുതൽ നോക്കാം. ഇന്നഹും യറൗനഹു ബഈദ, ഇന്നഹും ഇന്ന നൂന് മണിക്ക നന്നായിട്ട് കുന്നത്ത്, യറൗനഹു ചെറിയൊരു മദ്ദ്, യറൗനഹു ബഈദ, വനറാഹു ഖരീബ, യൗമ തകൂനു സമാഉ മദ്ദ് മുത്തസിൽ കൽ മുഹൽ, വതകൂനുൽ ജിബാലു കൽ ഇഹൻ, വലാ യുസ്അലു ഹമീമുൻ ഹമീമ, ഹമീമുൻ തൻവിൻ ശേഷം ഹ ആണ്, ഇൽഹാറാണ്. യുസ് ഹമീമുൻ ഹമീമ,
5: ഹമീമുൻ ഹമീമ.
4: യുബസ്സറൂനഹും, അവിടെ നിർത്തണം, വഖഫുണ്ട്. യബദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമ من عذاب يومئذ ببنيه, من عذاب نون ساكنك ششم عينان الهران نيما, من عذاب,
5: من عذاب.
4: بنا يومئذ, يومئذ نان بدل الله فانت نوذنا يوم يوم لا يومئذ ب, يومئذ ب تنوين ششم با انا ابو انا ميما كي ماتي غنطور غلي وشاركنا യൗമിഇദിം ബിബനി,
5: യൗമിഇദിം
4: ബിബനി, വസാഹിബതിഹി വഅഖീഹി വഫസീലതിഹി അല്ലതി തുവീ വമൻ ഫിൽ അർളി ജമീഅൻ ഥുമ്മ യുൻജി. വമൻ ഫിൽ അർളി, തൻവിൻ നൂൻ സാക്കിനക്ക് ശേഷം ഫാ ആണ്, ഇഖ്ഫാ, അപ്പോൾ നന്നായിട്ട് മണിക്കുക. പിന്നെ ജമീഅൻ ഥുമ്മ, അതും അങ്ങനെ തന്നെ ഇഖ്ഫാ. പിന്നെ വീണ്ടും അതാ സുമ്മ, മീം ശബ്ദതയാണ്. യുഞ്ചി,
5: യുഞ്ചി,
4: കല്ല, إنها للا, إن للا نزاعة للشوى, نزاعة تنوين شاشن لامان أبو وطم ماني كادة دل بشي ارتبقى إدغام بلاغن تدعو من أدبر, من أدبر نون ساكنك شاشم حمزان من أدبر الهار من ادبر وجمع فعوها ان الانسان خلق خلوعا اذا مسه الشر جزوعا إذا مسه الخير منوعا إلا المصلين الذين هم على صلاتهم دائمون والذين دائمون مد متصل والذين في أموالهم حق حق معلوم حق ما تنوين شاشة ميمان نانايت منكيا إدغام بغنى للسائل والمحروم أترمدي ഇനി ഓതാം ആ ഇന്നഹും ഞാറോ ഇന്നഹും നോക്കാം കേട്ടോ ആറാം താഴത്ത് മുതൽ

0: യസ്അലു ഹമീമുന്നാണ്, ഹമീമൻ അല്ല. വലാ യസ്അലു ഹമീമുൻ ഹമീമ,
1: വലാ യസ്അലു ഹമീമുൻ ഹമീമ.
0: യുബസ്സറൂനഹും,
1: യുബസ്സറൂനഹും.

0: وآخر دعوانا أن الحمد لله رب العالمين.
1: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സൂറ മആരിജിന്റെ 6 മുതൽ 25 വരെയുള്ള വചനങ്ങളുടെ പാരായണ നിയമങ്ങളാണ്. അവതരിപ്പിച്ചത് മുബാർക് ബിൻ ഒമർ.
2: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്കു മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മികാടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. വിശുദ്ധ ഖുർആൻ പാരായണം പരിശീലിപ്പിക്കുന്ന പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം ഇന്ന് സൂറത്തുൽ ബഖറ 161 മുതൽ 164 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷേഖ് ഖലീഫ അത്തുനൈജി.

0: يخفف عنهم العذاب ولا هم ينظرون.
1: خالدين فيها لا يخفف عنهم

0: സൂറത്തുൽ ബഖറയിലെ 161 മുതൽ 164 കൂടിയ വചനങ്ങളാണ് നാം പഠിച്ചത്. പാരായണം നിർവഹിച്ചത് അഷേ ഖലീഫ അത്തുനൈജി.
1: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: لنا من أزواج
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുള്ള രചിച്ച വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം തഫ്സീർ അമാനി. തഫ്സീർ അമാനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കുന്നത് വിശുദ്ധ ഖുർആന്റെ സൂറ മുസമ്മിൽ വചനം 1 മുതൽ 4 വരെയുള്ള മലയാള വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം.
2: അധ്യായം 73, സൂറത്തുൽ മുസമ്മിൽ. മക്കയിൽ അവതരിച്ചത് വചനങ്ങൾ 20.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
4: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
2: വചനം 1, വാക്കർത്ഥം. യാ അയ്യുഹൽ മുസമ്മിൽ, ഹേ ഓ വസ്ത്രമിട്ട് മൂടിയവനെ, പുതച്ചു കിടക്കുന്നവനെ. ഹേ വസ്ത്രമിട്ട് മൂടിയവനെ. വചനം 2, വാക്കർത്ഥം. കും, എഴുന്നേൽക്കുക, നമസ്കരിക്കുക. അല്ലൈല, രാത്രി. ഇല്ല ഖലീല, അല്പം ഒഴികെ, കുറച്ച് ഒഴികെ. രാത്രി അല്പം ഒഴിച്ച് ബാക്കി സമയം എഴുന്നേറ്റ് നമസ്കരിച്ചുകൊള്ളുക. വചനം 3, വാക്കർത്ഥം. നിസ്ഫഹു, അതായത് അതിൻ്റെ പകുതി. അവിങ്കുസ്, അല്ലെങ്കിൽ കുറച്ചു ചുരുക്കിക്കൊള്ളുക. മിൻഹു, അതിൽ നിന്ന്. കലീലൻ, അല്പം.
3: നിസ്ഫഹു അവ ഇൻകുസ് മിൻഹു ഖലീല,
2: അതായത് അതിൻ്റെ പകുതി സമയം, അല്ലെങ്കിൽ അതിൽ നിന്ന് അല്പം ചുരുക്കിക്കൊള്ളുക. വചനം 4, വാക്കർത്ഥം. ഔ സിദ്, അല്ലെങ്കിൽ വർദ്ധിപ്പിച്ചുകൊള്ളുക. അലൈഹി, അതിനേക്കാൾ. വറത്തിലി, സാവകാശത്തിലോതുക, സാവധാനക്രമത്തിലാക്കുക. നിറുത്തി നിറുത്തി വായിക്കുകയും ചെയ്യുക. അൽ ഖുർആന, ഖുർആനെ. തർത്തീല, ഒരു സാവകാശ ക്രമം.
3: ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർത്തീല,
2: അല്ലെങ്കിൽ അതിനേക്കാൾ അല്പം വർദ്ധിപ്പിച്ചുകൊള്ളുക. ഒരു സാവകാശക്രമത്തിൽ ഖുർആൻ നിറുത്തി നിറുത്തി ഓതുകയും ചെയ്യുക. വചനം 1 മുതൽ 4 വരെയുള്ളതിൻ്റെ വിശദീകരണം. അൽ മുസമ്മിൽ, വസ്ത്രമിട്ട് മൂടിയവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബോധന ചെയ്തതിന് ഒന്നിലധികം പ്രകാരത്തിൽ വ്യാഖ്യാനം നൽകപ്പെട്ടിരിക്കുന്നു. 1, വഹിയിൻ്റെ ആരംഭകാലത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വഹീം കൊണ്ടുവന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഭയം തോന്നുകയും വീട്ടിൽ വന്ന് വസ്ത്രമിട്ട് മൂടിത്തരുവീൻ, പുതപ്പിട്ട് തരുവീൻ, ജമ്മിലൂനി, ദഫ്ഫിറൂനി എന്നവിടുന്ന് പറയുകയും ഉണ്ടായി. അങ്ങനെയുള്ള അവസരത്തിലായിരുന്നു ഈ വചനങ്ങൾ അവതരിച്ചത്. 2, പ്രവാചകത്വം നുബൂവത്താകുന്ന വസ്ത്രത്താൽ ആവരണം ചെയ്യപ്പെടുകയും ദിവ്യദൗത്യം അഥവാ റിസാലത്താകുന്ന ഭാരം ഏൽപ്പിക്കപ്പെടുകയും ചെയ്ത ആൾ എന്നാണ് വിവക്ഷ. 3, രാത്രി വസ്ത്രമിട്ട് പുതച്ച് കിടന്നുറങ്ങിയാൽ പോരാ, എഴുന്നേറ്റ് നമസ്കാരത്തിൽ മുഴുകേണ്ടതുണ്ട് എന്ന സൂചനയാണത്. 4, ഖുറൈഷികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് കവിയാണെന്നും പ്രശ്നക്കാരനാണെന്നും ഭ്രാന്തനാണെന്നുമൊക്കെ പറഞ്ഞുകേട്ടപ്പോൾ തിരുമേനി വ്യസനം നിമിത്തം വീട്ടിൽ ചെന്ന് വസ്ത്രം മൂടിപ്പുതച്ച് കിടക്കുകയുണ്ടായി. ആ സന്ദർഭത്തിലായിരുന്നു ഇത് അവതരിച്ചത്. പ്രവാചകത്വത്തിൻ്റെ ആദ്യഘട്ടത്തിൽ അവതരിച്ച സൂറത്തുകളിൽപ്പെട്ടതാണ് ഈ സൂറത്ത്. അന്ന് അഞ്ചു നേരത്തെ നമസ്കാരം നിയമമാക്കപ്പെട്ടിരുന്നില്ല. അതിനു മുമ്പാണ് ഈ കൽപ്പന. രാത്രിയുടെ ഏതാണ്ട് പകുതി സമയം അല്പം കുറവോ കൂടുതലോ ആയാലും വിരോധമില്ല. എഴുന്നേറ്റ് നമസ്കരിക്കണമെന്ന് ഇതുമൂലം അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചിരിക്കുന്നു. അഞ്ചു നമസ്കാരം നിയമമാക്കപ്പെടുന്നതുവരെ രാത്രി നമസ്കാരം നിർവഹിക്കൽ പൊതുവിൽ എല്ലാവർക്കും നിർബന്ധമായിരുന്നുവോ എന്നുള്ളതിൽ ഭിന്നാഭിപ്രായം കാണാം. ഏതായാലും പിന്നീട് ഈ നമസ്കാരം നിർബന്ധമല്ലെന്നും അതേ സമയത്ത് രാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അല്പമെങ്കിലും നമസ്കരിക്കൽ അഥവാ തഹജ്ജുദ് നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു പുണ്യകർമ്മമാണെന്നുള്ളതിൽ ആർക്കും ഭിന്നാഭിപ്രായമില്ല. മുസ്ലിം നാമധാരികളായ ചില തിരുത്തൽവാദികൾക്കൊഴികെ രാത്രി നമസ്കാരത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ഖുർആനിലും ഹദീസിലും ധാരാളം ഊന്നിപ്പറഞ്ഞിട്ടുള്ളതാണ്. സൂറത്തു സജദ 16, ഫുർഖാൻ 64, ദാരിയാത്ത് 17-18 മുതലായവയും അതിൻ്റെ വിവരണവും നോക്കുക. നമസ്കാര കർമ്മത്തിൻ്റെ പ്രധാന ഘടകങ്ങളാണല്ലോ നിറുത്തം, ഖുർആൻ പാരായണം, റുക്കൂഉ്, സുജൂദ് എന്നിവയെല്ലാം. അതുകൊണ്ട് നമസ്കാരത്തെ ഉദ്ദേശിച്ച് ഈ വാക്കുകൾ ഉപയോഗിക്കാറുണ്ടെന്ന് നാം ഇതിനു മുമ്പ് ചിലപ്പോഴെല്ലാം ഉണർത്തുകയുണ്ടായിട്ടുണ്ട്. ഇവിടെ ഖുമില്ലൈല, രാത്രി എഴുന്നേൽക്കുക എന്നും 20-ാം വചനത്തിൽ തഖൂമു, നീ എഴുന്നേൽക്കുന്നു എന്നും പറഞ്ഞിരിക്കുന്നത് എഴുന്നേറ്റ് നമസ്കരിക്കുക എന്ന അർത്ഥത്തിലാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഖുർആൻ പാരായണം നമസ്കാരത്തിലെ ഒരു പ്രധാന ഭാഗമാണെന്ന പോലെ തന്നെ ഖുർആൻ പാരായണത്തിന് ഏറ്റവും പറ്റിയ അവസരം നമസ്കാരവുമത്രേ. അതുകൊണ്ട് നമസ്കാരത്തെപ്പറ്റി പ്രസ്താവിച്ചതിനെ തുടർന്ന് ഖുർആൻ പാരായണം എപ്രകാരമായിരിക്കണമെന്നും അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നു. തർത്തീൽ എന്നാൽ അക്ഷരങ്ങൾ വ്യക്തമാക്കിയും വാക്കുകൾ മുറിച്ചു മുറിച്ചും വാചകങ്ങൾ നിറുത്തി നിറുത്തിയും കൊണ്ട് സാവകാശ രൂപത്തിൽ നന്നാക്കി വായിക്കുക അല്ലെങ്കിൽ സംസാരിക്കുക എന്നർത്ഥമാകുന്നു. ഖുർആൻ തർത്തീലാക്കി ഓതണമെന്ന കൽപ്പന വളരെ അർത്ഥവത്തായ ഒരു കൽപ്പനയാണ്. ഓതുന്നവന് അതിൻ്റെ അർത്ഥവും ആശയവും സൂചനകളുമെല്ലാം ഓർമ്മിക്കുവാനും അവ മനസ്സിൽ പതിയുവാനും അവയെപ്പറ്റി ഉറ്റാലോചിക്കുവാനും അത് വളരെ ഉപകരിക്കുന്നു. അങ്ങനെയുള്ള ഓത്ത് കേൾക്കുന്നവർക്കും അത് ഫലം ചെയ്യും. ഖുർആനോടുള്ള ആദരവും ഭക്തിയും പ്രകടിപ്പിക്കലും കൂടിയാണത്. സാധാരണ വായനകളിലും സംസാരങ്ങളിലും പോലും ഉച്ചാരണ ശുദ്ധി കൂടാതെയും അക്ഷരവ്യക്തത കൂടാതെയും ധൃതിയിൽ ഉരുവിടുന്ന സമ്പ്രദായം അനഭിലഷണീയമാണല്ലോ. ഖുർആന്റെ വായനാരൂപങ്ങളും മര്യാദകളും വിഷയമാക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യേക ശാസ്ത്രം തന്നെ ഇസ്ലാമിലുണ്ട്. അതിൻ്റെ പ്രാധാന്യത്തെ ഈ വചനം ചൂണ്ടിക്കാണിക്കുന്നു. ഇൽമു തജ്‌വീദ് അഥവാ വായന നന്നാക്കുന്ന ശാസ്ത്രം എന്ന പേരിൽ അത് അറിയപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹാബികളും അവരിൽ നിന്ന് പിന്നീടുള്ളവരും മുഖാമുഖമായും കർണാകർണികയായും കേട്ടുപഠിച്ച സമ്പ്രദായങ്ങളെ ഈ ശാസ്ത്രം പ്രതിനിധാനം ചെയ്യുന്നു. ഖുർആൻ പാരായണ മര്യാദകളെപ്പറ്റി പലതും മുഖവുരയിൽ നാം വിവരിച്ചിട്ടുണ്ട്. അത് ഇവിടെ അനുസ്മരിക്കുന്നത് നന്നായിരിക്കും. സന്ദർഭോചിതമായ ചുരുക്കം ചില ഹദീസുകൾ മാത്രം ഇവിടെ ഉദ്ധരിക്കാം. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണം ചെയ്തിരുന്ന രീതിയെപ്പറ്റി ചോദിക്കപ്പെട്ടപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ മറുപടി പറഞ്ഞു: അത് നീട്ടി നീട്ടിക്കൊണ്ടായിരുന്നു. പിന്നീട് അനസ് റളിയല്ലാഹു അൻഹു ബിസ്മില്ലാഹി എന്നും അർ റഹ്മാനി എന്നും അർ റഹീം എന്നും ഓരോന്നും നീട്ടിക്കൊണ്ട് ഓതിക്കേൾപ്പിച്ചു. റവാഹുൽ ബുഖാരി. രണ്ട്, ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് അതിനെക്കുറിച്ച് ചോദിച്ച ഒരാൾക്ക് ഓരോ അക്ഷരവും വടിവോടെ വ്യക്തമായി ഉച്ചരിച്ചുകൊണ്ട് അവർ ഓതിക്കൊടുക്കുകയുമുണ്ടായി. തിർമിതി, ദാരിമി, നസായി. മൂന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ ശബ്ദങ്ങൾ കൊണ്ട് ഖുർആനെ അലങ്കരിക്കുവീൻ. റവാഹു അബൂദാവൂദ്, ദാരിമി. നാല്, ത്വാഊസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖുർആൻ പാരായണത്തിൽ ശബ്ദം നല്ലവനും നന്നായി ഓതുന്നവനും എങ്ങനെയുള്ള ആളായിരിക്കുമെന്ന് ചോദിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, ഏതൊരുവൻ ഓതുന്നത് കേട്ടാൽ അവൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നുവെന്ന് നിനക്ക് കാണാമോ, അവനാണ് ദാരിമി. അഞ്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ഖുർആനോട് ഇണക്കമായിരിക്കുമ്പോൾ നിങ്ങളത് പാരായണം ചെയ്യുവീൻ. പൊരുത്തക്കേടാകുമ്പോൾ അഥവാ വിരസത തോന്നുമ്പോൾ അതിൽ നിന്ന് എഴുന്നേറ്റ് പോയിക്കൊള്ളുവീൻ.
1: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. തഫ്സീർ അമാനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത് വിശുദ്ധ ഖുർആനിലെ സൂറ മുസമ്മിലിന്റെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങളുടെ മലയാള വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം.
5: ജീവിതത്തിന്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്തു നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിന്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം പ്രൊഫസർ ഹാരിസുബിന് സലീം.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ തഖ്വയുള്ളവനാവണം അഥവാ സൂക്ഷ്മതയുള്ളവനാവണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ സൂക്ഷ്മത പാലിക്കുന്ന വ്യക്തികൾക്ക് നേർവഴി കാണിക്കാനുള്ള ഘടകമെന്താണ്, അവൻ്റെ പാത ഏതു രൂപത്തിലാവണമെന്ന് സൂചിപ്പിക്കുന്നതായ ഒരായത്ത് കേൾക്കുക. ഇതാകുന്നു ഗ്രന്ഥം. അതിൽ സംശയമേയില്ല. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതത്രേ അത്.
6: പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഒരു ജുസുകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യാവസാനം പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിൽ നിന്നും ജുസ് 12 പാരായണം നിർവഹിക്കപ്പെടുന്നു. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുറഷീദ് സർഫി.

0: إني لم أخنه بالغيب وأن الله لا يهدي كيد الخائنين.
1: ما شاء الله جزاكم الله خيرا. നാം കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ. ഇന്ന് നാം പാരായണം ചെയ്ത ജുസ് 12 നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സോഫി.
2: نور على مر الزمان تألقا وأضاء للدنيا غريبا.
3: ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചു കൊണ്ടൊരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അബദ്ധ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്.

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
1: വിശുദ്ധ ഖുർആനിനെ അതിൻ്റെ പാരായണ നിയമങ്ങളോടെ പാരായണം ചെയ്യാൻ പ്രാപ്തമാക്കുന്ന പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. സൂറ ബക്കറയിലെ 140-141 വചനങ്ങളിലേക്ക്. അവതരണം ഹാഫിൽ അബ്ദുൽ ശുക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ ബക്കറയിലെ 140-141 ആയത്തുകൾ ഇൻഷാല്ല ഒന്നാമത്തെ ജുസിലെ അവസാന ആയത്തുകളാണ് ഇന്ന് ഇൻഷാല്ല നമ്മൾ പഠിക്കുന്നത്.

0: تلك أمة قد خلت لها ما كسبت ولكم ما كسبتم ولا تسألون عما كانوا يعملون.
1: പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും അതോടൊപ്പം പാരായണത്തിൽ വരാവുന്ന അബദ്ധങ്ങളും. അം തഖൂലൂന, എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ തഖൂലൂന, ഖാഫ്, ഖാഫിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്കിൻ്റെ ആ ഒരു ഭാഗം. തഖൂലൂന, അം തഖൂലൂന, ഇന്ന നൂൻ ഷദ്ദ് മണിക്കണം. ഇബ്രാഹീമ, ബാ സുക്കൂൻ, ഖൽഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. ഇബ്രാഹീമ, വ ഇസ്മായില, ഐന് തൊണ്ടയുടെ മധ്യഭാഗമാണ്, വ ഇസ്മായില എന്ന് പറയരുത്. ഇവിടെ വ ഇസ്മായില എന്ന ഈ ഒരു പദത്തിൽ പലപ്പോഴും ധാരാളം ആളുകൾ വ ഇസ്മായില എന്ന് പറയാറുണ്ട്. വ ഇസ്മായില, വ ഇസ്ഹാഖ, ഹ തൊണ്ടയുടെ മധ്യഭാഗം, ഖാഫ് തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞു ചേർന്നാക്ക്. വ ഇസ്ഹാഖ, വ യഅഖൂബ, ഐൻ, വൽ അസ്ബാത, ഖ ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. ഇത്തുബാഖ് എന്ന ആ ഒരു സിഫത്ത് നിർബന്ധമായിട്ട് നമ്മളത് പാലിക്കണം. അപ്പോഴാണ് ത എന്ന അക്ഷരമാവുകയുള്ളൂ, ഇല്ലെങ്കിൽ അത് ത ത പറയുന്ന പോലെയാവും. അങ്ങനെയല്ല, അസ്ബാത ത. കാനു ഹൂദൻ ഔ നസാറ, കാനു ഹൂദൻ ഔ, തൻവീന് ശേഷം ഹംസ ഇദ്ഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം. ഔ നസാറ സ്വാദ്, ഔ നസാ നസാ, സ്വാദ് ഉച്ചരിക്കുമ്പോഴും നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് സ്വാദ്. ഖുൽ അഅൻതും, ഖുൽ അഅൻതും, സുക്കൂനുള്ള ലാമിന് ശേഷം ഹംസ, ഖുൽ അഅൻതും എന്ന് പറയരുത്. ഖുൽ അഅൻതും, അഅൻതും, രണ്ട് ഹംസയുണ്ട്, ശ്രദ്ധിക്കണം. ഖുൽ അഅൻതും, അഅ തൊണ്ടയുടെ താഴെ ഭാഗമാണ് ഹംസ, അഅൻതും. അതുപോലെ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം, അഅൻതും. ഇഖ്ഫാ ബിഗുന്ന, അഅലമു, അഅലമു ഹംസ ഐൻ, മഖ്റജ അടുത്താണ്, തൊണ്ടയുടെ താഴെ ഭാഗം, ഐന് തൊണ്ടയുടെ മധ്യഭാഗം, കൃത്യമായിട്ട് ഉച്ചരിക്കണം. അഅലമു അല്ല, അഅലമു അല്ല, അഅലമു ഹംസ, അഅലമു. അമില്ലാഹ്, അഅലമു അമില്ലാഹ്, നിർത്തുകയാണെങ്കിൽ അമില്ലാഹ് കൂട്ടി ഓതുമ്പോൾ അമില്ലാഹു വമൻ, വമൻ അസ്ലമു, വമൻ സാകിന നൂനു ശേഷം ഹംസ ഇദ്ഹാർ, വെളിവാക്കി ഉച്ചരിക്കണം. വമൻ അ, വമൻ അസ്ലമു, അസ്. ഇവിടെ ത്വാഇന് പുള്ളിയിട്ട വാദാണ്. നമ്മളൊക്കെ പലപ്പോഴും ഓതാറുള്ളത്, തജ്വീദ് നിയമങ്ങളോ അക്ഷരങ്ങളുടെ ഉച്ചാരണമോ അറിയാത്ത ആളുകൾ പലപ്പോഴും ഇങ്ങനെ അദ്ലമു, അൽ, അദ്ലമു എന്നാണ് പറയുക. അദ്ലമു ആണ്, അദ്ലമു മിമ്മൻ, മീമിന് ശദ്ദ് മണിക്കണം. മിമ്മൻ കതമ, സുക്കൂനുള്ള നൂനിന് ശേഷം കാഫ് ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. മിമ്മൻ കതമ ഷഹാദതൻ, ഷഹാദതൻ ഇൻദഹു, തൻവീന് ശേഷം ഐൻ, ഷഹാദതൻ ഐ ഇദ്ഹാർ, വെളിവാക്കി ഉച്ചരിക്കണം. ഇൻദഹു നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇൻദ ഇഖ്ഫാ ബിഗുന്ന, ഇൻദഹു മിനല്ലാഹ്, മിനല്ലാഹ്. വമല്ലാഹു ബിഗാഫിലിൻ, ബിഗാ ഗൈൻ തൊണ്ടയുടെ മുഗൾ ഭാഗം, ബിഗാഫിലിൻ എന്നോ അല്ലെങ്കിൽ ആ തരത്തിൽ ഒന്നും ഉച്ചരിക്കരുത്. ബിഗാ, ബിഗാ, ബിഗാഫിലിൻ അമ്മ, അമ്മ മീം ശദ്ദഗുന്ന. തഅമലൂൻ, തഅമലൂൻ, തഅമലൂൻ അല്ല, തഅമലൂൻ. തിൽക ഉമ്മതുൻ ഖദ് ഖലത്, തിൽക ഉമ്മതുൻ മീം ശദ്ദഗുന്ന. ഉമ്മതും ഖദ്, തൻവീന് ശേഷം ഖാഫ്, തൻവീന് ശേഷം ഖാഫ് വന്നാൽ അവ്യക്തമാക്കി മണിക്കണം. അതേസമയം ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ഗുന്നയും സ്വരഭാരത്തിലായിരിക്കാൻ ശ്രദ്ധിക്കണം.
0: ഉമ്മത്തുൻ ഖദ് ഖലത്ത്,
1: ഇങ്ങനെ ഖദ് ദാല് ശരിക്കും കേൾക്കണം, ഖദ് ഖലത്ത്, ഖലത്ത് നിർത്തുമ്പോൾ ഖലത്ത്.
0: ലഹ മാ കസബത്ത് വലക്കും,
1: ഇവിടെ നിന്നും ലഹ മാ കസബത്ത് വലക്കും, മാ കസബ് ഇങ്ങനെയല്ല,
0: ലഹ മാ കസബത്ത് വലക്കും,
1: താഇനെ ഖൽഖല ചെയ്യരുത്. വലക്കും
0: മാ
1: സാക്കിന മീമിന് ശേഷം മീം ഇദ്ഗാമു തമാഥിലൈൻ, ഇവിടെ മീമിനെ അടുത്ത മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചൂണ്ടിച്ചിരിക്കണം.
0: വലക്കും മാ കസബ്തും,
1: കസബ് ശരിക്കും കേൾക്കണം,
0: കസബ്തും.
1: വലാ തുസ്അലൂന, തുസ്അലൂന, തുസ്അലൂന അല്ല
0: തുസ്അലൂന, അമ്മാ കാനൂ യഅമലൂൻ,
1: മീമിന് ശബ്ദ അമ്മ മണിക്കണം. കാനൂ
0: യഅമലൂൻ
1: ആയത്തിൻ്റെ അവസാനത്തിലെല്ലാം മദ് ആരുദർ സുക്കൂൻ, രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക.
0: أَمْ تَقُولُونَ إِنَّ إِبْرَاهِيمَ وَإِسْمَاعِيلَ وَإِسْحَاقَ

0: സൂറത്തുൽ ബഖറയിലെ 140, 141 ആയത്തുകൾ. ഒന്നാമത്തെ ജുസ്ഇലെ അവസാന ആയത്തുകൾ കഴിഞ്ഞു. അള്ളാഹു നമ്മളിൽ നിന്നും കബൂൽ ചെയ്യട്ടെ. വിശുദ്ധ ഖുർആൻ നന്നായിട്ട് പാരായണം ചെയ്യുവാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബാറകല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത് തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബഖറയിലെ 140, 141 വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരണം ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകും. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
3: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
4: Peace Radio, tuned to reality.

0: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ, ശ്രവണമധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ, പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ, ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം, കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
1: പ്രവാചക ശബ്ദവും ജീവിതവും ഉപദേശവും നബി ജീവിതത്തിലേക്ക് സത്യവും യഥാർത്ഥവുമായ വെളിച്ചം വീശുന്ന തിരുനബിയോടൊപ്പം പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും വൈകുന്നേരം 7:05 കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും തിരുനബിയോടൊപ്പം.
2: പരിശുദ്ധ ഖുർആനിന്റെ 74-ാം അധ്യായം 50-51 വചനങ്ങളിലൂടെ കഴുതയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:
3: കഅന്നഹും ഹുമുറും മുസ്തൻഫിറ ഫറത് മിൻ ഖസ്വറ.
2: ഈ വചനങ്ങളിൽ അല്ലാഹു തആല ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളെപ്പറ്റിയാണ് പരാമർശിക്കുന്നത്. വേട്ടക്കാരനെ കണ്ട് അല്ലെങ്കിൽ സിംഹത്തെ കണ്ട് ഭയന്നോടുന്ന കഴുതകളെപ്പോലെയാകുന്നു അത്തരം ആളുകൾ എന്നാണ് ഇവിടെ അറിയിക്കുന്നത്. ഉത്ബോധനത്തിന് കാതോർക്കാതെ, അത് കേൾക്കാൻ തയ്യാറാകാതെ ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരെപ്പറ്റിയാണ് അല്ലാഹു ഇവിടെ പരാമർശിക്കുന്നത്.
4: നൂറുന്‍ അതല്ല അലൽ ഹയാതി റഹീം.
1: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ നമ്മുടെ സമീപനമെന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവു സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
6: ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ 544-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: അസീസ്.
1: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ 544-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് സഅദ് അൽ ഗാമിദി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു ഹറമൈൻ ലൈവ്. വിശുദ്ധ ഇരു ഹറമുകളിലെയും നമസ്കാരങ്ങളിലെ ഖുർആൻ പാരായണങ്ങളാണ് നാം ഈ പ്രോഗ്രാമിലൂടെ കേൾക്കാറുള്ളത്. ഇന്ന് മക്ക മസ്ജിദുൽ ഹറമിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു തൗബയിലെ 38 മുതൽ 51 കൂടിയ വചനങ്ങളാണ് നാം കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചുകൊണ്ട് അഷേഖ് ബദർ അൽ തുർക്കി.
4: الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹറമൈൻ ലൈവിൽ മക്ക മസ്ജിദുൽ ഹറമിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു തൗബയിലെ 38 മുതൽ 51 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷേഖ് ബദർ അൽ തുർക്കി. ഹറമൈൻ ലൈവിൽ ഇന്ന് ഇപ്പോൾ മദീന മസ്ജിദുൻ നബവിയിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു തീൻ സൂറത്തു നസർ പാരായണം നിർവഹിക്കുന്നത് الشيخ احمد الحديفي.
1: الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين

0: اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا.
1: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്. മദീന മസ്ജിദുൻ നബവിയിൽ മഗ്‌രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു തീൻ, സൂറത്തു നസ്ർ പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് അഹമ്മദ് അൽ ഹുദൈഫി.
2: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.
3: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിന് മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35 കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ, പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോ അടിത്തറകൾ, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിൽ സൂറത്തുൽ യൂനിസിലെ 96 മുതൽ 109 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുൽ അസീസ് അസ്സഹറാനി.
1: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം. മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തായത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തായത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീയ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയ ശ്രോതാക്കൾ, ആദ്യമായി തൻസീൽ. പീസ് ഖുർആൻ റേഡിയോയിൽ തൻസീൽ സൂറത്തു തൂർ മുതൽ സൂറത്തു ഹദീദ് കൂടിയ സൂറത്തുകൾ പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് അബ്ദുറഹ്മാൻ അലൂസി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മഷാല്ലാ ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് സൂറത്തു തൂർ മുതൽ സൂറത്തു ഹദീദ് കൂടിയ സൂറത്തുകളുടെ പാരായണമാണ്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് അബ്ദുറഹ്മാൻ അലൂസി.
1: പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകാശമായി നന്മയുടെ വഴിയിൽ എപ്പോഴും ഒപ്പമുണ്ടാകാൻ ജമീൽ ആപ്പ് ഇപ്പോൾ കൂടുതൽ ആകർഷകമായ ഫീച്ചറുകളോടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഫോണിൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഒരു ഹോം ഡാഷ്ബോർഡാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചുള്ള കൃത്യമായ നമസ്കാര സമയങ്ങളും അടുത്ത നമസ്കാരത്തിലേക്ക് ഇനി എത്ര സമയമുണ്ടെന്ന കൗണ്ട്ഡൌണും ഇതിൽ ഒറ്റനോട്ടത്തിൽ കാണാം. അതുമാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ ഏതു ക്രമത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇതിലുണ്ട്. ജമീൽ ആപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഫീച്ചറാണ് ഖുർആൻ പ്രോ. കയ്യിൽ ഒരു യഥാർത്ഥ മുസ്ഹഫ് പിടിച്ചുകൊതുന്ന അതേ അനുഭവം നൽകുന്ന പേജ് വ്യൂ ഇതിലുണ്ട്. സുഖകരമായി പേജുകൾ മറിച്ചു വായിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് യാതൊരു ആയാസവുമില്ലാതെ വിശുദ്ധ ഖുർആൻ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇനി കുട്ടികൾക്കും ഖുർആൻ പഠിച്ചു തുടങ്ങുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒന്നാണ് ഇതിലെ വേഴ്സ് റീഡിംഗ് മോഡ്. ഓരോ ആയത്തിന്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകൾക്ക് പുറമേ ഓരോ വാക്കുകളുടെയും അർത്ഥം വേർതിരിച്ചു മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. പ്രശസ്തരായ കാരികളുടെ മനോഹരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം കേൾക്കാനും നെറ്റില്ലാത്തപ്പോഴും കേൾക്കാൻ തക്കവണ്ണം അത് ഡൗൺലോഡ് ചെയ്തു വെക്കാനും ഇതിൽ സൗകര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ചിട്ടയുള്ളതാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ നമ്മെ സഹായിക്കുന്നു. പ്രഭാത പ്രദോഷ ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ തുടങ്ങിയവയെല്ലാം കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട്. ഇതിലെ ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ദിക്റുകൾ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാം. കൂടാതെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങളും അവയുടെ അർത്ഥവും പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷനും ഇതിലുണ്ട്. യാത്രകളിലോ പുതിയ സ്ഥലങ്ങളിലോ ആയിരിക്കുമ്പോൾ കൃത്യമായി ഖിബില കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ ഉപയോഗിക്കാം. ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ വരുന്നത് വഴി ദിശ ഉറപ്പുവരുത്താം. ഇതിനു പുറമേ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ഫോൺ ലോക്ക് ചെയ്തു വച്ചും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്ലീപ്പ് ടൈമർ സെറ്റ് ചെയ്യാനും ഇസ്ലാമിക പുസ്തകങ്ങൾ PDF രൂപത്തിൽ വായിക്കാനും സാധിക്കും. ദിവസവും നല്ല ചിന്തകൾ പകർന്നു നൽകുന്ന വഴിവിളക്ക് ഇൻസ്പിരേഷൻ കാർഡുകൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ഫറളും സുന്നത്തുമായ നമസ്കാരങ്ങളും നല്ല ശീലങ്ങളും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഡെയിലി പ്ലാനർ സഹായിക്കുന്നു. ഖുർആൻ ഓതി തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലുണ്ട്. നിശ്ചിത ദിവസത്തിനുള്ളിൽ ഖുർആൻ പൂർത്തിയാക്കാനുള്ള പ്ലാൻ നൽകിയാൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരുന്നു. റമദാൻ നോമ്പുകളും ഖളാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറും ലഭ്യമാണ്. നമ്മുടെ സകാത്ത് കണക്ക് കൂട്ടലുകൾ ലളിതമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, പണം, കച്ചവടം തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങൾ നൽകിയാൽ ലൈവ് നിസ്വാബ് അനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡും വ്യക്തിഗത റിമൈൻഡറുകളുമുള്ള ജമീൽ ആപ്പ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ്. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര ജമീൽ ആപ്പിലൂടെ കൂടുതൽ മനോഹരമാക്കൂ, ഫലപ്രദമാക്കൂ. ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി. അല്ലാഹു റബ്ബുനാ ഹുവൽ ഇലാഹു ലഹു മിനൽ അസ്മാഇ. വിശ്വാസ കാര്യങ്ങളിലെ അല്ലാഹുവിന്റെ നിശ്ചയം എന്ത്? സംശയരഹിതവും സുവ്യക്തവുമായ അടിസ്ഥാന പാഠങ്ങൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ അൽ ഉസൂൽ. പ്രക്ഷേപണം ശനിയാഴ്ച രാത്രി 9:30 തിങ്കൾ രാവിലെ 9:35 ചൊവ്വ വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു അൽ ഉസൂൽ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
1: ഹൃദയങ്ങൾക്ക് സമാധാനം പകരുന്ന വചനങ്ങൾ, ജീവിതത്തിന് ദിശാബോധം നൽകുന്ന സന്ദേശങ്ങൾ, വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളിലൂടെ അറിവിൻ്റെ പൂക്കൾ വിരിയിക്കുന്ന മനോഹരമായൊരു പഠനവേദി പീസ് ഖുർആൻ റേഡിയോ ഹൃദയ വസന്തം. സൂറ അസ്സാഫാത്തിലെ 138 വചനത്തിൻ്റെ തുടർച്ചയും തുടർന്ന് 144 കൂടിയ വചനങ്ങളിലേക്ക്. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
2: വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വബില്ലൈലി അഫല തഅഖിലൂൻ വഇന്ന യൂനുസ ലമിനൽ മുർസലീൻ. സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 138-ാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 138-ാമത്തെ വചനം നാം വിശദീകരണം കേട്ടിരുന്നു, മനസ്സിലാക്കിയിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു നിയോഗിച്ചയച്ച പ്രവാചകൻ ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിയെ ധിക്കരിച്ച, ആ പ്രവാചകനെ കടവാക്കിയ, അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളെ ഒരു വിലയും കൽപ്പിക്കാതെ തള്ളിക്കളഞ്ഞ ആ സമൂഹത്തിന് നൽകിയ ശിക്ഷ, ആ ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുകയും അവർ ശിക്ഷിക്കപ്പെട്ട പ്രദേശത്തിലൂടെ സഞ്ചരിക്കുന്ന ആളുകളോട് അതിൽ നിന്നും ഗുണപാഠം ഉൾക്കൊള്ളാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് അള്ളാഹു പറയുന്നു, വബില്ലൈൽ, രാത്രിയിലും നിങ്ങൾ അതിലൂടെ സഞ്ചരിക്കുന്നില്ലേ? അഫല തഅഖിലൂൻ, എന്നിട്ടും എന്താണ് നിങ്ങൾ ചിന്തിക്കാത്തത്? തൊട്ടുമുകളിൽ പറഞ്ഞു, നിങ്ങൾ പ്രഭാതത്തിലും അവരിലൂടെ സഞ്ചരിക്കുന്നവരാണല്ലോ. വഇന്നക്കും യാ അഹ്ല മക്ക ലതമുറൂന ഫി അസ്ഫാരിക്കും അലാ മനാസിലി ഖൗമി ലൂത്ത്. ഹേ മക്കാരെ, ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ജനത താമസിച്ചിരുന്ന പ്രദേശത്തിലൂടെ നിങ്ങൾ യാത്ര പോകുന്നവരാണ്. വആസാരിഹിം, അവർ ശിക്ഷിക്കപ്പെട്ടതിൻ്റെ അടയാളങ്ങൾ അത് നിങ്ങൾ കാണുന്നവരാണ്. വഖ്ത സ്വബാഹി വതമുറൂന അലൈഹ ലൈലൻ, പ്രഭാതത്തിലും അതേപോലെ തന്നെ രാത്രിയും. അവിടെ പ്രഭാതം എന്ന് ഉദ്ദേശിക്കുന്നത് പകലിനെ ഉദ്ദേശിച്ചുകൊണ്ടാണെന്ന് തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. ഏതായിരുന്നാലും രാപ്പകൽ ഭേദമന്യേ നിങ്ങൾ അതുവഴി സഞ്ചരിക്കുന്നു. ഫതഖാഫു അയ്യുസീബക്കും മിസ്ലമ അസ്വാബഹും, അവർക്ക് നേരിട്ട ശിക്ഷ, അവർക്ക് ബാധിച്ച ശിക്ഷ നിങ്ങൾക്കും ബാധിക്കുന്നതിനെ നിങ്ങൾ ഭയപ്പെടുന്നില്ലേ? വഇന്നക്കും ലതമുറൂന അലൈഹിം മുസ്ബിഹീന വബില്ലൈൽ അഫലാ തഅഖിലൂൻ. ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ള ആ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു, അഫലാ തഅതബിറൂന ബിഹിം, നിങ്ങൾ അതിൽ നിന്ന് അവരിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളുന്നില്ലേ? കൈഫ ദമ്മറല്ലാഹു അലൈഹിം, എങ്ങനെയാണ് അല്ലാഹു ആ സമൂഹത്തെ നശിപ്പിച്ചു കളഞ്ഞത്? വതഅലമൂന അന്നലിൽ കാഫിരീന അംസാലുഹാ, നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നില്ലേ? നിഷേധികൾക്ക് ഇതുപോലെയുള്ള ശിക്ഷയാണ് അല്ലാഹു നൽകുക എന്ന്. 139-ാമത്തെ വചനത്തിൽ വഇന്ന യൂനുസ ലമിനൽ മുർസലീൻ. വഇന്ന യൂനുസ, നിശ്ചയമായും യൂനുസും ലമിനൽ മുർസലീൻ, മുർസലുകളിൽ പെട്ടവൻ തന്നെയാണ്. സമ്മാഹു നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യൂനുസ് ബിനു മത്ത അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ പേരായി പറഞ്ഞത് സ്വഹീഹായ ഹദീസിൽ കാണാം. യൂനുസ് ബിനു മത്ത അവിടുന്ന് പറഞ്ഞു, മാ യംബഗീലി അഹദിൻ അൻ യഖൂല അന ഖൈറും മിൻ യൂനുസ് ബിനു മത്ത, ഒരാൾക്കും പറയാൻ പാടില്ല ഞാൻ, അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമിയേക്കാൾ ശ്രേഷ്ഠനാണെന്ന്. വലഖദ് അർസലല്ലാഹു തബാറക വ തആല ഇലാ നീനവ, അദ്ദേഹത്തെ അല്ലാഹു നീനവ പ്രദേശത്തിലേക്കാണ് നിയോഗിച്ചത്. ഫലബിസ ഫീഹിം സിനീന, അവരിൽ അദ്ദേഹം വർഷങ്ങളോളം താമസിച്ചു ജീവിച്ചു. യദ്ഊഹും ഇല തൗഹീദി വൽ ഈമാനി ബില്ലാഹി റബ്ബിൽ ആലമീൻ, അവരെ അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്കും ലോകരക്ഷിതാവായ അള്ളാഹുവിൽ വിശ്വസിക്കുന്നതിലേക്കും അദ്ദേഹം ക്ഷണിച്ചു. ലാക്കിന്നൽ ഖൗം ലം യസ്തജീബൂ ലഹു മഅതൂലിൽ മുദ്ദ, ദീർഘകാലം അവരെ ക്ഷണിച്ചിട്ടും അവരെ തൗഹീദിലേക്ക് ക്ഷണിച്ചിട്ടും ആ ജനത അദ്ദേഹത്തിന് ഉത്തരം നൽകിയില്ല. അവർ അദ്ദേഹത്തിൻ്റെ ക്ഷണം തിരസ്കരിച്ചു. വലം യുഅ്മിനൂബിഹി, അദ്ദേഹത്തിൽ അവർ വിശ്വസിച്ചതുമില്ല. ഫലമ്മാ അസ്വറു അലൽ കുഫിരി, അവർ അവരുടെ സത്യനിഷേധത്തിൽ മൂടുറച്ചു പോയപ്പോൾ ഖറജ മിം ബൈനിഹിം ഗളബാന ലിറബ്ബിഹി അന്നഹും ലം യുഅ്മിനു, അദ്ദേഹം കുപിതനായിക്കൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് ആ ആളുകൾ വിശ്വസിക്കാത്തതിൽ പ്രയാസപ്പെട്ടുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് പുറപ്പെട്ടു. മാത്രമല്ല, ഒരു പ്രവാചകൻ എന്ന നിലക്ക് അള്ളാഹുവിൻ്റെ അനുമതി ലഭിക്കാതെ അള്ളാ നിയോഗിച്ചയച്ച ഒരു സമൂഹത്തിൽ നിന്ന് യാത്ര പോവുക എന്നത് അത് തെറ്റായ കാര്യമാണ്, ഒരു പ്രവാചകനൊട്ടും ഭൂഷണമല്ല എന്നതാണ് തഫ്സീറുകളിൽ നിന്ന് കൃത്യമായി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. വൽ വാജിബു അലൻ നബിയ്യി അല്ലാ യഹ്ജുറ ഖൗമഹു ഹത്താ യഅദന അല്ലാഹു ല, ഒരു പ്രവാചകൻ്റെ മേൽ കടമയാകുന്നു അള്ളാഹുവിൻ്റെ അനുമതി ലഭിക്കാതെ അല്ല ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നത്. ആ ഉത്തരവാദിത്വം നിർവഹിക്കാതെ ആ ആളും ആ ആളുകളെയും ആ പ്രദേശത്തെയും വിട്ടുപോവുക എന്നത്. ഫകാന ഹാദാ ദൻബൻ അദീമൻ മിൻ യൂനുസ്, ഇത് യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമിന് സംഭവിച്ച ഒരു വലിയ തെറ്റായിരുന്നു. ഫആഖബഹുല്ലാഹു തആല ബിൽ ഹബ്സി ഫീ സിജ്നിൻ ലം യസ്ജുൻ ഫീഹി ഗൈറ യൂനുസ് അലൈഹിസ്സലാം, അത് കാരണം അള്ളാഹു അദ്ദേഹത്തെ ജയിലിലടച്ചു. ഒരാളെയും ജയിലിലടക്കാത്ത സ്ഥലത്താണ് അദ്ദേഹത്തെ ജയിലിലടച്ചത്. വഹുവ ബത്തുനുൽ ഹൂത്ത്, അതൊരു മത്സ്യത്തിൻ്റെ വയറായിരുന്നു. വലിദാലിക്ക അമറല്ലാഹു തആല നബിയ്യന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്സബരി വനഹാഹു അനിൽ ഇസ്തിഇജാൽ, അതുകൊണ്ടാണ് അള്ളാഹു മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ക്ഷമിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ഒരിക്കലും തൻ്റെ ജനത വിശ്വസിക്കുന്നില്ല എന്ന കാരണത്താൽ ധൃതി കാണിക്കരുത് എന്നും പ്രവാചകനെ അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു. സൂറത്തുൽ ഖലമിലെ 48-ാമത്തെ വചനത്തിൽ കാണാം, ഫസ്ബിർ ലിഹുക്മി റബ്ബിക് വലാ തകു കസാഹിബിൽ ഹൂത് ഇദ് നാദാ വഹുവ മക്ളൂം. ഫസ്ബിർ നബിയെ, താങ്കൾ ക്ഷമിക്കുക. ലിഹുക്മി റബ്ബിക, താങ്കളുടെ രക്ഷിതാവിൻ്റെ വിധിക്കു വേണ്ടി. വലാ തകുൻ, താങ്കൾ ആവുകയും അരുത് കസാഹിബിൽ ഹൂത്ത്, ആ മത്സ്യക്കാരൻ്റേതുപോലെ. ഇദ് നാദാ, അദ്ദേഹം വിളിച്ചു പ്രാർത്ഥിച്ച സന്ദർഭം. വഹുവ മഖ്ദൂം, ദുഃഖം ഒതുക്കി വച്ചുകൊണ്ട്, അദ്ദേഹം ദുഃഖം മനസ്സിൽ ഒളിപ്പിച്ചു വച്ചുകൊണ്ട് ഒതുക്കി വച്ചുകൊണ്ട് തൻ്റെ റബ്ബിനോട് ദുആ ചെയ്ത, റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിച്ച സന്ദർഭം. ഇയ്യാക അൻ തഹ്ജുറ ഖൗമക ദൂന അൻ യഅദന അല്ലാഹു ലക്, അല്ലാഹു പ്രവാചകനോട് ഓർമ്മിപ്പിക്കുന്നത് താങ്കൾ അള്ളാഹുവിൻ്റെ അനുമതി ലഭിക്കാതെ താങ്കളുടെ ജനതയെ വിട്ടുപോകരുത്. ഇസ്ബിർ അലൈഹിം വതഹ്മിൽഹും ഹത്താ യഅതിയ അംറുല്ലാഹ്, അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നതുവരെ അവരിൽ ക്ഷമിച്ചുകൊണ്ട് നിൽക്കുക. വലിദാലിക്ക അദിന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ലി അസ്ഹാബിഹി ഫിൽ ഹിജ്റ ബഅദമാ ഇഷ്തദ്ദ ബിഹിം അദാബ് ഖുറൈഷ്, ഖുറൈഷികളുടെ മർദ്ദനങ്ങളും ഖുറൈഷികളുടെ എല്ലാ തരത്തിലുള്ള പ്രയാസപ്പെടുത്തലുകളും അധികരിച്ചപ്പോൾ, ശക്തമായപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ തൻ്റെ അനുയായികൾക്ക് അനുവാദം കൊടുത്തു. വലുത്തിഹാദിഹിം, അതേപോലെ തന്നെ അവരുടെ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടിക്കലും അധികരിച്ചപ്പോൾ അവർക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അനുവാദം കൊടുത്തു. വലല്ല ഹുവ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വാബിറൻ മുഹത്തസിബൻ, എന്നാൽ പ്രവാചകൻ്റെ സ്വഹാബിമാർക്ക് പലർക്കും ഹിജറയ്ക്ക് വേണ്ടി അനുവാദം കൊടുത്തിട്ടും പ്രവാചകൻ അവിടെ തന്നെ ക്ഷമിച്ചുകൊണ്ട് നിൽക്കുകയാണ് ചെയ്തത് അള്ളാഹുവിൻ്റെ അനുമതി ലഭിക്കാൻ വേണ്ടി. വക്കാന അബൂബക്കർ റളിയല്ലാഹു അൻഹു കുല്ലമ ഹമ്മ ബിൽ ഹിജറ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജറ പോകാൻ ഉദ്ദേശിക്കുമ്പോഴെല്ലാം യഖൂലു ലഹു ഇസ്ബിർ യാ അബൂബക്കർ പ്രവാചകൻ തിരുമേനി അദ്ദേഹത്തോട് പറഞ്ഞു, അബൂബക്കർ താങ്കൾ ക്ഷമിക്കുക, അള്ളാഹു താങ്കൾക്കൊരു കൂട്ടുകാരനെ തന്നേക്കാം. ഫകാന അബൂബക്കർ യഫ്ഹം അന്നഹു യഅനി നഫ്സ. പ്രവാചകന്റെ ഈ വാക്കുകളിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ് വായിച്ചെടുത്തു, അദ്ദേഹം ആ കൂട്ടുകാരനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെയായിരിക്കാം എന്ന്. അപ്പോൾ പ്രവാചകനോട് അള്ളാഹു ക്ഷമ കൈക്കൊള്ളുവാനും തൻ്റെ ജനതയിൽ നിന്നുണ്ടാകുന്ന ദുരനുഭവങ്ങളിൽ ഒരിക്കലും മനസ്സ് വിഷമിക്കേണ്ടതില്ല, ഒരിക്കലും ധൃതി കാണിക്കേണ്ടതില്ല. ആ മത്സ്യക്കാരൻ അഥവാ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ പോലെ ധൃതിപ്പെടരുത് എന്ന് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു. അന്നഹു ലാ യജൂസു അൽ ഖദ്ഹു ഫി യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം മിൻ അജലി മാ ഹസല മിൻഹു മിൻ അദ്മിർ സബ്ർ. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, തന്നിൽ നിന്ന് ഒരു ക്ഷമകേട് സംഭവിച്ചു എന്ന കാരണത്താൽ ആ പ്രവാചകൻ ഒരിക്കലും നമ്മളാൽ ആക്ഷേപത്തിന് അർഹനാകാൻ പാടില്ല. ഒരു കാരണവശാലും ഒരു പ്രവാചകൻ എന്ന നിലക്ക് അദ്ദേഹത്തെ നമുക്ക് ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ നിസ്സാരനായി കാണാനോ പാടില്ല. ഇത് നാം ഓരോരുത്തരും വിശ്വാസികളെന്ന നിലക്ക് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാകുന്നു. 140-ാമത്തെ വചനം, ഇസ് അബഖ ഇലൽ ഫുൽകിൽ മഷ്ഹൂൻ. ഇസ് അബഖ, അദ്ദേഹം ഓടിപ്പോയ അല്ലെങ്കിൽ ഒളിച്ചുപോയ സന്ദർഭം. ഇലൽ ഫുൽകി, കപ്പലിലേക്ക്. അൽ മഷ്ഹൂൻ, ഭാരം നിറക്കപ്പെട്ട. ലമ്മ ഹജറ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം ഖൗമഹു, തൻ്റെ ജനതയെ വിട്ട് അദ്ദേഹം പോയി. വഖറജ മിൻ ബൈനിഹിം, അവരിൽ നിന്നും അദ്ദേഹം പുറപ്പെട്ടു. അങ്ങനെ അദ്ദേഹം ഒരു കപ്പലിൽ കയറുകയാണ് ചെയ്തത്. ആ കപ്പലിനെക്കുറിച്ച് അല്ലാഹു പറയുന്നു, അൽ മഷ്ഹൂൻ, ഭാരം നിറക്കപ്പെട്ട കപ്പൽ. ഐ അൽ മംലൂഉ വകാന മിൻ ആദതിഹിം ഇദാ കാനൽ ഹംലു സഖീലൻ അല സഫീന. ആ സമൂഹത്തിൽ അന്നുണ്ടായിരുന്ന ആളുകളിൽ അന്ന് അവർ ഉപയോഗിച്ചിരുന്ന പായക്കപ്പലുകൾ, ആ കപ്പൽ സഞ്ചാരമധ്യേ അത് ഭാരം അധികമായാൽ അവർ ചെയ്യാറുണ്ടായിരുന്നത് അയ്യുൽഖൂ അഹദർ റുക്കാബി ഹത്താ യഖിഫൽ ഹംല് വതസീറ സഫീന. കപ്പലിന് സുഖമായി സഞ്ചരിക്കാൻ, അത് മുങ്ങിപ്പോവാതിരിക്കാൻ ഭാരം കൂടിയാൽ അതിൽ നിന്നും കുറച്ചു പേരെ അവർ പുറത്തേക്ക് എറിയാറുണ്ട്, പുറത്തേക്കാക്കാറുണ്ട്. ഫഖാലു ലാ ബുദ്ദ മിൻ ഇൽഖാഇ ബഅദിർ റുക്കാബ്. അങ്ങനെ അവർ പറഞ്ഞു, യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം കയറിയ കപ്പലിൽ ഭാരം കൂടിയപ്പോൾ അവർ പറഞ്ഞു, കുറച്ചാളുകളെ പുറത്താക്കണം. ഹത്താ യഖിഫൽ ഹംലു, ഈ ഭാരം കുറക്കാൻ വേണ്ടി. ഫഹമ്മ യൂനുസ് അലൈഹിസ്സലാം ബിഇൽഖാഇ നഫ്സിഹി. ആ സന്ദർഭത്തിൽ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം സ്വയം തന്നെ പുറത്തു പോകാൻ അദ്ദേഹം സന്നദ്ധനായി. എന്നാൽ വഹും യഅരിഫൂന അന്നഹു നബിയുൻ, ആ കപ്പലിലുണ്ടായിരുന്ന ആളുകൾക്കറിയാമായിരുന്നു അദ്ദേഹം ഒരു പ്രവാചകനാണെന്ന്. ഫംതനഉ മിൻ ഇൽഖാഇഹി, അദ്ദേഹം സ്വയം ചാടാൻ വേണ്ടി, സ്വയം പുറത്തു പോകാൻ വേണ്ടി തയ്യാറായപ്പോഴും അവർ അദ്ദേഹത്തെ തടഞ്ഞു. പക്ഷേ ഫഅസമ ഫംതനഉ ഫലമ്മാ റഔ ഇസ്റാറഹു, അദ്ദേഹം ഞാൻ പോയിക്കൊള്ളാം, ഞാൻ ഈ കപ്പലിൽ നിന്ന് ഇറങ്ങിക്കൊള്ളാം എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ, ഇത്തഫഖു അലാ ഇജ്റാ ഇൽ ഖർഅ, അവർ എന്നാൽ നറുക്കെടുപ്പിലൂടെ കുറച്ചാളുകളെ ഇതിൽ നിന്ന് പുറത്താക്കാം എന്ന് തീരുമാനിക്കുകയാണ് ചെയ്തത്. അല്ലാമ സഅദി റഹ്മത്തുള്ളാഹി പറയുന്നു, ഇദ് ഹറബ മിൻ ബലദിഹി മിൻ ഗൈരി അംരി റബ്ബിഹി, അദ്ദേഹം അള്ളാഹുവിൻ്റെ അനുവാദം ലഭിക്കാതെ, അള്ളാഹുവിൻ്റെ കൽപ്പനയില്ലാതെ അദ്ദേഹത്തെ നിയോഗിച്ച നാട്ടിൽ നിന്ന് ഓടിപ്പോയപ്പോൾ, ഉവറക്കിബ സഫീനത്തൻ മംലൂഅത്തൻ റുക്കാബൻ വ അംതിഅ, ആളുകളെ കൊണ്ടും സാധന സാമഗ്രികളെ കൊണ്ടും നിറക്കപ്പെട്ട ഒരു കപ്പലിൽ അദ്ദേഹം കയറി. ആ കാര്യത്തെക്കുറിച്ചാണ് ഇദ് അബഖ ഇലൽ ഫുൽകിൽ മഷ്ഹൂൻ. ഇദ് അബഖ, അദ്ദേഹം ഓടിപ്പോയ സന്ദർഭം,
3: ഇലൽ ഫുൽകിൽ മഷ്ഹൂൻ, ഭാരം നിറക്കപ്പെട്ട കപ്പലിലേക്ക് എന്ന് പറഞ്ഞത്. അന്ന മഖാമൻ നുബൂവ, പ്രവാചകത്വം എന്ന സ്ഥാനം, ആ പദവി, ലാം യംനഉ മിൻ ഫിഇലി ബഅദി മാ ലാ യകൂനു മഹ്ബൂബൻ ഇലല്ലാഹ്, അല്ലാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊന്നും അവർ ചെയ്യുകയില്ല എന്നത് അത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. അഥവാ ഒരു പ്രവാചകൻ എന്ന നിലക്ക് ഒരിക്കലും തന്നിൽ നിന്ന് അല്ലാഹു ഇഷ്ടപ്പെടാത്തൊരു കാര്യം സംഭവിക്കുകയില്ല എന്ന് നാം വിശ്വസിക്കാൻ പാടില്ല. അന്നർ റസൂല ഖദ് യഫ്അലു ബഅദൽ മആസി, ചിലപ്പോൾ പ്രവാചകന്മാരിൽ നിന്ന് അല്ലാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങൾ സംഭവിച്ചേക്കാം. ഔ യഖൂമു ബിഷൈഇൻ ലം യുഅ്മർ ബിഹി, അല്ലെങ്കിൽ കൽപ്പിക്കപ്പെടാത്ത കാര്യം സംഭവിച്ചേക്കാം. അതിന് തെളിവാണ് ഇദ് അബഖ ഇലൽ ഫുൽകിൽ മഷ്ഹൂൻ എന്ന ഖുർആനിൻ്റെ പരാമർശം. വൽ ഈബാഖു ഹർബുൽ അബ്ദു മിൻ സയ്യിദിഹി, അറബി ഭാഷയിൽ ഈബാഖ് എന്ന് പറയാറുള്ളത് ഒരു അടിമ തൻ്റെ യജമാനിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ ഒളിച്ചോടിപ്പോകുന്നതിനാണ് അബഖ ഈബാഖ് എന്ന പദം പ്രയോഗിക്കാറുള്ളത്. ലാക്കിന്നല്ലാഹു അബറ അൻ ഖുറൂജിഹി ബിൽ ഈബാഖി ലിഅന്നഹു ഖുറൂജുൻ ലം യുഅ്മർ ബിഹി, യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ഈ ഓടിപ്പോക്കിനെ, അദ്ദേഹം നാടുവിട്ടു പോയതിനെ അല്ലാഹു പ്രയോഗിച്ച പദം ഈ രൂപത്തിൽ ഒരു അടിമ തൻ്റെ യജമാനിൽ നിന്ന് ഒളിച്ചോടിപ്പോകുന്ന, അതിന് പ്രയോഗിക്കുന്ന പദമാകുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ, പ്രവാചകന്മാരാരും ഒരു തെറ്റുകളും സംഭവിക്കാത്തവരാണെന്ന് പറയുന്നവരെ കാണാം. യഥാർത്ഥത്തിൽ പ്രവാചകന്മാരിൽ നിന്ന് സംഭവിക്കുന്ന തെറ്റുകളെക്കുറിച്ച് അഹ്ലുസുന്നാ വൽ ജമാഅയുടെ അഭിപ്രായപ്രകാരം ചില കാര്യങ്ങൾ നാം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാ തുടർന്നുള്ള ക്ലാസുകളിൽ നമുക്കത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഈ പ്രവാചകനിൽ നിന്ന് അല്ലാഹു അദ്ദേഹത്തോട് അദ്ദേഹത്തെ ഗുണദോഷിച്ചതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അല്ലാഹുവിൻ്റെ കൽപ്പനകളെയും അല്ലാഹുവിൻ്റെ നിർദ്ദേശങ്ങളെയും പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിച്ച് ഐഹികവും പാർത്രികവുമായ വിജയം, അത് ലഭിക്കാനാവശ്യമായ തരത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ജീവിതത്തിലുടനീളം അല്ലാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങളെ പാലിച്ചുകൊണ്ടും സൂക്ഷിച്ചുകൊണ്ടും ജീവിക്കുവാനും നാം ഓരോരുത്തരും സന്നദ്ധരാവണമെന്നും ഈ വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. അതുമാത്രമല്ല, നാം ഓരോരുത്തരും നിർവഹിക്കേണ്ടുന്ന ഇസ്ലാമിൻ്റെ പ്രബോധന പ്രവർത്തനം എന്നത് ആ പ്രവർത്തനത്തിൽ നിന്ന് ഒരു കാരണവശാലും മാറി നിൽക്കാൻ ആരും തയ്യാറായിക്കൂടാ. അല്ലാഹു ഏൽപ്പിച്ച വലിയ ഉത്തരവാദിത്തമാണ് ഓരോ വിശ്വാസിയോടും. താൻ മനസ്സിലാക്കിയ സത്യം തൻ്റെ സമൂഹത്തോട് പറയാൻ, തൻ്റെ സഹജീവികൾക്ക് പകർന്നു നൽകാൻ നമുക്കോരോരുത്തർക്കും ബാധ്യതയുണ്ട് എന്ന കാര്യം അതും നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെ ഇസ്ലാമിൻ്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുവാനും അതുപോലെ തന്നെ ഇസ്ലാമിനെ മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനും നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ സോഫാത്തിലെ 138-ാമത്തെ വചനത്തിൻ്റെ അവസാനവും തുടർന്ന് 140 കൂടിയ വചനങ്ങളാണ് ഇന്നത്തെ ഹൃദയവസന്തം പ്രോഗ്രാമിലൂടെ വിശദീകരിച്ചു നൽകിയത്. അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
0: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിയുകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുർആൻ ഓതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുർആൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ സെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിനെ മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്
6: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല.
5: അതെ,
6: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
5: അതെ,
6: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാ.
5: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മിനിങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകന്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
8: പരിശുദ്ധ ഖുർആനിന്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെ പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിന്റെ 27-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് ഖുർആൻ റേഡിയോയിൽ തഫ്സീർ അമാനി, ബഹുമാന്യനായ മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ വിശദീകരണത്തിന്റെ ശബ്ദാവിഷ്കാരം. ഇന്ന് നാം പഠിക്കാൻ പോകുന്ന സൂറത്ത് സൂറത്തു ജിന്ന് 20 മുതൽ 24 വരെ വചനങ്ങൾ.
2: വചനം 20. വാക്കർത്ഥം. ഖുൽ, നീ പറയുക. ഇന്നമാ അദുഉ, നിശ്ചയമായും ഞാൻ വിളിക്കുന്നുള്ളൂ പ്രാർത്ഥിക്കുന്നുള്ളൂ. റബ്ബി, എൻ്റെ റബ്ബിനെ മാത്രം. വലാ ഉഷ്രിക്കു, ഞാൻ പങ്കുചേർക്കുകയുമില്ല. ബിഹി അഹദ, അവനോട് ഒരാളെയും.

0: നബിയെ പറയുക, നിശ്ചയമായും ഞാൻ എന്റെ റബ്ബിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുന്നുള്ളൂ. അവനോട് ഞാൻ ഒരാളെയും പങ്കുചേർക്കുന്നതുമല്ല. വചനം 21. വാക്കർത്ഥം: ഖുൽ, നീ പറയുക, ഇന്നീ, നിശ്ചയമായും, ഞാൻ, ലാ അംലിക്കു, ഞാൻ അധീനപ്പെടുത്തുന്നില്ല, എനിക്ക് സ്വാധീനമില്ല, കഴിവില്ല, ലക്കും, നിങ്ങൾക്ക്, ലറൻ, ഉപദ്രവത്തിന്, ദോഷം ചെയ്യാൻ, വല റഷദ, നേർമാർഗത്തിനും ഗുണത്തിനും ഇല്ല.
1: ഖുൽ ഇന്നീ ലാ അംലിക്കു ലക്കും ദറൻ വല റഷദ.
0: പറയുക, നിശ്ചയമായും ഞാൻ നിങ്ങൾക്ക് ഒരു ഉപദ്രവമാകട്ടെ, ഒരു നേർമാർഗമാകട്ടെ, അധീനപ്പെടുത്തുന്നില്ല,
2: അഥവാ
0: രണ്ടിനും കഴിവില്ല. വചനം 22. വാക്കർത്ഥം: ഖുൽ ഇന്നി, നീ പറയുക, നിശ്ചയമായും ഞാൻ, ലൻ യുജീറനി, എനിക്ക് രക്ഷ നൽകുകയില്ല തന്നെ, എന്നെ കാക്കുകയേ ഇല്ല, മിനല്ലാഹി, അല്ലാഹുവിൽ നിന്ന്, അഹദുൻ, ഒരാളും, വലൻ അജിദ, ഞാൻ കണ്ടെത്തുകയുമില്ല, എനിക്ക് കിട്ടുകയുമില്ല തന്നെ, മിന്ദൂനിഹി, അവനെ കൂടാതെ, അവന് പുറമെ, മുൽത്തഹദ, ഒരഭയസ്ഥാനവും രക്ഷയും.

പറയുക, നിശ്ചയമായും അള്ളാഹുവിൽ നിന്ന് എനിക്കൊരാളും രക്ഷ നൽകുന്നതല്ല. അവന് പുറമെ യാതൊരഭയസ്ഥാനവും ഞാൻ കണ്ടെത്തുന്നതുമല്ല തന്നെ. വചനം 23 വാക്കർത്ഥം: ഇല്ലാ ബലാഗൻ, എത്തിച്ചു കൊടുക്കലല്ലാതെ, പ്രബോധനം ഒഴികെ, മിനല്ലാഹി അല്ലാഹുവിൽ നിന്ന്, വരിസാലാത്തിഹി അവൻ്റെ ദൗത്യങ്ങളും, വമയ്യസി ആർ അനുസരണക്കേട് കാട്ടുന്നുവോ, അല്ലാഹ വറസൂലഹു അല്ലാഹുവിനോടും അവൻ്റെ റസൂലിനോടും, ഫഇന്നലഹു എന്നാൽ നിശ്ചയം അവനുണ്ട്, നാറ ജഹന്നമ ജഹന്നമിൻ്റെ അഗ്നി, ഖാലിദീന ഫീഹ അതിൽ നിത്യവാസികളായിക്കൊണ്ട്, അബദൻ എന്നെന്നും എക്കാലവും.

അള്ളാഹുവിങ്കൽ നിന്നുള്ള പ്രബോധനം എത്തിക്കലും അവൻ്റെ ദൗത്യങ്ങളുമല്ലാതെ മറ്റൊന്നും എൻ്റെ അധീനത്തിലില്ല. അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടും ആർ അനുസരണക്കേട് കാണിക്കുന്നുവോ അവന് നിശ്ചയമായും ജഹന്നമിൻ്റെ അഥവാ നരകത്തിൻ്റെ അഗ്നിയുണ്ടായിരിക്കും. അതിൽ എന്നെന്നും നിത്യവാസികളായിക്കൊണ്ട്. വചനം 24 വാക്കർത്ഥം: ഹത്ത ഇദാ റഔ, അങ്ങനെ അവർ കണ്ടാൽ, കാണുന്നവരേക്കും, മാ യുഅദൂന, അവരോട് വാഗ്ദത്തം ചെയ്യപ്പെടുന്നത്, താക്കീതു ചെയ്യപ്പെടുന്നത്, ഫസയഅലമൂന, അപ്പോൾ അവർ അറിഞ്ഞുകൊള്ളും, മൻ അദ്വഅഫു, ഏറ്റവും ദുർബലർ ആരാണെന്ന്, നാസിറൻ, സഹായികളിൽ, സഹായകനാൽ, വഅഖല്ലു, ഏറ്റവും കുറവുള്ളവരും, അദദൻ, എണ്ണത്തിൽ, എണ്ണത്താൽ.

0: അങ്ങനെ അവരോട് വാഗ്ദത്തം ചെയ്യപ്പെടുന്ന കാര്യം അവർ കണ്ടാൽ അപ്പോൾ അവർ അറിഞ്ഞുകൊള്ളും ആരാണ് സഹായികളിൽ ഏറ്റവും ദുർബലരും എണ്ണത്തിൽ ഏറ്റവും കുറഞ്ഞവരും എന്ന്. വചനം 20 മുതൽ 24 വരെയുള്ള ആയത്തുകളുടെ വിശദീകരണം. നിങ്ങൾ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ശരി, ഞാനൊരിക്കലും തൗഹീദിനെതിരായി ഒന്നും പ്രവർത്തിക്കുകയില്ല. നിങ്ങൾക്കു വല്ല ഗുണമോ ദോഷമോ വരുത്തുവാൻ എനിക്ക് സാധ്യവുമല്ല. എനിക്കു തന്നെയും അള്ളാഹുവിങ്കൽ നിന്ന് വല്ല ആപത്തും വരികയാണെങ്കിൽ അത് തടുക്കുവാൻ സാധ്യമല്ല. അവനല്ലാതെ എനിക്ക് രക്ഷയുമില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള ദൗത്യങ്ങൾ നിറവേറ്റുവാനും അവൻ്റെ സന്ദേശങ്ങൾ പ്രബോധനം ചെയ്യാനും ഞാൻ നിയുക്തനായിരിക്കുകയാണ്. ആ നിലയ്ക്കാണ് ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുവാൻ തയ്യാറില്ലെങ്കിൽ നിങ്ങൾ ശാശ്വതമായ നരകശിക്ഷയ്ക്ക് അർഹരായിരിക്കും. തൽക്കാലം കുറേയൊക്കെ കഴിവും സ്വാധീനവും നിങ്ങൾക്കുണ്ടെന്ന് കരുതി നിങ്ങൾ വഞ്ചിതരാകേണ്ട. അതൊന്നും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്കെതിരിൽ നിങ്ങൾക്ക് ഉപകരിക്കുകയില്ല. നിങ്ങൾ തികച്ചും നിസ്സഹായരായിത്തീരുമെന്ന് നിങ്ങൾ ഓർത്തിരിക്കണം എന്നൊക്കെ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു കൽപ്പിക്കുന്നു. മാ യുഅദൂന, അവരോട് വാഗ്ദത്തം ചെയ്യപ്പെടുന്ന കാര്യം കൊണ്ടുദ്ദേശ്യം അടുത്ത ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന തൗഹീദിൻ്റെ വിജയവും ഷിർക്കിൻ്റെ പരാജയവുമായിരിക്കാം, അല്ലെങ്കിൽ പരലോക ശിക്ഷയുമായിരിക്കാം. അല്ലാഹു അഅലം.
1: നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി. ഇന്ന് നാം പഠിച്ച സൂറത്ത് സൂറത്തു ജിന്ന് 20 മുതൽ 24 വരെ വചനങ്ങൾ.
2: ദൈവിക ദർശനത്തിൻ്റെ മാനവിക നിലപാടുകൾ, ഇന്നിൻ്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
3: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ പുലരിവെട്ടം. ജീവിതത്തെയും ദൈനംദിന ജീവിതത്തിൻ്റെ ജീവിതഭാവങ്ങളെയും സ്പർശിക്കുന്ന ഉത്തമ സുഭാഷിതം. പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പുലരിവെട്ടം. പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും പുലരിവെട്ടം.
5: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും: ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്. ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത

0: തോറും വിജ്ഞാനത്തിന്റെ സീമ വർദ്ധിച്ച് അത് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അസ്വസ്ഥതകളുടെ അലയൊടുങ്ങാത്ത ജീവിതം, വ്യക്തിജീവിതത്തിൽ വിവേകം പുലർത്തുന്നില്ലെന്ന ആക്ഷേപം കാതുകൾക്ക് പരിചിതമായതുപോലെ, അവിവേകവും അപക്വതയും സങ്കുചിത കാഴ്ചപ്പാടുകളും നിമിത്തം ജീവിതവിശാലത നഷ്ടമായവർക്ക് പീസ് റേഡിയോയുടെ സമാധാന ശബ്ദം, വോയിസ് ഓഫ് പീസ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: മക്ക നഗരത്തിന്റെ ആവിർഭാവത്തിന് നിദാനം സംസം കിണറാണ്. ജനലക്ഷങ്ങൾ സംഗമിക്കാറുള്ള ആ വിശുദ്ധ നഗരിയുടെ സാരോപദേശങ്ങൾ അനുസ്യൂതമായി ഇനി പീസ് റേഡിയോയിൽ, വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമുഅ ഖുതുബയുടെ മലയാള ഭാഷാന്തരം പ്രമുഖ പണ്ഡിതനും ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞുമുഹമ്മദ് മദനി പറപ്പൂർ അവതരിപ്പിക്കുന്നു.
4: പീസ് റേഡിയോ, വോയിസ് ഓഫ് ഹറം, എല്ലാ ശനിയാഴ്ചയും ഇന്ത്യൻ സമയം വൈകുന്നേരം 4 മണിക്കും രാത്രി 9 മണിക്കും.
3: പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും ഈ പ്രോഗ്രാം ലഭ്യം. കേൾക്കുക, കേൾപ്പിക്കുക, വോയിസ് ഓഫ് ഹറം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: هي الحبيبة والمختار.
3: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
1: Peace Radio, tuned to reality.

ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ. വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനം ഒന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ

0: ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കെട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. Phone 902-0840-840.
2: ഈ ശബ്ദലോകത്തെ നിശബ്ദമാക്കും.
3: കിളികളുടെ കൊഞ്ചലുകളും പ്രഭാതത്തിന്റെ കുളിർക്കാറ്റും എത്തുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നുവരുന്ന ആദ്യ ചിന്ത എന്താണ്? ധൃതി പിടിച്ച ദിനചര്യകളിലേക്ക് കടക്കും മുമ്പ് മനസ്സിന് സന്തോഷവും ചിന്തകൾക്ക് വെളിച്ചവും നൽകുന്ന നല്ലൊരു തുടക്കം ലഭിച്ചിരുന്നെങ്കിൽ എന്നാരാണ് ആഗ്രഹിക്കാത്തത്? പ്രഭാതം നന്മയുടേതാകുമ്പോൾ ദിവസം മുഴുവൻ ആ സന്തോഷവും ശാന്തതയും നമ്മോടൊപ്പം നിൽക്കും. തിരക്കുകളിലേക്ക് ചുവടുവെക്കും മുമ്പ് അറിവും വിനോദവും ദൈവീക ചിന്തകളും ചേർത്തുവെക്കുന്ന ഒരു കൂട്ടുകെട്ട് നമുക്ക് കൂട്ടിനുണ്ടെങ്കിലോ? അതെ, നിങ്ങളുടെ ഓരോ പ്രഭാതത്തെയും കൂടുതൽ സജീവവും അർത്ഥപൂർണവുമാക്കാൻ പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു മോർണിംഗ് ലൈവ് ഷോ. എല്ലാ ദിവസവും രാവിലെ കൃത്യം 6 മണി മുതൽ 8 മണി വരെ രണ്ട് ആങ്കർമാർ തമ്മിലുള്ള രസകരമായ സല്ലാപങ്ങളിലൂടെ കേൾവിക്കാരെ കൂടിയൊപ്പം ചേർത്തുവെക്കുന്ന സുന്ദരമായ അന്തരീക്ഷം, വിരസതയില്ലാത്ത വർത്തമാനങ്ങളും വിശേഷങ്ങളും പങ്കുവെക്കുന്നതിനൊപ്പം ഹൃദയത്തെ സ്പർശിക്കുന്ന ഖുർആൻ പാരായണവും ജീവിതത്തിന് വഴിവിളക്കാകുന്ന പ്രവാചക വചനങ്ങളും നിങ്ങളുടെ കാതുകളിലേക്ക് എത്തുന്നു മോർണിംഗ് ലൈവ് ഷോ. ഇത് കേവലം ഒരു റേഡിയോ ഷോ മാത്രമല്ല, നിങ്ങളുടെ അറിവുകൾ അളക്കാനും ചിന്തകളെ ഉണർത്താനും മാറ്റുകൂട്ടുന്ന ക്വിസ് പ്രോഗ്രാമുകളും വ്യത്യസ്തങ്ങളായ വെറൈറ്റി സെഗ്മെന്റുകളും ഈ 2 മണിക്കൂറിൽ നിങ്ങളെ കാത്തിരിക്കുകയാണ്. യാത്രയിലാകട്ടെ, പ്രഭാത സവാരിയിലാകട്ടെ, അല്ലെങ്കിൽ അടുക്കളയിലെയും വീട്ടിലെയും ജോലികൾക്കിടയിലാകട്ടെ, നിങ്ങളുടെ പ്രഭാതങ്ങളെ ഊർജ്ജസ്വലമാക്കാൻ ഇനി ഈ സുഹൃത്തുക്കൾ കൂടെയുണ്ടാകും. പുതിയൊരു ദിവസത്തിലേക്ക് അറിവിന്റെയും ആനന്ദത്തിന്റെയും പ്രകാശവുമായി ചുവടുവെക്കാം. ഓർക്കുക, എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ ആപ്പിലൂടെ ലൈവായി കേൾക്കാം മോർണിംഗ് ലൈവ് ഷോ. നിങ്ങളുടെ പ്രഭാതങ്ങൾ ഇനി വെറുമൊരു തുടക്കമല്ല, നന്മയുടെ സജീവമായ അനുഭവമാണ്.
2: ഇതു കേട്ടു കേൾപ്പിച്ച് ശാന്തി തൻ തീരത്തൊന്നായി വന്നു ചേരാ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ, ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ജുസ് 10 പാരായണം ചെയ്യുന്നത് മിഷാരി റാഷിദ് അൽ അഫാസി.

0: മതവിജ്ഞാന പഠനത്തിന് കാലത്തിന്റെ വരദാനം ഈ മദ്രസ. പ്രക്ഷേപണം രാവിലെ 7:10 വൈകുന്നേരം 6:05 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും, കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ, ഈ മദ്രസ.
1: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക, സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: റേഡിയോ ശ്രോതാക്കൾ, ഇനി കേൾക്കുന്നത് കിഡ്സ് ടൈം. സൂറത്ത് സുമർ 1 മുതൽ 6 വരെയുള്ള വചനങ്ങൾ കുഞ്ഞുകാരിയായ മുഹമ്മദ് ത്വഹ അൽ ജുനൈദിന്റെ ശബ്ദത്തിൽ കേൾക്കാം.

0: ജസാക്കും ലൗ ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം. സൂറത്തു സുമർ 1 മുതൽ 6 വരെയുള്ള വചനങ്ങളുടെ പാരായണം നിർവഹിച്ചത് കുഞ്ഞുകാരിയായ മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും. പീസ് റേഡിയോ.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 62-ാം അധ്യായം സൂറത്തുൽ ജുമഅയുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഖാലിദ് അൽ ജലീൽ.
1: അസ്വസ്ഥതകളുടെ അലയൊടുങ്ങാത്ത ജീവിതം, വ്യക്തിജീവിതത്തിൽ വിവേകം പുലർത്തുന്നില്ലെന്ന ആക്ഷേപം കാതുകൾക്ക് പരിചിതമായതുപോലെ, അവിവേകവും അപക്വതയും സങ്കുചിത കാഴ്ചപ്പാടുകളും നിമിത്തം ജീവിതവിശാലത നഷ്ടമായവർക്ക് പീസ് റേഡിയോയുടെ സമാധാന ശബ്ദം, വോയിസ് ഓഫ് പീസ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രവാചക ശബ്ദവും ജീവിതവും ഉപദേശവും നബി ജീവിതത്തിലേക്ക് സത്യവും യഥാർത്ഥവുമായ വെളിച്ചം വീശുന്ന തിരുനബിയോടൊപ്പം പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും വൈകുന്നേരം 7:05 കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും തിരുനബിയോടൊപ്പം.
4: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആൻ പാരായണത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തു അഹ്കാഫ് മുതൽ സൂറത്തു അദ്ദാരിയാത്ത് കൂടിയ സൂറത്തുകൾ നമുക്ക് മുൻപിൽ പാരായണം ചെയ്യുന്നത് അഷ്ഷെയ്ഖ് അബ്ദുറഹ്മാൻ അലൗസി.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് തൻസീൽ, സൂറത്തു അഹ്കഫ് മുതൽ സൂറത്തു അജ്ജാരിയാത്ത് കൂടിയ സൂറത്തുകളാണ് നാം കേട്ടത് അബ്ദുറഹ്മാൻ അലൂസിയുടെ ശബ്ദത്തിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിന്റെ അനേകമായത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിന്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്തു ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. പരിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങൾ പ്രമാണബദ്ധമായി മനസ്സിലാക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം പാരായണ പഠനം. പാരായണ പഠനം പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ മഅരിജ് 6 മുതൽ 25 വരെയുള്ള വചനങ്ങളാണ് നാം പഠിക്കുന്നത്. അവതരിപ്പിക്കുന്നത് മുബാറക് ബിൻ ഉമർ.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ മബ്ഊസി റഹ്മത്തിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബീ അജ്മാഇൻ. അമ്മാ ബഅദ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സൂറത്തുൽ മഅരിജ് 6-ാമത്തെ ആയത്ത് മുതൽ നോക്കാം. ഇന്നഹും യറൗനഹു ബഈദ, ഇന്നഹും ഇന്ന നൂന് മണിക്കുക നന്നായിട്ട് കുന്നത്ത്, യറൗനഹു ചെറിയൊരു മദ്ദ്, യറൗനഹു ബഈദ, വനറാഹു ഖരീബ, യൗമ തകൂനു സമാഉ മദ്ദ് മുത്തസിൽ കൽ മുഹൽ, വതകൂനുൽ ജിബാലു കൽ ഇഹൻ, വലാ യുസ്അലു ഹമീമുൻ ഹമീമ, ഹമീമുൻ തൻവിൻ ശേഷം ഹ ആണ്, ഇൽഹാറാണ്. യുസ് ഹമീമുൻ ഹമീമ,
2: ഹമീമുൻ ഹമീമ.
1: യുബസ്സറൂനഹും, അവിടെ നിർത്തണം, വഖ്ഫുണ്ട്. യബദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമ മിൻ അദാബി യൗമി ഇദിം ബിബനീ, മിൻ അദാബ് നുൻസാക്കിന് ശേഷം അയിനാണ്, ഇൽഹാറാണ് നിയമം. മിൻ അദാബി,
2: മിൻ അദാബി.
1: ആ പിന്നെ യൗമി ഇദിൻ, യൗമി ഇദിൻ എന്നാണ് ഇവിടെ ഉള്ളത്, അപ്പം അങ്ങനെ തന്നെ ഓതണം. യൗമ അല്ല, യൗമി ഇദിംബി, യൗമി ഇദിംബി. തൻവിന് ശേഷം ബ ആണ്, അപ്പോൾ അതിനെ മീമാക്കി മാറ്റി കുന്നത്തോടു കൂടി ഉച്ചരിക്കണം. യൗമി ഇദിം ബിബനി,
2: യൗമി ഇദിം
1: ബിബനി, വസാഹിബതിഹി വഅഖീഹി വഫസീലതിഹി അല്ലതീ തുവീ വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജി. വമൻ ഫിൽ അർളി, തൻവിൻ നൂൻ സാക്കിനക്ക് ശേഷം ഫാ ആണ്, ഇഖ്ഫാ, അപ്പോൾ നന്നായിട്ട് മണിക്കുക. പിന്നെ ജമീഅൻ സുമ്മ, അതും അങ്ങനെ തന്നെ ഇഖ്ഫാ. പിന്നെ വീണ്ടും അതാ സുമ്മ മീമ ശ്രദ്ധതയാണ്. യുഞ്ചി,
2: യുഞ്ചി.
1: കല്ല إنها لظى, إن لظى نزاعة للشوى, نزاعة تنوين ശേഷം ലാമാണ്, അപ്പോൾ ഒട്ടും മണിക്കേടില്ല, പക്ഷേ ഇരട്ടിപ്പിക്കുക. ഇദ്ഗാം ബിലാഗുന്ന, തദ്ഉ മൻ അദ്ബറ, മൻ അദ്ബറ, നൂന് സാക്കിന് ശേഷം ഹംസയാണ്, മൻ അദ്ബറ, അപ്പോൾ ഇൽഹാർ, മൻ അദ്ബറ. വജമ ഫഔഹ, ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ, ഇദാ മസ്സഹു ശർറു ജസൂഅ, ഇദാ മസ്സഹു ഖൈറു മനൂഅ, ഇല്ലൽ മുസല്ലീൻ അല്ലദീന ഹും അലാ സ്വലാത്തിഹിം ദാഇമൂൻ, വല്ലദീന ദാഇമൂൻ മദ് മുത്തസിൽ, വല്ലദീന ഫി അംവാലിഹിം ഹഖ്ഖുൻ ഹഖ്ഖും മഅലൂം, ഹഖ്ഖും. തൻവിന് ശേഷം മീമാണ്, നന്നായിട്ട് മണിക്കുക. ഇദ്ഗാം ബിഗുന്ന, ലിസ്സാഇലി വൽ മഹ്റൂം, അത്ര മതി. ഇനി ഓതാം, ഇന്നഹും യറൗനഹു നോക്കാം കേട്ടോ. 6-ാമത്തെ ആയത്ത് മുതൽ.

0: യസ്അലു ഹമീമുന്നാണ്, ഹമീമൻ അല്ല. വലാ യസ്അലു ഹമീമുൻ ഹമീമ,
1: വലാ യസ്അലു ഹമീമുൻ ഹമീമ.
0: യുബസ്സറൂനഹും,
1: യുബസ്സറൂനഹും,

0: وآخر دعوانا أن الحمد لله رب العالمين.
1: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സൂറ മഅരിജിന്റെ 6 മുതൽ 25 വരെയുള്ള വചനങ്ങളുടെ പാരായണ നിയമങ്ങളാണ്. അവതരിപ്പിച്ചത് മുബാർക് ബിൻ ഒമർ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഇതാ ഒരു പ്രകാശഗോപുരം.
4: പീസ് റേഡിയോ പുലരിവെട്ടം.
3: സന്തോഷം ഗമിക്കുന്ന ജീവിതത്തിൽ
4: അപ്രതീക്ഷിതമായി എത്തുന്ന പ്രതിസന്ധികൾ,
3: പകച്ചു നിൽക്കാനാകാതെ
4: പരിഹാരം അന്വേഷിക്കാൻ പോലുമാവാത്ത പ്രതിസന്ധി ഘട്ടം.
3: ചിലരുണ്ട് പരിഹാരം തേടുന്നവർ,
4: ചിലരുണ്ട് പരിഹാരമുണ്ടെന്ന് പോലും അറിയാത്തവർ.
3: പരിഹാരം നമ്മെ തേടിയെത്തുമെങ്കിലോ?
4: ഇതാ നമ്മുടെ അകത്തളങ്ങളിലും ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നമ്മെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞു.
3: നന്മയുടെ സുഭാഷിതമായി നേർമ്മയുള്ള കിരണങ്ങൾ.
4: പീസ് റേഡിയോ പുലരിവെട്ടം
3: എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും 8 മണിക്കും പീസ് റേഡിയോയിൽ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: വിശുദ്ധ ഖുർആനിനെ അതിൻ്റെ പാരായണ നിയമങ്ങളോടെ പാരായണം ചെയ്യാൻ പ്രാപ്തമാക്കുന്ന പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. സൂറ ബക്കറയിലെ 140-141 വചനങ്ങളിലേക്ക്. അവതരണം ഹാഫിൽ അബ്ദുഷക്കൂർ.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ ബക്കറയിലെ 140-141 ആയത്തുകൾ ഇൻഷാല്ലാ ഒന്നാമത്തെ ജുസിലെ അവസാന ആയത്തുകളാണ് ഇന്ന് ഇൻഷാല്ലാ നമ്മൾ പഠിക്കുന്നത്.
7: അം തഖൂലൂന ഇന്ന ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ വ യഅഖൂബ വൽ അസ്ബാത കാനൂ ഹൂദൻ ഔ നസാറ ഖുൽ അ

0: تلك أمة قد خلت لها ما كسبت ولكم ما كسبتم ولا تسألون عما كانوا يعملون.
1: പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും അതോടൊപ്പം പാരായണത്തിൽ വരാവുന്ന അബദ്ധങ്ങളും. അം തഖൂലൂന, എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ തഖൂലൂന, ഖാഫ്, ഖാഫിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്കിൻ്റെ ആ ഒരു ഭാഗം. തഖൂലൂന, അം തഖൂലൂന, ഇന്ന നൂൻ ശദ്ദ് മണിക്കണം. ഇബ്രാഹീമ, ബാ സുക്കൂൻ, ഖൽഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. ഇബ്രാഹീമ, വ ഇസ്മായില, ഐന് തൊണ്ടയുടെ മധ്യഭാഗമാണ്. വ ഇസ്മായില എന്ന് പറയരുത്. ഇവിടെ വ ഇസ്മായില എന്ന ഈ ഒരു പദത്തിൽ പലപ്പോഴും ധാരാളം ആളുകൾ വ ഇസ്മായില എന്ന് പറയാറുണ്ട്. വ ഇസ്മായില, വ ഇസ്ഹാഖ, ഹ തൊണ്ടയുടെ മധ്യഭാഗം, ഖാഫ് തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞു ചേർന്നാക്ക്. വ ഇസ്ഹാഖ, വ യഅഖൂബ, ഐൻ, വൽ അസ്ബാത, ഖ ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. ഇത്തുബാഖ് എന്ന ആ ഒരു സിഫത്ത് നിർബന്ധമായിട്ട് നമ്മളത് പാലിക്കണം. അപ്പോഴാണ് ത എന്ന അക്ഷരമാവുകയുള്ളൂ, ഇല്ലെങ്കിൽ അത് ത ത പറയുന്ന പോലെയാകും. അങ്ങനെയല്ല അസ്ബാത ത. കാനു ഹൂദൻ ഔ നസാറ, കാനു ഹൂദൻ ഔ, തൻവീന് ശേഷം ഹംസ ഇദ്ഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം. ഔ നസാറ സ്വാദ്, ഔ നസാ നസാ, സ്വാദ് ഉച്ചരിക്കുമ്പോഴും നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് സ്വാദ്. ഖുൽ അഅൻതും, ഖുൽ അഅൻതും, സുക്കൂനുള്ള ലാമിന് ശേഷം ഹംസ. ഖുൽ അഅൻതും എന്ന് പറയരുത്, ഖുൽ അഅൻതും, അഅൻതും, രണ്ട് ഹംസയുണ്ട്, ശ്രദ്ധിക്കണം. ഖുൽ അഅൻതും, അഅ തൊണ്ടയുടെ താഴെ ഭാഗമാണ് ഹംസ. അഅൻതും, അതുപോലെ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. അഅൻതും, ഇഖ്ഫാ ബിഗുന്ന. അഅലമു, അഅലമു, ഹംസ ഐൻ, മഖ്റജ് അടുത്താണ്, തൊണ്ടയുടെ താഴെ ഭാഗം, ഐൻ തൊണ്ടയുടെ മധ്യഭാഗം, കൃത്യമായിട്ട് ഉച്ചരിക്കണം. അഅലമു അല്ല, അഅലമു അല്ല, അഅലമു, ഹംസ അഅലമു. അമില്ലാഹ്, അഅലമു അമില്ലാഹ്, നിർത്തുകയാണെങ്കിൽ അമില്ലാഹ് കൂട്ടിയോതുമ്പോൾ അമില്ലാഹു വമൻ. വമൻ അസ്ലമു, വമൻ, സാക്കിന നൂനു ശേഷം ഹംസ ഇദ്ഹാർ, വെളിവാക്കി ഉച്ചരിക്കണം. വമൻ അ, വമൻ അസ്ലമു, അസ്. ഇവിടെ ത്വാഇന് പുള്ളിയിട്ട വാദാണ്. നമ്മളൊക്കെ പലപ്പോഴും ഓതാറുള്ളത്, തജ്വീദ് നിയമങ്ങളോ അക്ഷരങ്ങളുടെ ഉച്ചാരണമോ അറിയാത്ത ആളുകൾ പലപ്പോഴും ഇങ്ങനെ അളുലമു, അൽ അളുലമു എന്നാണ് പറയുക. അസ്ലമുണ്, അസ്ലമു മിമ്മൻ, മീമിന് ശദ്ദ് മണിക്കണം. മിമ്മൻ കതമ, സുക്കൂനുള്ള നൂനിന് ശേഷം കാഫ് ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. മിമ്മൻ കതമ ഷഹാദതൻ, ഷഹാദതൻ ഇൻദഹു, തൻവീന് ശേഷം ഐൻ, ഷഹാദതൻ ഐ ഇദ്ഹാർ, വെളിവാക്കി ഉച്ചരിക്കണം. ഇൻദഹു നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇൻദ ഇഖ്ഫാ ബിഗുന്ന, ഇൻദഹു മിനല്ലാഹ്, മിനല്ലാഹ്. വമല്ലാഹു ബിഗാഫിലിൻ, ബിഗാ ഗൈൻ തൊണ്ടയുടെ മുകൾ ഭാഗം, ബിഗാഫിലിൻ എന്നോ അല്ലെങ്കിൽ ആ തരത്തിൽ ഒന്നും ഉച്ചരിക്കരുത്. ബിഗാ, ബിഗാ, ബിഗാഫിലിൻ അമ്മ, അമ്മ, മീം ശദ്ദ ഗുന്ന. തഅമലൂൻ, തഅമലൂൻ, തഅമലൂൻ അല്ല, തഅമലൂൻ. തിൽക ഉമ്മത്തുൻ ഖദ് ഖലത്, തിൽക ഉമ്മത്തുൻ, മീം ശദ്ദ ഗുന്ന. ഉമ്മത്തും ഖദ്, തൻവീന് ശേഷം ഖാഫ്, തൻവീന് ശേഷം ഖാഫ് വന്നാൽ അവ്യക്തമാക്കി മണിക്കണം. അതേസമയം ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ഗുന്നയും സ്വരഭാരത്തിലായിരിക്കാൻ ശ്രദ്ധിക്കണം.
0: ഉമ്മത്തുൻ ഖദ് ഖലത്ത്,
1: ഇങ്ങനെ ഖദ് ദാല് ശരിക്കും കേൾക്കണം, ഖദ് ഖലത്ത് ഖലത്ത് നിർത്തുമ്പോൾ ഖലത്ത്.
0: ലഹ മാ കസബത് വലക്കും,
1: ഇവിടെന്നും ലഹ മാ കസബത് വലക്കും, മാ കസബ് ഇങ്ങനെയല്ല,
0: ലഹ മാ കസബത് വലക്കും,
1: താഇനെ ഖൽഖല ചെയ്യരുത്.
0: വലക്കും മാ
1: സാക്കിന മീമിന് ശേഷം മീം ഇദ്ഗാമു തമാഥിലൈൻ, ഇവിടെ മീമിനെ അടുത്ത മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ടുച്ചിരിക്കണം.
0: വലക്കും മാ കസബ്തും,
1: കസബ് ശരിക്കും കേൾക്കണം,
0: കസബ്തും.
1: വലാ തുസ്അലൂന, തുസ്അലൂന തുസ്അലൂന അല്ല
0: തുസ്അലൂന, അമ്മാ കാനൂ യഅമലൂൻ,
1: മീമിന് ശബ്ദ അമ്മ മണിക്കണം. കാനൂ
0: യഅമലൂൻ
1: ആയത്തിൻ്റെ അവസാനത്തിലെല്ലാം മദ് ആരുദർ സുക്കൂൻ, രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക.
0: أَمْ تَقُولُونَ إِنَّ إِبْرَاهِيمَ وَإِسْمَاعِيلَ وَإِسْحَاقَ

0: സൂറത്തുൽ ബഖറയിലെ 140, 141 ആയത്തുകൾ, ഒന്നാമത്തെ ജുസിലെ അവസാന ആയത്തുകൾ കഴിഞ്ഞു. അള്ളാഹു നമ്മളിൽ നിന്നും കബൂൽ ചെയ്യട്ടെ. വിശുദ്ധ ഖുർആൻ നന്നായിട്ട് പാരായണം ചെയ്യുവാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 140, 141 വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരണം ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോടു ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആൻ സൂറ വാഖിഅ പൂർണ്ണമായ പാരായണം. പാരായണം നിർവഹിക്കുന്നത് അൽ ഹാഫിൽ മുഹമ്മദ് ഇഹ്സാൻ ബിൻ നിസാർ.
5: സൂറത്തുൽ വാഖിഅ മക്കയിൽ അവതരിച്ചത്. പാരായണം നിർവഹിക്കുന്നത് ഹാഫിൽ മുഹമ്മദ് ഇഹ്സാൻ.
6: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദ വഖഅത്തിൽ വാഖിഅ ലൈസ ലിവഖഅത്തിഹാ കാദിബ ഖാഫിദത്തുർ റാഫിഅ

0: حميم وتصلية جحيم إن هذا لهو حق اليقين فسبح باسم ربك العظيم.
1: Peace Radio. Tune to reality. Peace Radio. Tune to reality.
2: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
3: ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. പീസ് ഖുർആൻ റേഡിയോ ഒരുക്കുന്നു മനഃപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 545-ാമത്തെ പേജിലേക്ക്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.

ബാറക്കല്ലാഹു ഫീക്കും ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 545-ാമത്തെ പേജ് കൂടി ഇന്ന് പാരായണം ചെയ്തു. പാരായണം അഷ്ഷെയ്ഖ് സഅദ് അൽ ഗാമിദി. വിശുദ്ധ കഅബയെ ചുറ്റിപ്പറ്റി മുഴങ്ങുന്ന അള്ളാഹുവിൻ്റെ ദിവ്യവചനങ്ങൾ, ആ അനുഗ്രഹീത സ്വരങ്ങളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. ആദ്യമായി മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക്.

0: الله
1: الله أكبر.
0: الله أكبر
1: الله أكبر.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിലെ ഫജ്ർ നമസ്കാരത്തിൽ സൂറ നിസായിലെ 135 മുതൽ 147 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷ്ഷെയ്ഖ് ബദർ അൽ തുർക്കി. ഇനി മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിൻ്റെ പാരായണത്തിലേക്ക്.
1: الحمد لله رب العالمين الرحمن

بسم الله الرحمن الرحيم. الحمد لله رب العالمين،

0: جاءكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم.
1: بارك الله فيكم جزاك الله خيرا كثيرا. بيس قرآن راديو حرمين لايف بروغرام آن نام إذو إرى كتد مدينة إلي മഗ്രിബ് നമസ്കാരത്തിൽ സൂറ സൽസല, സൂറ തകാസുർ ഈ അധ്യായങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് അഹമ്മദ് അൽ ഹുദൈഫി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നൂറുൻ അദല്ല അലൽ ഹയാതി റഹീം.
4: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ, നമ്മുടെ സമീപനം എന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
5: بسم الله الرحمن الرحيم.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
2: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു

പീസ് ഖുർആൻ റേഡിയോയിലിനി അൽ മുഅല്ലിം സൂറ ബക്കറയിലെ 145 മുതൽ 149 കൂടിയ വചനങ്ങൾ പാരായണ നിയമങ്ങളോടെ പഠിക്കുന്നു. പാരായണം അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനേജി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 145 മുതൽ 149 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഇതാ ഒരു പ്രകാശഗോപുരം.
3: പീസ് റേഡിയോ പുലരിവെട്ടം.
1: സന്തോഷം ഗമിക്കുന്ന ജീവിതത്തിൽ
3: അപ്രതീക്ഷിതമായെത്തുന്ന പ്രതിസന്ധികൾ,
1: പകച്ചു നിൽക്കാനാകാതെ
3: പരിഹാരം അന്വേഷിക്കാൻ പോലുമാവാത്ത പ്രതിസന്ധി ഘട്ടം,
1: ചിലരുണ്ട് പരിഹാരം തേടുന്നവർ,
3: ചിലരുണ്ട് പരിഹാരമുണ്ടെന്ന് പോലും അറിയാത്തവർ.
1: പരിഹാരം നമ്മെ തേടിയെത്തുമെങ്കിലോ?
3: ഇതാ നമ്മുടെ അകത്തളങ്ങളിലും ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നമ്മെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞു.
1: നന്മയുടെ സുഭാഷിതമായി നേർമ്മയുള്ള കിരണങ്ങൾ.
3: പീസ് റേഡിയോ പുലരിവെട്ടം
1: എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും 8 മണിക്കും പീസ് റേഡിയോയിൽ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോയിൽ തഫ്സീർ അമാനി. മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിന്റെ ശബ്ദാവിഷ്കാരം. ഇന്ന് നാം പഠിക്കാൻ പോകുന്ന സൂറത്ത് സൂറ ജിന്ന് 16 മുതൽ 19 വരെ വചനങ്ങൾ.
4: വചനം 16. വാക്കർത്ഥം: വ അല്ല വിസ്തഖാമു, അവർ ഉറച്ചു നിന്നാൽ, ശരിയായി നിലകൊണ്ടാൽ, ചൊവ്വായാൽ എന്നും. അലത്വരീഖത്തി, ആ മാർഗത്തിൽ, വഴിയിലായി. ല അസ്ഖൈനാഹും, നാം അവർക്ക് കുടിപ്പാൻ കൊടുക്കും. മാ അൻ, വെള്ളം. ഗദക, ധാരാളം.

ആ മാർഗത്തിൽ അവർ ഉറച്ചു നിലകൊള്ളുകയാണെങ്കിൽ നാം അവർക്ക് ധാരാളമായി വെള്ളം കുടിപ്പാൻ കൊടുക്കുന്നതാണ് എന്നും എനിക്ക് വഹ്യു നൽകപ്പെട്ടിരിക്കുന്നുവെന്ന് പറയുക. വചനം 17. വാക്കർത്ഥം: ലിനഫ്തിനഹും ഫീഹി, നാം അവരെ പരീക്ഷിക്കുവാൻ വേണ്ടി. വമയ്യുഅരിൽ, ആർ തിരിഞ്ഞുകളയുന്നുവോ, അൻ ദിക്കിരി, ഉത്ബോധനം വിട്ട്, സ്മരണ, ഉപദേശം, പ്രസ്താവന വിട്ട്. റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ. യസ് ലുഖു, അവൻ അവനെ പ്രവേശിപ്പിക്കുന്നതാണ്. അദാബൻ, ശിക്ഷയിൽ. സ്വഅദാ, പ്രയാസകരമായ, ഞെരുങ്ങിയ, കഠിനമായ.

0: അതിൽ അവരെ നാം പരീക്ഷിക്കുവാൻ വേണ്ടിയത്രേ അത്. തൻ്റെ റബ്ബിൻ്റെ ഉത്ബോധനത്തെ അഥവാ സ്മരണയെ വിട്ട് ആർ തിരിഞ്ഞുകളയുന്നുവോ അവനെ അവൻ പ്രയാസകരമായ ശിക്ഷയിൽ പ്രവേശിപ്പിക്കുന്നതാണ്. വചനം 16-17 എന്നിവയുടെ വിശദീകരണം. ലവിസ്തകാമു, അവർ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ എന്ന വാക്കിലെ അവർ എന്ന സർവനാമം ജിന്നുകളെ ഉദ്ദേശിച്ചോ മനുഷ്യരെ ഉദ്ദേശിച്ചോ രണ്ടു കൂട്ടരെയും കൂടി ഉദ്ദേശിച്ചോ ആകാവുന്നതാകുന്നു. 15 വചനത്തോടുകൂടി ജിന്നുകളുടെ പ്രസ്താവന അവസാനിച്ചുവെന്നും 16 വചനം മുതൽക്കുള്ളത് ജിന്നുകളുടെ പ്രസ്താവനയിൽ പെട്ടതല്ലെന്നും പറഞ്ഞുവല്ലോ. അതുപോലെ തന്നെ ആ മാർഗം അത്വരീഖ കൊണ്ടുള്ള വിവക്ഷ മുൻ വചനങ്ങളിൽ നിന്നും അറിയപ്പെട്ട നല്ല മാർഗമോ അല്ലെങ്കിൽ ചീത്ത മാർഗമോ ആയിരിക്കാവുന്നതാകുന്നു. ധാരാളം വെള്ളം കുടിപ്പാൻ നൽകും. അസ്കൈനാഹും മാ അൻ ഗദക എന്നു പറഞ്ഞതിൻ്റെ താൽപ്പര്യം അവരുടെ ജീവിതമാർഗം സുഖകരമാക്കിക്കൊടുക്കുമെന്നത്രേ. വെള്ളമാണല്ലോ ജീവിതമാർഗങ്ങളുടെ പ്രധാന ഉപാധി. അപ്പോൾ 16 വചനത്തിൻ്റെ സാരം രണ്ടിലൊരു പ്രകാരത്തിലായിരിക്കാവുന്നതാണ്. 1. മേൽ സൂചിപ്പിച്ച ആ നേരായ മാർഗത്തിൽ അവർ ചൊവ്വിന് ഉറച്ചു നിൽക്കുന്ന പക്ഷം അള്ളാഹുവിങ്കൽ ലഭിക്കുവാനിരിക്കുന്ന പ്രതിഫലങ്ങൾക്ക് പുറമെ ഭൂമിയിൽ വച്ച് സുഖകരമായ ജീവിതവും അവൻ നൽകുന്നതാകുന്നു. 2. അവർ ഇതുവരെ സ്വീകരിച്ചു വന്ന ആ ദുർമാർഗത്തിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയാണെങ്കിലും അവർക്കല്ലാഹു ജീവിതമാർഗങ്ങൾ നൽകുക തന്നെ ചെയ്യും. അവരുടെ ശിക്ഷ പരലോകത്തുവച്ച് അവർ അനുഭവിക്കുകയും ചെയ്യും. ആദ്യം പറഞ്ഞതാണ് കൂടുതൽ വ്യക്തവും സ്വീകാര്യവുമായത്. ഈ രണ്ട് വ്യാഖ്യാനത്തിൽ ഏതു സ്വീകരിക്കപ്പെട്ടാലും ശരി, വെള്ളം മുതലായ ജീവിതോപാധികൾ നൽകപ്പെടുന്നതിൽ അവരെ പരീക്ഷിക്കുകയെന്ന ലക്ഷ്യം ഉൾക്കൊള്ളുന്നു. അവർ നന്ദി കാണിക്കുമോ നന്ദി കേട് കാണിക്കുമോ, ഇതാണ് പരീക്ഷണം. പരീക്ഷണമാകട്ടെ നന്മ മുഖേനയും തിന്മ മുഖേനയും നടത്തപ്പെടുന്നതുമാണ്. വനബുലൂക്കും ബിഷരി വൽ ഖൈരി ഫിത്ന. സ്ഥാപിത താൽപര്യക്കാരായ ആളുകൾ തങ്ങളുടെ ആശയങ്ങൾക്കനുകൂലമായി സമർത്ഥിക്കാവുന്ന ഏതവസരവും അതിന് ഉപയോഗപ്പെടുത്തുന്നത് സ്വാഭാവികമാണല്ലോ. ജിന്നുകൾ എന്നു പറയുന്നത് അപരിഷ്കൃതരായ മനുഷ്യ വിഭാഗത്തെക്കുറിച്ചാണെന്ന വാദക്കാർ ചൂഷണം ചെയ്യുന്ന ഒരു സ്ഥലമാണ് 16 വചനം. ജിന്നുകളും ഇൻസുകളും അഥവാ മനുഷ്യരും മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്ന പക്ഷം അവർക്ക് അല്ലാഹു വെള്ളം കുടിപ്പാൻ കൊടുക്കും അഥവാ കൃഷി മുതലായവയ്ക്കുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കും എന്നാണ് ഈ വചനത്തിൽ പറയുന്നത്. മനുഷ്യരിൽ നിന്നും ഭിന്നമായ ഒരു പ്രത്യേക വർഗമെന്ന് കരുതപ്പെടുന്ന ജിന്നുകൾ വെള്ളം ഉപയോഗിച്ച് കൃഷിയും മറ്റും നടത്തുന്നതായി കാണപ്പെടുന്നുമില്ല. അപ്പോൾ ഇതെല്ലാം മനുഷ്യവർഗത്തെ മാത്രം ഉദ്ദേശിച്ചു പറഞ്ഞതാവാനേ തരമുള്ളൂ. എന്നിരിക്കെ ജിന്നും ഇൻസും ഒരേ വർഗത്തിൽപ്പെട്ട രണ്ട് വിഭാഗക്കാർ മാത്രമാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം എന്നൊക്കെയാണ് ഇവിടെ അവരുടെ സമർത്ഥനം. സ്വന്തം യുക്തിവാദങ്ങൾക്ക് യോജിക്കുന്നില്ലെന്ന ഏക കാരണത്താൽ യാതൊരു സംശയത്തിനും പഴുതില്ലാത്ത സുസ്പഷ്ടമായ എത്രയോ ആയത്തുകളെയും ഹദീസുകളെയും ദുർവ്യാഖ്യാനം ചെയ്തും അവഗണിച്ചും കൊണ്ട് ആദ്യമേ ജിന്നുവർഗത്തെ നിഷേധിക്കുവാൻ ധൈര്യപ്പെട്ട ഇവരുടെ ഇത്തരം സമർത്ഥനങ്ങൾക്ക് നാം ഒട്ടും വില കൽപ്പിക്കേണ്ടതായിട്ടില്ല. ജിന്നുവർഗത്തെ സ്ഥാപിക്കുന്ന മുസ്ലിങ്ങൾക്ക് അതിനുള്ള തെളിവ് അവരുടെ യുക്തിയോ ശാസ്ത്രമോ ഒന്നുമല്ല, ഖുർആനും ഹദീസും മാത്രമാകുന്നു. മനുഷ്യബുദ്ധിക്ക് എത്തിച്ചേരുവാൻ കഴിയാത്ത കണക്കറ്റ യാഥാർത്ഥ്യങ്ങളിൽ ആ രണ്ടിനെയും മാത്രം ആധാരമാക്കിയാണ് മുസ്ലിങ്ങൾ പലതും വിശ്വസിച്ചു വരുന്നത്. അപ്പോൾ അവർക്ക് നാം വെള്ളം കുടിപ്പാൻ കൊടുക്കും, അസ്കൈനാഹും മാ അൻ എന്ന് അല്ലാഹു പ്രസ്താവിച്ചത് ജിന്നുകളെയും കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണെന്ന് വന്നാലും മുസ്ലിങ്ങൾക്കതിൽ ആശ്ചര്യപ്പെടാനില്ല. കാരണം ജിന്നുവർഗത്തിനും വെള്ളം ആവശ്യമുണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുവാൻ അവർക്ക് യാതൊരു വിരോധവുമില്ല. പക്ഷേ വെള്ളത്തിൻ്റെ ആവശ്യം ജിന്നുകൾക്ക് എന്തൊക്കെയാണ്, എങ്ങനെയെല്ലാമാണ് എന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ. ഈ ഖുർആൻ വചനത്തിലാകട്ടെ കുടിപ്പാൻ കൊടുക്കും എന്നല്ലാതെ കൃഷിക്കോ മറ്റോ സൗകര്യം നൽകും എന്ന് അള്ളാഹു പറഞ്ഞിട്ടുമില്ല. അതെല്ലാം കേവലം അവരുടെ വ്യാഖ്യാനം മാത്രമാണ്. എന്നിരിക്കെ ചുരുങ്ങിയ പക്ഷം കുടിപ്പാനെങ്കിലും ജിന്നുകൾക്ക് വെള്ളം ആവശ്യമായിരിക്കുമെന്നാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഹദീസിൽ നിന്നാകട്ടെ ഇത് കൂടുതൽ വ്യക്തവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തതായി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പ്രസ്താവിക്കുന്നു: ലാ യഅകുൽ അഹദുക്കും ബിഷിമാലിഹി വലാ യശ്റബന്ന ബിഹാ ഫഇന്ന ശൈത്വാന തഅകുലു ബിഷിമാലിഹി വയശ്റബു ബിഹാ. റവാഹു മുസ്ലിം. നിങ്ങളിൽ ഒരാളും തൻ്റെ ഇടതുകൈകൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്തു പോകരുത്. കാരണം പിശാജ് അവൻ്റെ ഇടതുകൈകൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ജിന്നുകളിലെ ദുഷിച്ച വിഭാഗമാണ് പിശാചുക്കൾ എന്നും ജിന്നുകൾക്ക് ഭക്ഷണപാനീയങ്ങൾ ആവശ്യമുണ്ടെന്നും മറ്റും സൂറത്തു ഹിജിറിന് ശേഷമുള്ള വ്യാഖ്യാനക്കുറിപ്പിൽ നാം സ്ഥാപിച്ചു കഴിഞ്ഞതാണ്. വചനം 18. വാക്കർത്ഥം: വഅന്നൽ മസാജിദ, പള്ളികൾ എന്നും, ലില്ലാ, അല്ലാഹുവിന്, അല്ലാഹുവിൻ്റേത് ആകുന്നു എന്നും. ഫലാ തദഉ, ആകയാൽ നിങ്ങൾ വിളിക്കരുത്, പ്രാർത്ഥിക്കരുത്, മഅല്ലാഹി, അല്ലാഹുവിൻ്റെ കൂടെ, അഹദൻ, ഒരാളെയും.
1: وأن المساجد لله فلا تدعوا مع الله أحدا.
0: പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്, ആകയാൽ അല്ലാഹുവിനോട് കൂടി നിങ്ങൾ ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്നും. വചനം 19. വാക്കർത്ഥം: വഅന്നഹു, അത്, എന്നും, കാര്യം എന്നും, ലമ്മാ ഖാമ, നിന്നപ്പോൾ, എഴുന്നേറ്റപ്പോൾ, അബ്ദുല്ലാഹി, അല്ലാഹുവിൻ്റെ അടിയാൻ, അടിമ, യദുഊഹു, അവനെ വിളിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, കാദു, അവർ ആകാറായി, യക്കൂനൂന, ആകുവാൻ, അലൈഹി, അദ്ദേഹത്തിൻ്റെ മേൽ, ലിബദ, തിങ്ങിക്കൊണ്ട്, കൂട്ടം കൂടിക്കൊണ്ട്.

അള്ളാഹുവിൻ്റെ അടിയാൻ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നപ്പോൾ അവർ അദ്ദേഹത്തിൻ്റെ മേൽ കൂട്ടം കൂടി തിങ്ങിക്കൊണ്ടിരിക്കുമാറായി എന്നും വഹിയ് നൽകപ്പെട്ടതായി പറയുക. വചനം 18-19 എന്നിവയുടെ വിശദീകരണം. അള്ളാഹുവിനെ ആരാധിക്കുവാനും അവനോട് പ്രാർത്ഥന നടത്തുവാനും വേണ്ടി അവൻ്റെ നാമത്തിൽ സ്ഥാപിക്കപ്പെടുന്നവയാണ് പള്ളികളാകുന്ന ആരാധനാ സ്ഥലങ്ങൾ. ആരാധനയും പ്രാർത്ഥനയുമാകട്ടെ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതുമാണ്. എന്നിരിക്കെ അവിടെ വച്ച് അള്ളാഹുവിനെയല്ലാതെ മറ്റാരെയും ആരാധിക്കുവാനോ വിളിച്ചു പ്രാർത്ഥിക്കുവാനോ മുതിരുന്നത് വമ്പിച്ച അക്രമവും അനീതിയും പാപവുമാകുന്നു. ബഹുദൈവാരാധകന്മാർ അവരുടെ ആരാധനാ സ്ഥലങ്ങളിൽ പല ദൈവങ്ങളെയും വിളിച്ചാരാധിക്കുന്നതുപോലെയും വേദക്കാർ അവരുടെ പള്ളികളിൽ ഈസാനബി അലൈഹിസ്സലാം മുതലായവരെ വിളിച്ചാരാധിക്കുന്നതുപോലെയും പള്ളികളിൽ വച്ച് ചെയ്തുകൂടാ എന്നത്രേ 18-ാം വചനത്തിൻ്റെ സാരം. പള്ളികളിൽ ആർക്കും പ്രത്യേക അവകാശം വാദിക്കാവതല്ലെന്നും അള്ളാഹുവിന് മാത്രമാണ് അവയുടെ ഉടമാവകാശമെന്നും അവ മുസ്ലിങ്ങൾ അവരുടെ പൊതുസ്ഥാപനമായി ഉപയോഗിക്കേണ്ടതാണെന്നും ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. അള്ളാഹുവിൻ്റെ അടിയാൻ അബ്ദുള്ള എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചാകുന്നു. തിരുമേനിയുടെ അടുക്കൽ ജിന്നുകൾ ചെല്ലുമ്പോൾ അവിടുന്ന് സ്വഹാബികളൊന്നിച്ച് നമസ്കരിക്കുകയായിരുന്നു. നമസ്കാര കർമ്മവും ഖുർആൻ പാരായണവും കണ്ടപ്പോൾ അവർ ആശ്ചര്യത്തോടും ആവേശത്തോടും കൂടി തിരക്കിട്ട് തിരുമേനിയുടെ ചുറ്റും ചെന്നു കൂടുകയുണ്ടായി. ഈ വിവരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹിയ മൂലം അള്ളാഹു അറിയിച്ചുകൊടുത്തു എന്നാണ് 19-ാം വചനത്തിൽ പ്രസ്താവിക്കുന്നത്. ഈ വചനം ജിന്നുകൾ തങ്ങളുടെ ജനതയോട് ചെയ്ത പ്രസ്താവനകളിൽ ഉൾപ്പെട്ടതാണ് എന്നത്രേ വ്യാഖ്യാതാക്കളിൽ ഒരു പക്ഷത്തിൻ്റെ അഭിപ്രായം. അങ്ങനെയാണെന്നു വെക്കുമ്പോൾ അതിൻ്റെ താൽപ്പര്യം രണ്ടു പ്രകാരത്തിൽ ആയിരിക്കും.

0: സഹായിക്കുക തന്നെ ചെയ്തുവെന്ന് അവർ ആ ജനതയ്ക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. അല്ലാഹു അഅലം.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ ശ്രവിച്ചത് തഫ്സീർ അമാനി. ഇന്ന് നാം പഠിച്ച സൂറത്ത് സൂറ ജിന്ന് 16 മുതൽ 19 വരെ വചനങ്ങൾ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിന്റെ 74 അധ്യായം 50-51 വചനങ്ങളിലൂടെ കഴുതയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:
4: കഅന്നഹും ഹുമുറും മുസ്തൻഫിറ ഫർറത് മിൻ ഖസ്വറ.
3: ഈ വചനങ്ങളിൽ അല്ലാഹു തആല ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളെപ്പറ്റിയാണ് പരാമർശിക്കുന്നത്. വേട്ടക്കാരനെ കണ്ട് അല്ലെങ്കിൽ സിംഹത്തെ കണ്ട് ഭയന്നോടുന്ന കഴുതകളെപ്പോലെയാകുന്നു അത്തരം ആളുകൾ എന്നാണ് ഇവിടെ അറിയിക്കുന്നത്. ഉത്ബോധനത്തിന് കാതോർക്കാതെ, അത് കേൾക്കാൻ തയ്യാറാകാതെ ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരെപ്പറ്റിയാണ് അല്ലാഹു ഇവിടെ പരാമർശിക്കുന്നത്.
5: വിശുദ്ധ ഖുർആൻ എന്താണ് നമ്മോട് പറയുന്നത്? അതിലെ ഓരോ വചനവും നമ്മുടെ ജീവിതത്തോട് എങ്ങനെ സംവദിക്കുന്നു? വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളെ പഠിക്കുകയും അവയുടെ സന്ദേശങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നതിനായി പീസ് ഖുർആൻ റേഡിയോയിലിനി ഹൃദയ വസന്തം. സൂറ അസ്സാഫാത്തിലെ 136 വചനത്തിൻ്റെ ബാക്കിയും തുടർന്ന് 138 കൂടിയ വചനങ്ങൾ. അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
6: ബിസ്മില്ലാ, വൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. സുമ്മ ദമ്മർനാൽ ആഖിരീൻ വഇന്നകും ലതമുറൂന അലൈഹിം മുസ്ബിഹീൻ. وَبِاللَّيْلِ أَفَلَا تَعْقِلُونَ.
7: സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 136, 137, 138 ആയത്തുകളാണ് ഓതി കേൾപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ജനതയെക്കുറിച്ച്, അവർ ചെയ്തിരുന്ന നീചവൃത്തിയെക്കുറിച്ച് ആ പ്രവാചകൻ അവരെ താക്കീത് ചെയ്യുകയും ആ പ്രവാചകൻ്റെ ഉപദേശം കേൾക്കാനും അത് അനുസരിക്കാനും അവർ തയ്യാറാവാതിരുന്നപ്പോൾ അല്ലാഹു അവരെ ശിക്ഷിച്ച കാര്യമാണ് ഈ വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്നത്. സുമ്മ, പിന്നെ, ദമ്മർന, നാം തകർത്തു, നിശേഷം നശിപ്പിച്ചു, അൽ ആഖിരീൻ, മറ്റുള്ളവരെ, അഥവാ ആ സമൂഹത്തിൽ ഈ നീചവൃത്തിയിൽ ഏർപ്പെട്ട ആളുകളെ അല്ലാഹു നശിപ്പിച്ചു എന്നാണ് ഈ വചനത്തിൽ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ വചനവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ നാം വിശദീകരിച്ചിരുന്നു. അല്ലാമ സഅദി റഹ്മഹുള്ള പറയുന്നു: സുമ്മ അഹ്ലക്നൽ ബാഖീന അൽ മുകദ്ദിബീന മിൻ ഖൗമിഹി. പിന്നെ നാം ആ സമൂഹത്തിലെ നിഷേധികളായ ആളുകളെ നശിപ്പിച്ചു. ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ള പറയുന്നു: ഫഇന്നല്ലാഹ തആല അഹ്ലകഹും ബി അൻവാഇൻ മിൻ അൽ ഉഖൂബാത്. തീർച്ചയായും അല്ലാഹു തആല ആ സമൂഹത്തെ വ്യത്യസ്തങ്ങളായ ശിക്ഷകൾ കൊണ്ടാണ് ശിക്ഷിച്ചത്. വജഅല മഹല്ലതഹും മിനൽ അർദി ബുഹൈറതൻ മുൻതിനതൻ ഖബീഹതൽ മൻളരി. ആ ആളുകൾ താമസിച്ചിരുന്ന പ്രദേശത്തെ തന്നെ ഒരു തടാകമെന്നോണം അള്ളാഹു ആക്കി തീർത്തു. കാഴ്ചയിൽ ഏറെ അരോചകരമായ, അതേപോലെ തന്നെ ഒട്ടും രുചികരമല്ലാത്ത, ഒട്ടും ഫലഭൂയിഷ്ടമല്ലാത്ത ഒരു

പ്രദേശമാക്കി ആ പ്രദേശത്തെ അള്ളാഹു മാറ്റി. വജഅലഹ ബിസബീലിൻ മുഖീമിൻ യമുറു ബിഹൽ മുസാഫിറൂന ലൈലൻ വനഹാറ. മറ്റുള്ള ആളുകൾക്ക് ഒരു ഗുണപാഠം എന്ന നിലക്ക്, യാത്ര പോകുന്ന ആളുകൾക്ക്, അതിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ഒരു ദൃഷ്ടാന്തം എന്ന രൂപത്തിൽ ആ പ്രദേശത്തെ അള്ളാഹു മാറ്റിക്കളഞ്ഞു. സ്വാലിഹുൽ ഉസൈമി റഹ്മഹുള്ള ആ വചനവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നിടത്ത് പറയുന്നു, കലിമത്തു ദമ്മർന തുഫീദു മഅന അദീമൻ വഹുവ അന്ന ഹാദൽ ഇഹ്ലാക് കാന ഇഹ്ലാകു തദ്മീരിൻ ലം യബ്ഖ ലഹും ഖായിമത്തുൻ ബഅദ വഹിയ അഷദ്ദു വഖഅൻ ഫിൻ നുഫൂസ്. അള്ളാഹു പ്രയോഗിച്ചത് ദമ്മർന എന്ന പദമാണ്. ആ പദം അറിയിക്കുന്നത് അതിശക്തമായ രൂപത്തിൽ, ഒന്നും അവശേഷിപ്പിക്കാത്ത രൂപത്തിൽ ആ സമൂഹത്തെ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞു എന്നതാണ്. ആ നശിപ്പിക്കൽ അതികഠിനമായിരുന്നു. മാത്രമല്ല, കാണുന്നവരിൽ, ആ ചരിത്രം വായിക്കുന്നവരിൽ ഏറെ ഭീതി ഉളവാക്കുന്ന തരത്തിലായിരുന്നു അവർക്കിറങ്ങിയ ശിക്ഷ. വഹാദൽ ജസാഉ മുവാഫിഖുൻ വമുനാസിബുൻ ലിൽ അമൽ ലിഅന്ന ഹാഉലാഇ കമ ഖല്ലബു ഫിത്റതഹും അല്ലതി ഖലഖഹുമുല്ലാഹു തആല. അവർക്ക് തീർത്തും അനുയോജ്യമായ ശിക്ഷയാണ് അവരുടെ നീചവൃത്തിയുടെ പേരിൽ അള്ളാഹു നൽകിയത്. അഥവാ അള്ളാഹു ഉണ്ടാക്കിയ ശുദ്ധ പ്രകൃതിക്ക് വിരുദ്ധമായി അവർ പ്രവർത്തിച്ചപ്പോൾ അള്ളാഹു അവർക്ക് നൽകിയ ശിക്ഷയെക്കുറിച്ച് സൂറത്ത് ഹൂദിലെ 82-83 വചനങ്ങളിൽ അള്ളാഹു വ്യക്തമാക്കുന്നു.

0: ورفعنا عليها حجارة من سجيل منضود. فلما جاء أمرنا നമ്മുടെ കൽപ്പന വന്നപ്പോൾ, ജഅൽന ആലിയഹ സാഫിലഹ, നാം അതിലെ ഉയർന്ന പ്രദേശത്തെ താഴ്ന്ന പ്രദേശമാക്കി, വഅംതർന അലൈഹ, ആ പ്രദേശത്തിനുമേൽ ആ ആളുകൾക്കുമേൽ നാം വർഷിപ്പിച്ചു. ഹിജാറതം മിൻ സിജീലിൻ മൗദൂദ്, അട്ടി അട്ടിയായി ചൂളക്ക് വെക്കപ്പെട്ട കല്ലുകൾ കൊണ്ട് കല്ല് അവർക്ക് മേൽ നാം വർഷിച്ചു. മുസവ്വമതൻ ഇൻദ റബ്ബിക് വമാ ഹിയ മിന അദ്-ളാലിമീന ബിബഈദ്. മുസവ്വമതൻ ഇൻദ റബ്ബിക, നിന്റെ രക്ഷിതാവിൻ്റെ അടുക്കൽ അടയാളം വെക്കപ്പെട്ടത്. വമാ ഹിയ, അതായിരുന്നില്ല, മിന അദ്-ളാലിമീന ബിബഈദ്, അക്രമികളിൽ നിന്ന് വിദൂരയായിരുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രദേശത്തെ കീഴ്മേൽ മറിച്ചു എന്നാണ് ഈ വചനത്തിൽ നിന്ന് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്. ആ സമൂഹം തങ്ങളുടെ ശുദ്ധ പ്രകൃതിയെ കീഴ്മേൽ മറിച്ചപ്പോൾ അതിന് അള്ളാഹു അവർക്ക് നൽകിയ ശിക്ഷ ആ പ്രദേശത്തെ, അവർ താമസിച്ചിരുന്ന സ്ഥലത്തെ കീഴ്മേൽ മറിച്ചു കളഞ്ഞു എന്നതാണ്. അതുകൊണ്ടാണ് മുഫസ്സിറുകൾ പറഞ്ഞത്, അവർക്ക് അനുയോജ്യമായ ശിക്ഷയാണ് അള്ളാഹു നൽകിയതെന്ന്. 137-ാമത്തെ വചനത്തിൽ, വഇന്നകും ലതമുറൂന അലൈഹിം മുസ്ബിഹീൻ. വഇന്നകും, നിശ്ചയമായും നിങ്ങൾ, ലതമുറൂന, നിങ്ങൾ കടന്നു പോകുന്നു, അലൈഹിം, അവരിൽ കൂടി, മുസ്ബിഹീൻ, പ്രഭാത വേളയിലായിക്കൊണ്ട്. ഇന്നക്കും തമുറൂന അലൈഹിം ബില്ലൈലി വബിന്നഹാർ, നിങ്ങൾ രാവും പകലും അവരിലൂടെ നടന്നു പോകുന്നു. ഫഅതബിറു, അതുകൊണ്ട് നിങ്ങൾ ഗുണപാഠം ഉൾക്കൊള്ളുക. വഹ്ദറു, നിങ്ങൾ ജാഗ്രത പാലിക്കുക. ലി അന്നഹും ലമ്മാ കദ്ദബൂ റുസുലഹും, കാരണം അവർ തങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരെ നിഷേധിച്ചപ്പോൾ, കാനത് ആഖിബതുഹും കമാ തറൂൻ, അവരുടെ പര്യവസാനം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതുപോലെ തന്നെ അല്ലാഹുവിൻ്റെ ശിക്ഷക്ക് അവർ വിധേയരായി എന്നതായിരുന്നു. ഫഹ്ദറു അൻ തകൂനു മിസ്ലഹും, അവരെപ്പോലെ ആവാതിരിക്കാൻ നിങ്ങൾ ജാഗ്രത പാലിക്കുക. ഫഇന്നൽ ആഖില, യഥാർത്ഥത്തിൽ ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ, മനിത്തഅല ബിഗൈരി, മറ്റുള്ളവരിൽ നിന്ന്, ഇതര കാര്യങ്ങളിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളുന്നവരും ഉപദേശം സ്വീകരിക്കുന്നവരുമാകുന്നു. വബില്ലൈലി അഫലാ തഅ്ഖിലൂൻ, 138-ാമത്തെ വചനത്തിൽ കാണാം, വബില്ലൈൽ, രാത്രിയിലും നിങ്ങൾ അവരിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നർത്ഥം. അഫലാ തഅ്ഖിലൂൻ, നിങ്ങൾ ബുദ്ധി കൊടുക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ. വഇന്നകും الخطاب في هذه الايه الكريمه انه لاهل مكه, നിങ്ങൾ എന്ന പ്രയോഗത്തിൽ അല്ലാഹുവിൻ്റെ അഭിസംബോധന നേർക്ക് നേരെ മക്കയിൽ താമസിക്കുന്ന മക്കക്കാരോടാകുന്നു. انه لاهل مكه ويمكن ان يقال, അത് ആയിരിക്കാനും സാധ്യതയുണ്ട്. انه عام لكل من يمر ബിഖുറാഹും, അത് ആ പ്രദേശത്തിലൂടെ നടന്നു പോകുന്ന, സഞ്ചരിക്കുന്ന ആരോടും, ഏത് ആളോടും ആയിരിക്കാം. ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ആ ശിക്ഷിക്കപ്പെട്ട പ്രദേശത്തിലൂടെ സഞ്ചരിക്കുന്ന എല്ലാവരോടുമായിരിക്കാം. ലി അന്ന ഹാദൽ ഖുർആൻ ലിൽ ഉമ്മത്തി ഇലാ യൗമിൽ ഖിയാമ, കാരണം ഈ ഖുർആൻ ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ മനുഷ്യരിലേക്കുമുള്ള ഗ്രന്ഥമാകുന്നു. വഇന്നകും, നിശ്ചയമായും നിങ്ങൾ എന്നത് നേർക്ക് നേരെ മക്കക്കാരോടാണെങ്കിൽ പോലും, ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന, ആ പ്രദേശത്തിലൂടെ യാത്ര പോകുന്ന എല്ലാവരോടും ആ പ്രയോഗം, ആ അഭിസംബോധന ആവാൻ സാധ്യതയുണ്ട് എന്നർത്ഥം. ലിമാദ അക്കദഹു ബിമുഅക്കിദൈനി, എന്തുകൊണ്ടാണ് അല്ലാഹു രണ്ട് തൗക്കീദിൻ്റെ ഹർഫുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് പറയാൻ കാരണം, വ ഇന്നക്കും, അവിടെ ഇന്ന എന്നതും ല തമുറൂൻ എന്നതിലെ ല എന്ന തൗക്കീദിൻ്റെ ഹർഫും, അന്നഹും ലാ യുങ്കിറൂന അന്നഹും യമുറൂൻ, യഥാർത്ഥത്തിൽ അവർ അതിലൂടെ സഞ്ചരിക്കുന്നില്ല എന്ന് അവർ നിഷേധിച്ചിട്ടില്ലല്ലോ. പിന്നെ എന്തിനാണ് അള്ളാഹു തീർച്ചയായും നിങ്ങൾ അതിലൂടെ കടന്നു പോവുക തന്നെ ചെയ്യുന്നു എന്ന് വളരെ ആണയിട്ട് പറയാൻ കാരണം? മുഫസ്സിറുകൾ പറയുന്നു, അന്ന ഇസ്തിമ്രാറഹും ഫീ തക്ദീബിർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഅ അന്നഹും യമുറൂന അലാ ദിയാരില്ലദീന ഉഹ്ലിക്കു, തങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനെ ഈ ആളുകൾ നിഷേധിക്കുന്നു, ആ ആളുകൾ തന്നെ തങ്ങൾക്ക് മുമ്പ് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ്റെ ജനത ശിക്ഷിക്കപ്പെട്ട ആ പ്രദേശം കാണുകയും ചെയ്യുന്നു. യഷ്ബഹുൽ മുൻകർ വൽ മുകദ്ദിബ്, ഈ അവരുടെ ഈ നിലപാട് ഒരു നിഷേധിക്ക് തുല്യമാകുന്നു. അവർ തങ്ങൾ അതിലൂടെ സഞ്ചരിക്കുന്നില്ല എന്ന് പറയുന്നില്ലെങ്കിൽ പോലും ആ സഞ്ചാരത്തിൽ നിന്ന്, ആ യാത്രയിലൂടെ ഗുണപാഠം ഉൾക്കൊള്ളാൻ അവർ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് ഫനസലു മൻസിലത്തൽ മുകദ്ദിബ്, അതുകൊണ്ടാണ് ഒരു നിഷേധിയുടെ സ്ഥാനത്ത് അവരെ നിർത്തിയത്. ലിഅന്നഹും ലം യഅതബിറു വലം യൻതഫിഉ ബിഹാദിഹിൽ ഉമൂർ, അവർ കാണുന്ന ഈ കാഴ്ചകളിൽ നിന്ന് ശിക്ഷിക്കപ്പെട്ട ആ പ്രദേശത്തിലൂടെ സഞ്ചരിക്കുന്നതിലൂടെ ഗുണപാഠം ഉൾക്കൊള്ളാനോ ഉപകാരമെടുക്കാനോ അവർ സന്നദ്ധരായിട്ടില്ല. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ ശക്തമായ ഭാഷയിൽ തൗക്കീദോടുകൂടി ആ ആളുകളോട് സംസാരിച്ചതെന്ന് പ്രാമാണികരായ മുഫസ്സിറുകൾ എടുത്തു പറയുന്നു. ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യം, മരണശേഷമൊരു ജീവിതം ഉണ്ട് എന്ന് ഖുർആൻ പല സ്ഥലങ്ങളിലും വളരെ ശക്തമായ ഭാഷയിൽ പറയുന്നത് കാണാൻ സാധിക്കും. ഒരു വേള മരണശേഷമൊരു ജീവിതമുണ്ടെന്ന് വിശ്വസിക്കുന്ന നമ്മൾ അത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിനോട് ചോദിക്കേണ്ട കാര്യമാണ്, ആ ഒരു ജീവിതം ഉണ്ടെന്നത് കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസരിച്ച് കൊണ്ടുള്ള ഒരു ജീവിതം ആണോ നമ്മൾ നയിക്കുന്നത്? അല്ലെങ്കിൽ നിഷേധിയുടെ സ്ഥാനത്തായിരിക്കും നമ്മെ അള്ളാഹു കാണുക. ഗുണപാഠം ഉൾക്കൊള്ളാതിരുന്നാൽ, മരണശേഷമൊരു ജീവിതമുണ്ടെന്ന യാഥാർത്ഥ്യം കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസരിച്ചുള്ളൊരു ജീവിതം നയിക്കാതിരുന്നാൽ എന്നതുകൂടി നാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അവിടെ ആ വചനത്തിൽ അവസാനം പറയുന്ന കാര്യം, അഫല തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഐ അഫല യകൂനുലക്കും ഉഖൂലുൻ, നിങ്ങൾക്ക് ബുദ്ധികളില്ലേ? വൽ മുറാദു ബിൽ ഉഖൂലി ഹുന ഉഖൂലു റുഷ്ദിൻ ലാ ബിഉഖൂലിൽ ഇദ്റാക്ക്. അവിടെ ബുദ്ധികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിന്താശേഷിയുള്ളവരല്ലേ നിങ്ങൾ എന്നർത്ഥത്തിലല്ല. നേരെ മറിച്ച്, കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ, യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ, അതുവഴി സന്മാർഗം സ്വീകരിക്കാൻ എന്തേ നിങ്ങൾ തയ്യാറാവാത്തത് എന്നതാണ്. ലിഅന്ന അഖ്ലൽ ഇദ്റാക് മൗജൂദുൻ ഇൻദഹ ഉലാ, ഈ ആളുകൾ ബുദ്ധിയുള്ള മനുഷ്യർ തന്നെയാണ്. വഹും ഫിൽ ഇദ്റാക്കി ഉഖലാ അദ്കിയാ, ബുദ്ധിയുടെ കാര്യത്തിൽ അവർ ഏറെ ശ്രേഷ്ഠരാണ് എന്ന് പറഞ്ഞാൽ നല്ല ചിന്തകന്മാരും ബുദ്ധിജീവികളുമൊക്കെയാണ്. ലാക്കിൻ ഉഖൂലു റുഷ്ദി ഗൈറുൻ ഗൈറു മൗജൂദത്തിൻ ഇൻദഹും, നിർമാർഗം പ്രാപിക്കാൻ ആവശ്യമായ നേരെ ചൊവ്വേ ചിന്തിക്കുന്ന ആ ചിന്ത അവരിൽ കാണുന്നില്ല. ലിഅന്ന കുല്ല ശഖ്സിൻ യക്ഫുറു ബില്ലാഹി ഔ യഅസില്ലാ, അല്ലാഹുവിൽ അവിശ്വസിക്കുന്ന, അല്ലാഹുവിനെ ധിക്കരിക്കുന്ന ഏതു മനുഷ്യരും, ഫഇന്നഹു ലാ അഖ്ല ഇൻദഹു, യഥാർത്ഥത്തിൽ അവർ ബുദ്ധിയില്ലാത്തവരുടെ സ്ഥാനത്താകുന്നു. ലാക്കിൻ ഇൻ കാന കാഫിറൻ ഫഖദ് ഇൻതഫാ അൻഹുൽ അഖ്ൽ, അല്ലാഹുവിൽ അവിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ പൂർണ്ണമായും അവൻ നേർമാർഗം പ്രാപിക്കാൻ ആവശ്യമായ ബുദ്ധിശക്തി അവനിൽ നിന്ന് ഇല്ലാതായിപ്പോകും. വഇങ്കാന ആസിയൻ, ഇനി അള്ളാഹുൽ വിശ്വസിക്കുന്നവനാണെങ്കിൽ പോലും അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ തൻ്റെ ധിക്കാരപരമായ പ്രവർത്തനത്തിൻ്റെ തോതനുസരിച്ച് തനിക്ക് നേർമാർഗം പ്രാപിക്കാൻ ആവശ്യമായ ബുദ്ധിയും വിവേകവും തന്നിൽ നിന്ന് നഷ്ടമാകുമെന്ന് വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ട കാര്യമാണ്. അള്ളാഹുവിൻ്റെ പരാമർശം, ചോദ്യം, അഫല തഅഖിലൂൻ, നിങ്ങൾ ബുദ്ധി കൊടുക്കുന്നില്ലേ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? മുഫസ്സിറുകൾ പറയുന്നു, ലിത്തൗബീഖി, ഇത് ഒരു ആക്ഷേപത്തിൻ്റെ സ്വരമാകുന്നു. ലിഅന്ന ശഖ്സൻ യമുറു അലാ ദിയാരിൽ മുകദ്ദിബീൻ, നിഷേധികൾ ജീവിച്ചിരുന്ന ആ പ്രദേശത്തിലൂടെ നടന്നു പോകുന്നവർ, അത് കാണുന്നവർ, വയറ ആസാറഹും, ആ ആളുകൾ ശിക്ഷിക്കപ്പെട്ടതിൻ്റെ അടയാളങ്ങൾക്ക് സാക്ഷിയാകുന്നവർ, വല യത്തഇദു, അവർ അതിൽ നിന്ന് പാഠം പഠിക്കുന്നില്ല, ഉപദേശം സ്വീകരിക്കുന്നില്ല. അങ്ങനെയുള്ളവർ, യസ്തഹിഖു അയ്യൂബഹ്, ആക്ഷേപത്തിന് തീർച്ചയായും അവർ അർഹരാകുന്നു. അതുകൊണ്ടാണ് അഫല തഅഖിലൂൻ, നിങ്ങൾക്കെന്താ ബുദ്ധിയില്ലേ എന്ന രൂപത്തിൽ ആക്ഷേപ സ്വരത്തിൽ അള്ളാഹു പറയുന്നത്. അന്നൽ അഖില ഹഖീഖതൻ ഹുവമാ അർശദ സ്വാഹിബഹു ഇലാ ഫിഇലിൽ ഖൈർ, യഥാർത്ഥത്തിൽ ബുദ്ധി എന്നത് ഒരു മനുഷ്യന് നന്മ പ്രവർത്തിക്കാനുള്ള മാർഗമാണ്. വതർക്കു ശരി, അതേപോലെ തന്നെ തിന്മ ഉപേക്ഷിക്കുവാനുള്ള മാർഗമാണ്. വലൈസൽ അഖ്ലു ഹുവ ദകാ, ഈ ബുദ്ധികൂർമ്മത, നല്ല ബുദ്ധി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഫൽ അഖ്ലു ശൈഉൻ വദ്ദകാഉ ശൈഉൻ ആഖർ. ദകാഉ, ബുദ്ധികൂർമ്മത എന്നതും ബുദ്ധി എന്നതും രണ്ടും രണ്ട് കാര്യമാകുന്നു. വകുല്ലു മൻ കാന മുകദ്ദിബൻ ലിർറുസുൽ മുസ്തക്ബിറൻ അമ്മാ ജാഉ ബിഹി ഫഇന്നഹു ലൈസ ബിആഖിൽ, അള്ളാഹു നിയോഗിച്ചയക്കുന്ന പ്രവാചകന്മാരെ നിഷേധിക്കുന്നവരും അവരെ കളവാക്കുന്നവരും അതേപോലെ തന്നെ അഹങ്കാരം കാണിക്കുന്നവരും, അവർ എത്ര ബുദ്ധിയുള്ളവരാണെങ്കിലും ഇസ്ലാമിൻ്റെ ഭാഷയിൽ അവർ ബുദ്ധിമാന്മാരല്ല. ഹത്താവ ഇൻകാനമിൻ അദ്ഹ, ഇനി അവൻ മനുഷ്യരിൽ വച്ച് അദ്ഹന്നാസ്, ഏറ്റവും ഉയർന്ന ചിന്തയുള്ളവനായി അറിയപ്പെട്ടാൽ പോലും, ഫൽ ഇൻസാനുൽ മുകദ്ദിബ് ലിർറുസുൽ അൽ മുസ്തക്ബിർ അമ്മാ ജാഊ ബിഹി ലൈസ ബിആഖിൽ, പ്രവാചകന്മാർ കൊണ്ടുവന്ന അധ്യാപനങ്ങളെ അത് നിഷേധിക്കുന്ന, പ്രവാചകന്മാരെ നിഷേധിക്കുന്ന, കളവാക്കുന്ന ആളുകൾ എത്ര വലിയ ബുദ്ധിമാന്മാരാണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അവർ ബുദ്ധിയുള്ളവരല്ല എന്നത് നാം തിരിച്ചറിയേണ്ട കാര്യമാണ്. ഏതായിരുന്നാലും മഹാനായ പ്രവാചകൻ ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ജനത സൃഷ്ടിക്കപ്പെട്ടതിലും അള്ളാഹുവിൻ്റെ കടുത്ത ശിക്ഷക്കവർ വിധേയരായതിലും വലിയ പാഠം നമുക്കെല്ലാം പഠിക്കാനും ചിന്തിക്കാനും മനസ്സിലാക്കാനുമുണ്ട് എന്നത് ഈ വചനങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠമാകുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല പാഠം ഉൾക്കൊണ്ടുകൊണ്ട്, ഗുണപാഠം ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി, ഭക്തന്മാരായി ജീവിതം നയിക്കാൻ നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: ബാരക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ സ്വാഫാത്തിലെ 136-ാമത്തെ വചനത്തിന്റെ ബാക്കിയും തുടർന്ന് 138 കൂടിയ വചനങ്ങളാണ് വിശദീകരിച്ചു നൽകിയത്. അവതരിപ്പിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
2: മക്ക നഗരത്തിന്റെ ആവിർഭാവത്തിന് നിദാനം ജംസം കിണറാണ്. ജനലക്ഷങ്ങൾ സംഗമിക്കാറുള്ള ആ വിശുദ്ധ നഗരിയുടെ സാരോപദേശങ്ങൾ അനുസ്യൂതമായി ഇനി പീസ് റേഡിയോയിൽ. വോയ്സ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമുഅ ഖുതുബയുടെ മലയാള ഭാഷാന്തരം പ്രമുഖ പണ്ഡിതനും ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അവതരിപ്പിക്കുന്നു.
3: പീസ് റേഡിയോ വോയ്സ് ഓഫ് ഹറം എല്ലാ ശനിയാഴ്ചയും ഇന്ത്യൻ സമയം വൈകുന്നേരം 4 മണിക്കും രാത്രി 9 മണിക്കും.
2: പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും ഈ പ്രോഗ്രാം ലഭ്യം. കേൾക്കുക, കേൾപ്പിക്കുക. വോയിസ് ഓഫ് ഹറം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: نور على مر الزمان تألقا وأضاء للدنيا طريقا.
6: 6 നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

പരിശുദ്ധ ഖുർആനിൻ്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേൾക്കുന്നു തൻസീൽ. സൂറത്ത് അന്നൂർ, സൂറത്ത് അൽ ഫുർഖാൻ, സൂറത്ത് ശുഅറ 51 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ആലൂസി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: നാം ഇതുവരെ കേട്ടത് വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള സൂറത്ത് നൂർ, സൂറത്ത് അൽ ഫുർഖാൻ, സൂറത്ത് ശുഅറാഇന്റെ 51 വരെയുള്ള വചനങ്ങൾ. പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ആലൂസി.
1: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിന് മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35 കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിന്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനു ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അല്ലാഹു തആല നൽകുന്നത്.
1: പീസ് റേഡിയോ കിഡ്സ് ടൈം സൂറ അൽ ഹദീദ് 25 മുതൽ 29 വരെ വചനങ്ങൾ പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് മുഹമ്മദ് തഹ അൽ ജുനൈദ്.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം സൂറ അൽ ഹദീദ് 25 മുതൽ 29 വരെ വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് മുഹമ്മദ് താഹ ജുനൈദ്.
1: പ്രവാചക ശബ്ദവും ജീവിതവും ഉപദേശവും നബി ജീവിതത്തിലേക്ക് സത്യവും യഥാർത്ഥവുമായ വെളിച്ചം വീശുന്ന തിരുനബിയോടൊപ്പം പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും വൈകുന്നേരം 7:05 കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും തിരുനബിയോടൊപ്പം.
2: പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ജുസ്ഉ 10 പാരായണം ചെയ്യുന്നത് മിഷാരി റാഷിദ് അൽ അഫാസി.

ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: ഈ ലോകത്തു അല്ലാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണിപ്പറയുന്നതോടൊപ്പം സദാസമയം അല്ലാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തുനിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു മനഃപ്പാഠം ഉസ്മാനി മുസഫരെ ഓരോ പേജുകളിൽ നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അവ മനഃപ്പാഠമാക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് അഷെയ്ഖ് സാദ് അൽ ഖാമിദിയാണ് നമുക്കൊപ്പമുള്ളത്. ഉസ്മാനി മുസഫിലെ പേജ് നമ്പർ 547 ഏതാനും വചനങ്ങളാണ് അദ്ദേഹം പാരായണം ചെയ്യുന്നത്.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം ഉസ്മാനി മുസഫിലെ പേജ് നമ്പർ 547 നിന്നും ഏതാനും വചനങ്ങളാണ് ഇന്ന് നാം പഠിച്ചത്. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: أعوذ بالله من الشيطان الرجيم.

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹുജറാത്ത് 1 മുതൽ 8 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ബുജുന്താൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: هي الحبيبة والمختار.
3: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746 9596

0: ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഉമർ.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇനി സൂറത്ത് മഅരിജ് 26-ാമത്തെ ആയത്ത് മുതൽ. വല്ലദീന യുസദ്ദിഖൂന ബിയൗമിദ്ദീൻ വല്ലദീന ഹും മിൻ അദാബി റബ്ബിഹിം മുഷ്ഫിഖൂൻ. ഹും മീം സാക്കിന, അടുത്തൊരു മീം കൂടെ, ഹും മിൻ അദാബി റബ്ബിഹിം മുഷ്ഫിഖൂൻ. അദാബി റബ്ബിഹിം മീം, രണ്ട് മീം അടുത്ത് വന്നു. അപ്പോൾ ഒന്നിച്ച് നന്നായിട്ട് മണിക്കുക. ഇന്ന അദാബ് റബ്ബിഹിം ഓയറു മഅ്മൂൻ. വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ. ഇല്ലാ അല അസ്വാജിഹിം ഔ മാ മലകത്ത് അയ്മാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ. ഫമനിബ്തഗ വറാഅ ദാലിക വറാഅ മദ് മുത്തസില്, ഫഉലാഇക വീണ്ടും മദ്, ഹും അൽആദൂൻ. വല്ലദീനഹും ലിഅമാനാത്തിഹിം വഅഹ്ദിഹിം റാഊൻ. വല്ലദീനഹും ബിഷഹാദാത്തിഹിം ഖായിമൂൻ, വീണ്ടും മദ്. വല്ലദീനഹും ബി, അവിടെ ഇഫ ആണ് നല്ലത്. വല്ലദീന ഹും ബിഷഹാദാത്തിഹിം, വല്ലദീന പിന്നെ ഖായിമൂൻ മദ്, എങ്ങനെ പറയണം? الذين هم على صلاتهم يحافظون أولئك في جنات مكرمون. أولئك مد متصل في جنات مكرمون
2: في جنات مكرمون
1: فما للذين كفروا قبلك مهطعين عن اليمين وعن الشمال عزين أيطمع كل امرئ منهم أن يدخل جنة نعيم كلا إنا خلقناهم مما يعلمون. والذين صدقوا.

0: വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നാം ഇതുവരെ കേട്ടത് പാരായണ പഠനം, സൂറ മഅരിജ് 26 മുതൽ 39 കൂടിയ വചനങ്ങൾ. ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഉമർ.
2: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ. പീസ് റേഡിയോ ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക. 90 20 840 840.
5: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ, അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറാ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. 5 ആയത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അല്ലാഹുവല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം. മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത് അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീയ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഇബ്രാഹിം അൽ അഖ്ലോർ.
7: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖദ് സമിഅ

لكم صدقة ذلك خير لكم وأطهر فإن لم تجدوا فإن الله غفور رحيم

عليهم هم العدو فاحذرهم قاتلهم الله أنى يؤفكون

0: പരിശുദ്ധ ഖുർആനിന്റെ 88-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്.
1: അഫല യൻസുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്ത്.
0: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിന്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ അല്ല അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിന്റെ നാവും അതിന്റെ ആമാശയവും അതിന്റെ കുളമ്പും അതിന്റെ കണ്ണിന്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത് അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായി. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം സാമ്പത്തികമായും. അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
3: يا اولم نولادي വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും
4: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു അത്തഹസീൻ, തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ സാധാരണ കണ്ടുവരാറുള്ള പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തുൽ ബഖറയിലെ 144-ാമത്തെ വചനമാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ അബ്ദുഷക്കൂർ നമുക്കൊപ്പം ചേരുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, ശ്രോതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 142-143 ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാറുള്ള അബദ്ധങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിച്ചു വരുന്നത്. ഇൻഷാ അള്ളാ ഇന്ന് 144-ാമത്തെ ആയത്ത്.

0: الحرام وحيث ما كنتم فولوا وجوهكم شطره وإن الذين أوتوا الكتاب ليعلمون أنه الحق من ربهم وما الله بغافل عما يعملون قد نرى تقلب قد പറയണത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഖദ് ദാലിനെ ഖൽഖല ചെയ്യണം. ഖാഫിൻ്റെ മുഖ്റജ് പ്രത്യേകം ശ്രദ്ധിക്കണം, ഉച്ചാരണം ശ്രദ്ധിക്കണം. ഖദ് ഖദ് നറ തഖല്ലുബ തഖല്ലുബ വജ്ഹിക ഖദ് നറ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ. ഇവിടെ മദ് മുത്തസിൽ ഫിസ്സമാ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ, അതേ പദത്തിൽ. അതുകൊണ്ട് നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം. മദ് മുത്തസിൽ, മുത്തസിൽ വാജിബാണ്.
1: ഫലനുവല്ലിയന്നക ഫലനുവല്ലിയന്നക,
0: ഈ പദങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഫലനുവല്ലിയന്നക നൂൻ ശദ് മണിക്കണം. ഖിബ്ലതൻ ഖിബ് ഖാഫ് ബാ ഖിബ് ഖിബ്ലതൻ തർദാഹ ഖിബ്ലതൻ, തൻവീനു ശേഷം ത, തൻവീനിനെ അവ്യക്തമാക്കി മണിക്കണം. ഖിബ്ലതൻ തർദാഹ, ദാദിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് നിൽക്കുന്ന രൂപത്തിലായിരിക്കണം. അപ്പോൾ തർദാഹ തർദാഹ. ഫവല്ലി വജ്ഹക ഫവല്ലി വജ്ഹക, ഇവിടെ ഫവല്ലി വജ്ഹക എന്ന് നീട്ടിപ്പോവരുത്, പാരായണത്തിൽ ശ്രദ്ധിക്കണം. ഫവല്ലി വജ്ഹക അല്ല, ഫവല്ലി വജ്ഹക. വജ് ജീമിനെ ഖൽഖല ചെയ്യണം. വജ്ഹക ശത്റ ശത്റൽ ത, ത ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. ഷത് ഇത്തുബാഖ് എന്ന് ആ ഒരു സിഫത്ത് പ്രത്യേകം കൊണ്ടുവരണം. ഷത്റ ശത്റൽ മസ്ജിദി ശത്റൽ മസ്ജിദിൽ ഹറാം. ഹ ഹ ആണ്, തൊണ്ടയുടെ മധ്യഭാഗമാണ് ഹഇൻ്റെ മഖ്റജ്. ഹറാം മസ്ജിദിൽ ഹറാം. വഹൈസു മാ കുന്തും വഹൈസു വഹൈസു അല്ല വഹൈസു. ഹ ഫ ഈ രണ്ടക്ഷരവും ഉച്ചാരണം ശ്രദ്ധിക്കണം. വഹൈസു ഫ ഫി സു ഫ ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം അല്പം പുറത്തായിരിക്കണം, മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ നേരിയ തോതിൽ. വഹൈസു മാ കുന്തും ഇഖ്വാം ബിഗുന്ന കുന്തും, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. മാ കുന്തും ഫവല്ലു, സാക്കിന മീമിന് ശേഷം ഫ വന്നാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം. കുന്തും ഫവല്ലു. ഫവല്ലു വുജൂഹക്കും വുജൂഹക്കും ഷത്റ ഷത്റ ത, നേരത്തെ പറഞ്ഞതുപോലെ ത ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. ഷത്റ. വഇന്നല്ലദീന വഇന്ന നൂന് ശദ്ദ് മണിക്കണം. അല്ലദീന അല്ലസീന അല്ല അല്ലദീന. വഇന്നല്ലദീന ഊതുൽ കിതാബ ലയഅലമൂന ലയ ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. ലയഅലമൂന എന്നല്ല ഓതേണ്ടത്, ലയഅലമൂന അന്നഹുൽ ഹഖ്. അന്നഹു ഹ തൊണ്ടയുടെ താഴെ ഭാഗം, തൊട്ടപ്പുറത്ത് അൽ ഹഖ് ഹ തൊണ്ടയുടെ മധ്യഭാഗം. അന്നഹുൽ ഹഖ് മിർ റബ് മിർ റബ്ബിഹിം, സാക്കിന നൂന് ശേഷം റാ ഇദ്ഗാം ബില ഗുന്ന, നൂനിനെ റായിലേക്ക് ഇദ്ഗാം ചെയ്യണം, മണിക്കാതെ കൂട്ടിലയിപ്പിച്ച് ഉച്ചരിക്കണം. മിർ റബ്ബിഹിം മിർ റബ്ബിഹിം മിർ റബ്ബിഹിം. വമല്ലാഹു ബിഗാഫിലിൻ ബിഗാഫിലിൻ, ഈ പദം പ്രത്യേകം ശ്രദ്ധിക്കണം. ബിഗാഫിലിൻ എന്നോ അല്ലെങ്കിൽ ബിഗാഫിലിൻ ബിഗാ, ഈ രൂപത്തിലൊന്നും ശബ്ദം വരരുത്. ബിഗാ ഗ തൊണ്ടയുടെ മുഗൾ ഭാഗമാണ് ഖൈന്. ബിഗാ വമല്ലാഹു ബിഗാഫിലിൻ ബിഗാഫിലിൻ അമ്മ ബിഗാഫിലിൻ, തൻവീൻ ശേഷം ഐൻ ഇസ്ഹാർ, ഇവിടെ വെളിവാക്കി ഉച്ചരിക്കണം. ബിഗാഫിലിൻ അമ്മ, ഇങ്ങനെ വെളിവാക്കി ഉച്ചരിക്കണം, മണിക്കരുത്. അമ്മ അമ്മ ഐന് തൊണ്ടയുടെ മധ്യഭാഗം, അമ്മ മീമിന് ശദ്ദുണ്ട്, മണിക്കണം. യഅമലൂൻ ഐൻ, യഅമലൂൻ അല്ല യഅമലൂൻ. ആയത്തിൻ്റെ അവസാനത്തിൽ മദ് ആരിദുൽ സുക്കൂൻ, രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടാവുന്ന മദ്. മദ് ആരിദുൽ സുക്കൂൻ എന്ന് പറഞ്ഞാൽ ഇവിടെ യഅമലൂൻ മദ്ദിൻ്റെ അക്ഷരമായ വാവിന് ശേഷം നൂനിൽ ഫതഹാണ്, പക്ഷേ നമ്മൾ നിർത്തുമ്പോൾ സുക്കൂൻ വരുന്നു. അപ്പോൾ താൽക്കാലിക സുക്കൂൻ, വഖഫ് ചെയ്യുന്നതിനാലുള്ള സുക്കൂൻ, അതാണ് ആരിദുൽ സുക്കൂൻ. ഇങ്ങനെ മദ്ദിൻ്റെ അക്ഷരത്തിന് ശേഷം സുക്കൂൻ വരുമ്പോൾ രണ്ട് നാല് ആറ് ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്, അതാണ് മദ് ആരിദുൽ സുക്കൂൻ. ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: സൂറത്തുൽ ബഖറയിലെ 144-ാമത്തെ ആയത്താണ് ഓതി കേൾപ്പിച്ചത്. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് ഖുറാൻ റേഡിയോ അത്തഹസീൻ സൂറത്തുൽ ബഖറയിലെ 144-ാമത്തെ വചനമാണ് ഇന്ന് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുഷക്കൂർ.
2: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവനു പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് മധുരം ഖുർആൻ. സൂറത്തു ത്വാരിഖിൻ്റെ പാരായണമാണ് മധുരം ഖുർആനിൽ നാം കാതോർത്തത്. പാരായണം നിർവഹിച്ചത് ഖാരി അബൂബക്കർ അഷ്ഷത്തുരി.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ 25-ാം അധ്യായം സൂറ ഫുർഖാനിലെ 61 മുതൽ 77 കൂടിയ വാചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷേഖ് ഇദ്രീസ് അബ്കാർ.
1: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അൽ മുഅല്ലിം. സൂറ ബക്കറയിലെ 155 മുതൽ 160 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം അഷേഖ് ഖലീഫ അത്തുനേജി.
3: أعوذ بالله من الشيطان الرجيم
4: ولنبلونكم بشيء من الخوف والجوع

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 155 മുതൽ 160 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈചി.
1: هذا القرآن يوحدنا لطريق الخير يوجهنا
2: حفظ القرآن ഖുർആൻ ഹൃദിസ്ഥമാക്കലും സവിശേഷ മൂല്യങ്ങളും, ഖുർആൻ പിന്തുണയും പ്രത്യാശയും. പീസ് റേഡിയോ ഹിഫ്ദുൽ ഖുർആൻ പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:40 കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.

0: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് ഖുർആൻ റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് സൂറത്തു അസ്സ്വാഫാത്ത് 142 വചനത്തിന്റെ 2 ഭാഗമാണ് നാം പഠിക്കുന്നത്. ഒപ്പം 145 വചനത്തിന്റെ ആദ്യ ഭാഗവും ക്ലാസ് എടുത്തുകൊണ്ട് മുഹമ്മദ് കുട്ടി സലഫി നമുക്കൊപ്പം ചേരുന്നു.
1: والصلاة والسلام على رسول الله أعوذ بالله من الشيطان الرجيم فالتقمه الحوت وهو مليم

ഇലാ യൗമി യുബ്അസൂൻ. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 142-ാമത്തെ വചനമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. ആ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ പറയുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, അള്ളാഹുവിൻ്റെ ആ പദപ്രയോഗം ഫൽ തഖമഹു, അദ്ദേഹത്തെ വിഴുങ്ങി, അൽ ഹൂത്തു, ആ മത്സ്യം, വഹുവ മുലീം, അദ്ദേഹം ആക്ഷേപ വിധേയനായിരിക്കെ. ഇവിടെ ഇൽ തഖമഹുൽ ഹൂത്തു ഇൽതിഖാമൻ വലം യംദഹു, അത് ചവച്ചരച്ചുകൊണ്ടല്ല അദ്ദേഹത്തെ വിഴുങ്ങിയത്. ലി അന്നഹു ലൗ മദഅഹു ലതകസ്സർ, അതങ്ങനെ ചവച്ചരച്ചിരുന്നെങ്കിൽ അദ്ദേഹം പൊട്ടിപ്പോകുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പേശികൾ, എല്ലുകൾ. വഹലക, അദ്ദേഹം മരണപ്പെടുകയും ചെയ്യുമായിരുന്നു. ലാക്കിന്നല്ലാഹ തആല സഖറ ലഹു ഹാദൽ ഹൂത, എന്നാൽ ആ മത്സ്യത്തെ അള്ളാഹു അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു, വിധേയമാക്കി കൊടുത്തു. ഫൽ തഖമഹു ഇൽതിഖാമൻ വബ്തലഅഹു ഹത്താ വസല ഇലാ മഖരി ബത്നി, തീർത്തും സുരക്ഷിതനായ രൂപത്തിൽ ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ അദ്ദേഹം എത്തുകയാണ് ചെയ്തത. ദൂന അൻ യുസീബഹു അദ, ഒരു പ്രയാസവും അല്ലെങ്കിൽ ഒരു ഉപദ്രവവും ഏൽക്കാത്ത രൂപത്തിൽ. വൽ മുലീം, ഇവിടെ മുലീം എന്ന പദം ഹുവല്ലദി ഫഅല മാ യുലാമു അലൈഹി വല്ലദി യുലാമു അലൈഹ് അന്നഹു ഖറജ മിൻ ഖൗമിഹി, ആക്ഷേപവിധേയൻ എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം. അദ്ദേഹം ആക്ഷേപവിധേയനായത് അള്ളാഹുവിൻ്റെ അനുവാദം ലഭിക്കുന്നതിന് മുമ്പ് തൻ്റെ ജനതയിൽ നിന്ന് അദ്ദേഹം ഓടിപ്പോയി, അവരെ വിട്ടുപോയി എന്നതാകുന്നു. വക്കാനിൽ വാജിബു അൻ യസ്ബിറ, അദ്ദേഹത്തിൻ്റെ മേൽ ബാധ്യതയായിരുന്നു ക്ഷമ കൈക്കൊള്ളൽ. വലിഹാദ ഖാല അല്ലാഹു ലിനബിയിഹി മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതുകൊണ്ടാണ് അള്ളാഹു തൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബിയോട് പറഞ്ഞത്. സൂറത്തുൽ ഖലമിലെ 48 മുതൽ 50 വരെയുള്ള വചനങ്ങളിൽ ഫസ്ബിർ ലിഹുക്മി റബ്ബിക്, തൻ്റെ രക്ഷിതാവിൻ്റെ വിധിക്കു വേണ്ടി താങ്കൾ ക്ഷമിക്കുക. വലാ തെക്കുൻ കസ്വാഹിബിൽ ഹൂത്ത്, ആ മത്സ്യക്കാരൻ്റെ പോലെ താങ്കൾ ആവരുത്. ഇദ്നാദ വഹുവ മഖ്ദൂം, അദ്ദേഹം ദുഃഖ നിമഗ്നനായിക്കൊണ്ട് വിളിച്ചു പ്രാർത്ഥിച്ച സന്ദർഭം. ലൗലാ അതദാറകഹു നിഅമത്തും മിർ റബ്ബിഹി, തൻ്റെ രക്ഷിതാവിൻ്റെ അനുഗ്രഹം അദ്ദേഹത്തെ വീണ്ടെടുത്തിട്ടില്ലായിരുന്നെങ്കിൽ, അഥവാ അള്ളാഹുവിന് അനുഗ്രഹം കൊണ്ടാണ് അദ്ദേഹത്തെ അള്ളാഹു വീണ്ടെടുത്തത് എന്നർത്ഥം. ലനുബിദ ബിൽ അറായി വഹുവ മസ്മൂം, ആക്ഷേപാർഹനായ രൂപത്തിൽ അദ്ദേഹം ആ പാഴ്ഭൂമിയിൽ എറിയപ്പെടുമായിരുന്നു. ഫജ്തബാഹു റബ്ബുഹു, അദ്ദേഹത്തിൻ്റെ റബ്ബ് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു. ഫജഅലഹു മിനസ്സാലിഹീൻ, സദ്വൃത്തരിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുകയും ചെയ്തു. അതാണ് സൂറത്തുൽ ഖലമിൽ അള്ളാഹു പരാമർശിച്ചത്. 143-ാമത്തെ വചനം, ഫലൗല അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ, ഫലൗല, എന്നാൽ ഇല്ലായിരുന്നുവെങ്കിൽ, അന്നഹു കാന, അദ്ദേഹം ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം ആയിരുന്നു എന്നത് ഇല്ലായിരുന്നെങ്കിൽ, മിനൽ മുസബ്ബിഹീൻ, തസ്ബീഹ് നടത്തുന്നവരിൽപ്പെട്ട, എന്നാൽ അദ്ദേഹം തസ്ബീഹ് അഥവാ പ്രകീർത്തനം നടത്തുന്നവരിൽപ്പെട്ടവനല്ലായിരുന്നുവെങ്കിൽ, ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ, തൊട്ടടുത്ത വചനത്തിൽ അഥവാ 144-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, ലലബിസ, അദ്ദേഹം താമസിക്കുക തന്നെ ചെയ്തിരുന്നു.

അല്ലൻ നഖ്ദിറ അലൈഹി فنادى في الظلمات أن لا إله إلا أنت أن لا إله إلا أنت سبحانك إني كنت من الظالمين. سورة أنبياء 87-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, വദന്നൂനി ഇദ്ദഹബ മുഗാദിബൻ, ആ മത്സ്യക്കാരനെ അഥവാ യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമിയെയും ഓർക്കുക, അദ്ദേഹം കുപിതനായിക്കൊണ്ട് പോയ സന്ദർഭം. ഫദന്ന അല്ലൻ നഖ്ദിറ അലൈഹി, അദ്ദേഹത്തിൻ്റെ മേൽ ഒട്ടും നാം ഞെരുക്കമുണ്ടാക്കുന്നതല്ലെന്ന് അദ്ദേഹം ധരിച്ചു. ഫനാദ ഫിദ്ദുലുമാത്ത്, ആ ഇരുട്ടുകളിൽ വെച്ച് അദ്ദേഹം വിളിച്ചു പ്രാർത്ഥിച്ചു. അല്ലാ ഇലാഹ ഇല്ലാ അൻത്, അല്ലാഹുവേ നീയല്ലാതെ ഒരു ആരാധ്യനില്ല. സുബ്ഹാനക്, നീ പരിശുദ്ധനാകുന്നു. ഇന്നി കുന്തു മിനദ്-ളാലിമീൻ, തീർച്ചയായും ഞാൻ അക്രമികളിൽ പെട്ടുപോയിരിക്കുന്നു എന്ന്. ഇത് ഈ കാര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം തസ്ബീഹ് നടത്തുന്നവരിൽ പെട്ട ആളല്ലായിരുന്നെങ്കിൽ എന്നു പറഞ്ഞതെന്ന് ചില മുഫസ്സിറുകൾ അഭിപ്രായപ്പെടുന്നു. ഫ നഫഅഹു ഹാദ തസ്ബീഹ് വഹാദൽ ഇഅ്തിറാഫു ബിദ്ദംബ്, ഈ തസ്ബീഹ് അദ്ദേഹത്തിന് ഫലം ചെയ്തു, തൻ്റെ തെറ്റ് എടുത്തു പറഞ്ഞതും അദ്ദേഹത്തിന് ഫലം ചെയ്തു. വൽ ഖതീഅ വ ളുൽമുൻ നഫ്സി ഫഅൻജാഹുല്ലാഹു സുബ്ഹാനഹു വതആല മിനൽ ഹബ്സി ഫീ ബത്നിൽ ഹൂത് വലൗല ഹാദ തസ്ബീഹ് ലലബിസ ഫീ ബത്നിൽ ഹൂത് ഇലാ യൗമിൽ ഖിയാമ, അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ അദ്ദേഹം ഖിയാമത്ത് നാൾ വരെ അകപ്പെടുമായിരുന്നു. ഹാദ റഇയുൻ, ഇതാണ് ഒരു അഭിപ്രായം. വർ റഇയു സാനി വലഅല്ലഹു അൽ അർജഹ്, എന്നാൽ രണ്ടാമത്തൊരു അഭിപ്രായം ചില മുഫസ്സിറുകൾ പറയുന്നു അതാണ് കൂടുതൽ മുൻഗണന അർഹിക്കുന്ന അഭിപ്രായം. ഫലൗല അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ, അദ്ദേഹം തസ്ബീഹ് നടത്തുന്നവരിൽ പെട്ട ആളല്ലായിരുന്നെങ്കിൽ, അതായത് അദ്ദാകിരീന അൽ ആബിദീന അൽ ഹാമിദീൻ, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന, അള്ളാഹുവിന് ഇബാദത്തെടുക്കുന്ന, അള്ളാഹുവിന് സ്തുതി അർപ്പിക്കുന്ന ആളുടെ കൂട്ടത്തിൽപ്പെട്ട ആളല്ലായിരുന്നെങ്കിൽ, ഖബ്ല ഹാദൽ ബലാ, ഈ പരീക്ഷണത്തിന് മുമ്പ് തന്നെ അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളല്ലായിരുന്നെങ്കിൽ, വഖബ്ല ഹാദിഹിൽ മിഹ്ന ലൗലാ ദാലിക്, അദ്ദേഹം അകപ്പെട്ട ഈ പ്രയാസത്തിന് മുമ്പ് തന്നെ അദ്ദേഹം ഈ തരത്തിൽ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന, അള്ളാഹുവിന് ഇബാദത്തെടുക്കുന്ന, അള്ളാഹുവിന് സ്തുതി അർപ്പിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളല്ലായിരുന്നെങ്കിൽ, ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ, അദ്ദേഹം ഖിയാമത്ത് നാൾ വരെ ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ തന്നെ ആകുമായിരുന്നു. ഫഷഫ അല്ലാഹു തആല, അല്ലാഹു അദ്ദേഹത്തിൻ്റെ ഷഫാഅത്ത് സ്വീകരിച്ചു. ഫി യൂനുസ വഖ്തൽ മിഹ്ന സ്വാലിഹു അമലിഹി അല്ലദീ ഖദ്ദമഹു ഫി വഖ്തിർ റഖാഇ വമിൻ ഹുന ജാ അൽ ഹദീസ്, പ്രയാസഘട്ടത്തിൽ അദ്ദേഹത്തിന് താൻ മുമ്പ് ചെയ്ത അദ്ദേഹത്തിൻ്റെ ഇബാദാത്തുകളും സ്വാലിഹായ പ്രവർത്തനങ്ങളും അതെടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞതുകൊണ്ട് അല്ലാഹു അത് സ്വീകരിച്ചു. ഇവിടെയാണ് ഈ ഹദീസ്, ഇമാം ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് പ്രത്യേകം മനസ്സിലാക്കാൻ സാധിക്കുക. പ്രവാചകൻ തിരുമേനി പറഞ്ഞു, തഅറഫ് ഇലല്ലാ ഫിർ റഖാഇ യഅരിഫ്ക ഫിശ്ശിദ്ദ, നീ സുഭിക്ഷതയുടെ വേളയിൽ അള്ളാഹുവിനെ മനസ്സിലാക്കിയാൽ, അഥവാ അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ടും അവനെ ഓർത്തുകൊണ്ടും അവന് വഴിപ്പെട്ടുകൊണ്ടും ജീവിച്ചാൽ, യഅരിഫ്ക ഫിശ്ശിദ്ദ, പ്രതിസന്ധി ഘട്ടത്തിൽ അള്ളാഹ് നിന്നെ മനസ്സിലാക്കും, അഥവാ അള്ളാഹുവിൻ്റെ പരിരക്ഷ നിനക്ക് ലഭിക്കും. ഈ വചനം വലിയൊരു പാഠമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രയാസത്തിൽ അകപ്പെടുമ്പോൾ

0: മാത്രം അള്ളാഹുവിനെ ഓർക്കുന്ന, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി സന്തോഷത്തിൻ്റെയും അതേപോലെ തന്നെ അനുഗ്രഹത്തിൻ്റെയും സുഖത്തിൻ്റെയും സന്ദർഭങ്ങളിൽ അള്ളാഹുവിനെ വിസ്മരിക്കാതെ, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അവൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങളെ ലംഘിക്കാതെ ജീവിച്ചാൽ ഏതെങ്കിലും പ്രയാസത്തിൽ അകപ്പെടുമ്പോൾ തീർച്ചയായും അത്തരം ആളുകൾക്ക് അള്ളാഹുവിൻ്റെ പരിരക്ഷയും അവൻ്റെ പ്രത്യേകമായ അനുഗ്രഹവും ലഭിക്കുമെന്നത് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നു. ഫഇദാ കുന്ത ഫീ ഹാലത്തി നിഅമ വൽ മിൻഹതി മുസബ്ബിഹൻ മുഹല്ലിലൻ മുഖബ്ബിറൻ, നീ സന്തോഷത്തിൻ്റെ വേളകളിൽ അനുഗ്രഹത്തിൻ്റെ സന്ദർഭങ്ങളിൽ തസ്ബീഹ് നടത്തുന്ന, തഹ്ലീൽ നടത്തുന്ന, അഥവാ സുബ്ഹാനല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതുപോലെ തന്നെ അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാ തുടങ്ങിയ വചനങ്ങൾ പറയുന്ന ആളാണെങ്കിൽ, ആബിദൻ ദാകിറൻ, അല്ലാഹുവിന് ഇബാദത്ത് എടുക്കുന്ന, അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്ന ആളാണെങ്കിൽ, ഫഇന്നക ഇദബ്തുലീത ബിന്നിഖ്മ വബ്തുലീത ബിൽബലാ, നീ വല്ല പരീക്ഷണത്തിലും അകപ്പെട്ടാൽ, വല്ല പരീക്ഷണവും നിനക്ക് നേരിട്ടാൽ, ഫദഅഉതല്ലാഹ സുബ്ഹാനഹു വതആല, ആ സന്ദർഭത്തിൽ നീ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ, ഷഫഅല്ലാഹു ഫീക്, അല്ലാഹു നിന്റെ ഷഫാഅത്ത്, നിന്റെ ആ ദുആ അല്ലാഹ് സ്വീകരിക്കും. മാലികൽ ഹസൻ വശഫഅ ഫീക സാബിക സാബിക അമലിക അസ്സാലിഹ്, നീ മുമ്പ് ചെയ്ത സൽപ്രവർത്തനത്തിൻ്റെ കാരണമായി നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കും. വനജ്ജാക മിമ്മ വഖഅത ഫീഹി മിനൽ ദീഖ്, നീ അകപ്പെട്ട പ്രതിസന്ധിയിൽ നിന്ന് അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തും. വമിമ്മ നസല ബിക മിനൽ ഹമ്മി വൽ ബലാഇ വൽ കർബി വൽ ഖത്ബ്, എന്തെല്ലാം തരത്തിൽ പരീക്ഷണമാകട്ടെ, മാനസിക പ്രയാസമാകട്ടെ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാകട്ടെ, അവിടെ അല്ലാഹുവിൻ്റെ പ്രത്യേകമായ സംരക്ഷണം നിനക്ക് ലഭിക്കും. അതുകൊണ്ട് എല്ലാ സന്ദർഭങ്ങളിലും, സന്തോഷത്തിൻ്റെ വേളയിലും ദുഃഖത്തിൻ്റെ വേളയിലും എല്ലായ്പ്പോഴും അല്ലാഹുവിനെ ഓർത്തുകൊണ്ടും അവനെ സ്തുതിച്ചുകൊണ്ടും അവന് നന്ദി കാണിച്ചുകൊണ്ടും ജീവിക്കാൻ തയ്യാറാവുക. സലഫുസ്സാലിഹീങ്ങളിൽ ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തി, മൻ അറാദ അൻ യഅരിഫഹുല്ലാഹു ഫിശ്ശിദ്ദ ഫൽ യഅരിഫില്ലാഹ ഫിർറഖാ, പ്രതിസന്ധി ഘട്ടത്തിൽ അള്ളാഹു തന്നെ അറിയണം, തന്നെ മനസ്സിലാക്കണം, തന്നെ സഹായിക്കണം എന്നാരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ തനിക്ക് സുഭിക്ഷതയുള്ള സന്ദർഭങ്ങളിൽ, അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന സന്ദർഭങ്ങളിൽ അള്ളാഹുവിനെ അവൻ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കട്ടെ. ഫഇന്ന യൂനുസ് ലമ്മ വഖഅ ഫീ ബത്നിൽ ഹൂത് ഖാൽ, കാരണം അള്ളാഹുവിൻ്റെ പ്രവാചകൻ യൂനുസ് അലൈഹിസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ടപ്പോൾ അദ്ദേഹം ദുആ ചെയ്തു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ, അള്ളാഹുവെ നീയല്ലാതെ ഒരു ആരാധ്യനില്ല, നീ പരിശുദ്ധനാകുന്നു, ഞാൻ അക്രമികളിൽ പെട്ടുപോയിരിക്കുന്നു. ഫഖാല തആല ഫലൗല അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ, അദ്ദേഹം തസ്ബീഹ് നടത്തുന്നവരിൽപ്പെട്ട ആളല്ലായിരുന്നെങ്കിൽ ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ ഖിയാമത്ത് നാൾ വരെ അദ്ദേഹം അകപ്പെടുമായിരുന്നു. ലസ്വാറ ബത്നുൽ ഹൂത് ഖബ്റൻ ലഹു, ആ മത്സ്യത്തിൻ്റെ വയറ് അദ്ദേഹത്തിൻ്റെ ഖബർ ആകുമായിരുന്നു. ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ. വലാക്കിൻ ലിവുജൂദി തസ്ബീഹി സാബിഖി അൻജാഹുല്ലാഹു സുബ്ഹാനഹു വതആല, എന്നാൽ അദ്ദേഹം മുമ്പ് നടത്തിയ തസ്ബീഹുകൾ കൊണ്ട് അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി എന്നർത്ഥം. അല്ലാമ സഅദി റഹ്മുള്ള പറയുന്നു, ഫലൗല മാ തഖദ്ദമ ലഹു മിൻ കസ്റത്തിൽ ഇബാദ വൽ അമലു സാലിഹ്, അദ്ദേഹം മുമ്പ് ഇബാ നിർവഹിച്ച ധാരാളം ഇബാദാത്തുകളും അതേപോലെ തന്നെ സൽപ്രവർത്തനങ്ങളും കാരണമായി അതില്ലായിരുന്നെങ്കിൽ, ഖബ്ല വുഖൂഇഹി ഫീ ബത്നിൽ ഹൂതി വതസ്ബീഹിഹി വഹുവ ഫീ ബത്നിൽ ഹൂതി ബിഖൗലിഹി, ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ടപ്പോൾ ആ കർമ്മങ്ങൾ അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങളായിട്ടില്ലായിരുന്നെങ്കിൽ, അതേപോലെ തന്നെ അവിടെ വെച്ച് അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിന ളാലിമീൻ എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ, ലമകസ ഫീ ബത്നിൽ ഹൂതി വസാറ ലഹു ഖബ്റൻ ഇലാ യൗമിൽ ഖിയാമ, ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ തന്നെ അദ്ദേഹം അകപ്പെടുമായിരുന്നു ഖിയാമത്ത് നാൾ വരെ. തുടർന്ന് 145-ാമത്തെ വചനം, ഫനബദ്നാഹു ബിൽ അറാഇ വഹുവ സഖീം. ഫനബദ്നാഹു, എന്നിട്ട് നാം അദ്ദേഹത്തെ എറിഞ്ഞു ഇട്ടു, ബിൽ അറാഇ, നഗ്നമായ ഒഴിഞ്ഞ സ്ഥലത്ത്, വഹുവ, അദ്ദേഹം ആയിരിക്കെ, സഖീം, അനാരോഗ്യൻ, രോഗി ആയിരിക്കെ. ഫനബദ്നാഹു, അന്നബദ് മഅനാഹു അത്വറുഹു വൽ ഇൽഖാഹു. നബദ് എന്ന് പറഞ്ഞാൽ എറിയ, വൽ ഇൽഖാ ഇടുക, ഐ തുറഹ്നാഹു വ അൽഖൈനാഹു, നാം അദ്ദേഹത്തെ ഉപേക്ഷിച്ചു അല്ലെങ്കിൽ ഇട്ടു, അദ്ദേഹത്തെ എറിഞ്ഞു. ബിൽ അറാഇ, അൽ ഖലാ അൽ വാസിഅ, ഒഴിഞ്ഞ സ്ഥലം എന്നാണ് അറാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നഗ്നമായ സ്ഥലം എന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങളോ തണലോ ഒന്നുമില്ലാത്ത ഒഴിഞ്ഞ സ്ഥലം. വഹുവ മുത്ഇബുൻ കലീലുൻ അലീലുൻ മിനദ്ദീഖി അല്ലദീ കാന ഫീഹി, അദ്ദേഹം ആയിരുന്ന ആ ഇടുങ്ങിയ കുടുസായ ആ മത്സ്യത്തിൻ്റെ വയറ്റിലെ അവസ്ഥ, അതാണ് അദ്ദേഹത്തെ അനാരോഗ്യവാനാക്കിയത്, അതാണ് പ്രത്യേകം എടുത്തു പറഞ്ഞത്. വഹുവ സഖീം, അദ്ദേഹം അനാരോഗ്യനായിരിക്കെ. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ ഒരു ദൃഷ്ടാന്തം കൂടിയാണ് യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ സംഭവത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അടിയുറച്ചുകൊണ്ട് ജീവിച്ചാൽ, അള്ളാഹുവിനെ തസ്ബീഹ് നടത്തിക്കൊണ്ടും അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ടും ജീവിച്ചാൽ, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ആ നാഥൻ അത്തരം ആളുകൾക്ക് തുണയായിട്ടുണ്ടാകും എന്നതും ഈ സംഭവത്തിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട പാഠമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഏത് പ്രതികൂല സാഹചര്യത്തിലും ഏത് സന്തോഷത്തിൻ്റെ വേളകളിലും അവനെ ഓർത്തുകൊണ്ടും അവനെ സ്തുതിച്ചുകൊണ്ടും നന്ദി കാണിച്ചുകൊണ്ടും ജീവിക്കുന്ന യഥാർത്ഥ ഭക്തന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: മാഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം സൂറത്തു അസ്സഫാത്തിലെ 142-ാം വചനത്തിൻ്റെ 2-ാമത്തെ ഭാഗവും 145-ാം വചനത്തിലെ ആദ്യ ഭാഗവുമാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
2: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിൻ്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: الحمد للعظيم الواحد الكريم مصليا مسلما على الرسول مكرما.
5: നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകാശമായി നന്മയുടെ വഴിയിൽ എപ്പോഴും ഒപ്പമുണ്ടാകാൻ ജമീൽ ആപ്പ് ഇപ്പോൾ കൂടുതൽ ആകർഷകമായ ഫീച്ചറുകളോടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഫോണിൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഒരു ഹോം ഡാഷ്ബോർഡാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചുള്ള കൃത്യമായ നമസ്കാര സമയങ്ങളും അടുത്ത നമസ്കാരത്തിലേക്ക് ഇനി എത്ര സമയമുണ്ടെന്ന കൗണ്ട്ഡൗണും ഇതിൽ ഒറ്റനോട്ടത്തിൽ കാണാം. അതുമാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ ഏതു ക്രമത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇതിലുണ്ട്. ജമീൽ ആപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഫീച്ചറാണ് ഖുർആൻ പ്രോ. കയ്യിൽ ഒരു യഥാർത്ഥ മുസ്ഹഫ് പിടിച്ചുകൊതുന്ന അതേ അനുഭവം നൽകുന്ന പേജ് വ്യൂ ഇതിലുണ്ട്. സുഖകരമായി പേജുകൾ മറിച്ചു വായിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് യാതൊരു ആയാസവുമില്ലാതെ വിശുദ്ധ ഖുർആൻ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇനി കുട്ടികൾക്കും ഖുർആൻ പഠിച്ചു തുടങ്ങുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒന്നാണ് ഇതിലെ വേഴ്സ് റീഡിംഗ് മോഡ്. ഓരോ ആയത്തിന്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകൾക്ക് പുറമെ ഓരോ വാക്കുകളുടെയും അർത്ഥം വേർതിരിച്ചു മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. പ്രശസ്തരായ കാരികളുടെ മനോഹരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം കേൾക്കാനും നെറ്റില്ലാത്തപ്പോഴും കേൾക്കാൻ തക്കവണ്ണം അത് ഡൗൺലോഡ് ചെയ്തു വയ്ക്കാനും ഇതിൽ സൗകര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ചിട്ടയുള്ളതാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ നമ്മെ സഹായിക്കുന്നു. പ്രഭാത പ്രദോഷ ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ തുടങ്ങിയവയെല്ലാം കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട്. ഇതിലെ ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ദിക്റുകൾ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാം. കൂടാതെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങളും അവയുടെ അർത്ഥവും പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷനും ഇതിലുണ്ട്. യാത്രകളിലോ പുതിയ സ്ഥലങ്ങളിലോ ആയിരിക്കുമ്പോൾ കൃത്യമായി ഖിബില കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ ഉപയോഗിക്കാം. ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ വരുന്നത് വഴി ദിശ ഉറപ്പുവരുത്താം. ഇതിനു പുറമെ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ഫോൺ ലോക്ക് ചെയ്തു വച്ചും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്ലീപ്പ് ടൈമർ സെറ്റ് ചെയ്യാനും ഇസ്ലാമിക പുസ്തകങ്ങൾ PDF രൂപത്തിൽ വായിക്കാനും സാധിക്കും. ദിവസവും നല്ല ചിന്തകൾ പകർന്നു നൽകുന്ന വഴിവിളക്ക് ഇൻസ്പിരേഷൻ കാർഡുകൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ഫറളും സുന്നത്തുമായ നമസ്കാരങ്ങളും നല്ല ശീലങ്ങളും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഡെയിലി പ്ലാനർ സഹായിക്കുന്നു. ഖുർആൻ ഓതി തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലുണ്ട്. നിശ്ചിത ദിവസത്തിനുള്ളിൽ ഖുർആൻ പൂർത്തിയാക്കാനുള്ള പ്ലാൻ നൽകിയാൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരുന്നു. റമദാൻ നോമ്പുകളും ഖളാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറും ലഭ്യമാണ്. നമ്മുടെ സകാത്ത് കണക്ക് കൂട്ടലുകൾ ലളിതമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, പണം, കച്ചവടം തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങൾ നൽകിയാൽ ലൈവ് നിസ്വാബ് അനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡും വ്യക്തിഗത റിമൈൻഡറുകളുമുള്ള ജമീൽ ആപ്പ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ്. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര ജമീൽ ആപ്പിലൂടെ കൂടുതൽ മനോഹരമാക്കൂ, ഫലപ്രദമാക്കൂ. ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
6: ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ ജെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പൊ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷെ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
7: അവർക്കിവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല.
6: അതായത്
7: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
6: അതായത്
7: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ.
6: അതിരുകൾ
7: അതെ. പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള അവർ താരതമ്യമാണ് മാഷാല്ല.
6: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായ ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: പർച്ചേസിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റം മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആദികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: പീസ് ഖുർആൻ റേഡിയോയിൽ ഖുർആൻ ടെലിക്യൂസ് അവതരിപ്പിക്കുന്നത് ഫുആദ് സനീൻ ബിൻ ഉമാർ.
10: بسم الله الرحمن الرحيم الحمد لله حمدا كثيرا طيبا مباركا فيه ഏറെ ആദരണീയരായ രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനി കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്ന ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യുകയാണ്. ഇൻഷാല്ലാ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുമ്പോൾ ആദ്യത്തെ കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
11: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ള.
10: പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
11: ഫർഹാന.
10: ഫർഹാന, മോള് എവിടുന്നാ വിളിക്കുന്നത്?
11: കോട്ടക്കൽ ചെനക്കൽ.
10: കോട്ടക്കൽ ചെനക്കലിൽ അല്ലേ? ഓക്കെ ഓക്കെ. മോള് ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്?
11: സ്കൂളിൽ 4-ല് സ്കൂൾ ഓഫ് ഖുർആനാണ് പഠിക്കുന്നത്. 3-ല്.
10: ഓക്കെ ഓക്കെ. അപ്പൊ ഇതിന്റെ മുമ്പ് പ്രോഗ്രാമിലേക്ക് വിളിച്ചിട്ടുണ്ടാവുന്നാണ് വിചാരിക്കുന്നത്. അപ്പോ നമ്മള് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യനിലേക്ക് കടക്കല്ലേ? ഇൻഷാല്ലാ. എത്ര ജ്യൂസ് മോള് പഠിച്ചിട്ടുണ്ട്?
11: അൽഹംദുലില്ലാഹ്.
10: ഇനിയും ധാരാളം എളുപ്പത്തിൽ പഠിക്കാൻ പഠിച്ചോ തൗഫീഖ് നൽകട്ടെ.
12: അപ്പോൾ ആദ്യത്തെ ചോദ്യം രണ്ടാമത്തെ, അതായത് 29-ാമത്തെ ജുസ്ഇൽ നിന്നാണ് ചോദിക്കുന്നത് കേട്ടോ, കുഴപ്പമില്ലല്ലോ. ഓക്കെ ഓക്കെ. അപ്പോൾ ചോദ്യം ഇതാണ്, ഒരായത്ത് ഓതാം, ആയത്ത് ഏത് സൂറത്തിലാണെന്ന് പറഞ്ഞാൽ മതി. ഈ ആയത്ത് വിശുദ്ധ ഖുർആനിലെ ഏത് സൂറത്തു? സൂറത്തു ജിൻ എന്ന ഉത്തരം ശരിയാണ്. മാഷാല്ലാ ബാറക്കല്ലാഹു ഫിക്. ഇനി രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. സ്കൂൾ ഓഫ് ഖുർആനിലെ ക്ലാസ്സുകൾ എങ്ങനെയാണ് നടക്കുന്നത്? ഓൺലൈൻ ആയിട്ടാണോ?
11: ഓൺലൈനാണ്. അടുത്ത ഞായറാഴ്ച ഓഫ്ലൈൻ ആവും.
12: ഓഫ്ലൈൻ ആവും. അതിന്റെ അതിന് ശേഷമുള്ള ആഴ്ചയിൽ സ്കൂളും തുറക്കുന്നില്ലേ?
11: തിങ്കളാഴ്ച തുറക്കും.
12: തിങ്കളാഴ്ച
11: 20-ാം തീയതി സ്കൂൾ ഓഫ് ഖുർആനിലെ.
12: ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഒരു ചോദ്യം, ഒരു ആയത്ത് പാരായണം ചെയ്യും, ആ ആയത്തിന്റെ തൊട്ടു മുകളിൽ വരുന്ന ആയത്ത് ഏതാണ് എന്നാണ് പറയേണ്ടത്. ഇൻഷാല്ലാ. അപ്പോ ചോദ്യം ശ്രദ്ധിച്ച് കേൾക്ക. ഈ ആയത്തിന്റെ തൊട്ടു മുകളിൽ വരുന്ന ആയത്ത് ഏതാണ് എന്നാണ് പറയേണ്ടത്. മാഷാല്ലാ ബറക്കല്ലാഹു ഫിക്. ഉത്തരം ശരിയാണ്. ഇൻഷാല്ലാ നമ്മൾ ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ എന്ത് കിട്ടും? സമ്മാനം വേണോ? ഓക്കെ ഇൻഷാല്ലാ. അങ്ങനെയെങ്കിൽ അവസാനത്തെ ചോദ്യം ഇതാണ്, ഒരായത്ത് ഓതും അതിൻ്റെ ബാക്കി പാരായണം ചെയ്താൽ മതി. ഇന്നല്ലദീന അജ്റമു കാനു മിനല്ലദീന ആമനു യദ്ഹകൂൻ. അതിന് രണ്ടായത്ത് കൂടി പാരായണം
11: ചെയ്യാം.
12: അതില് ഒന്ന് രണ്ട് ചെറിയ തെറ്റുകളുണ്ട്. ഒന്ന് എന്നുള്ളത് കുറച്ച് അല്പസമയം കൂടെ എന്താക്കണം, നീട്ടണം. ഓക്കെ. അതേപോലെ അതൊരു 6 ഹർക്കത്തുകൾ പറയുന്ന സമയം എന്താക്കണം, മോള് നീട്ടണം. അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇൻഷാല്ലാ ജസാക്കല്ലാഹു ഖൈർ. അപ്പോൾ മോൾക്ക് എന്തുണ്ട്, 3 ചോദ്യങ്ങൾക്കും സമ്മാനം പറഞ്ഞ, അല്ല 3 ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞ സ്ഥിതിക്ക് ഒരു സമ്മാനമുണ്ട്. ഇൻഷാല്ലാ. അപ്പോൾ വിളിച്ചതിൽ സന്തോഷം. ജസാക്കല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
11: വഅലൈക്കും അസ്സലാം.
12: ഈ ഒരു എപ്പിസോഡിലെ അടുത്ത കോളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹിദായ ഹാഷിർ. മോളെ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്?
11: ഫിഫ്ത്
12: സ്റ്റാൻഡേർഡ്. എവിടുന്നാണ് വിളിക്കുന്നത്?
11: കണ്ണൂര്
12: ചെങ്ങളായി. ഓക്കെ. ഇതിനു മുമ്പ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ടല്ലേ, ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ടോ? ഓക്കെ. എന്നാൽ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ക്രമം മോൾക്ക് അറിയാലോ അല്ലേ? മൂന്ന് ചോദ്യങ്ങളുണ്ടാവും, ആ മൂന്ന് ചോദ്യങ്ങൾക്ക് മോൾ എന്ത് ചെയ്യണം? ഉത്തരം പറഞ്ഞാൽ മോൾക്ക് എന്ത് കിട്ടും? സമ്മാനം കിട്ടും. ഓക്കെ ഇൻഷാ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവല്ലേ. ഓക്കെ. എങ്ങനെ മോൾക്ക് ആ ജുസ് അറിയോ? ഇതുവരെ എത്ര ജുസുകൾ മനപ്പാടമാക്കിയിട്ടുണ്ട്?
11: മൂന്ന് ജുസ് മനപ്പാടാക്കിയിട്ടുണ്ട്. ക്ലിയർ ആയിട്ടില്ല.
12: ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളെ ചോദ്യം നമ്മൾ ചോദിക്കുന്നത് അവസാനത്തെ ജുസ് എന്ന് മാത്രാണ്. ഓക്കെ അല്ലേ. അപ്പൊ ചോദ്യം ഇതാണ്. أيها الإنسان ما غرك بربك الكريم. ഈ ആയത്ത് വിശുദ്ധ ഖുർആനിലെ ഏത് സൂറത്തിലാണ്? ഇൻഫിത്താർ. ഓക്കെ മാഷാല്ലാ, ബറക്കല്ലാഹു ഫീക്. ആ ഉത്തരം എന്താണ്? ശരിയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ രൂപം ഇതാണ്. ഒരായത്ത് നമ്മൾ ഓതും, ആ ആയത്ത് ഏത് സൂറത്തിലാണ് എന്ന് പറയണം, അത് എത്രാമത്തെ സൂറത്താണ് എന്ന് പറയണം, ആ സൂറത്തിൽ ടോട്ടലി എത്ര ആയത്തുകൾ ഉണ്ട് എന്ന് പറയണം. ക്ലിയറാണോ? ഒരായത്ത് ഓതും, ആയത്ത് ഏത് സൂറത്തിലാണ്, ആ സൂറത്ത് എത്രാമത്തെ അധ്യായമാണ്, ആ അധ്യായത്തിൽ ഒട്ടാകെ ടോട്ടൽ എത്ര ആയത്തുകൾ ഉണ്ട് എന്ന് പറയണം. ക്ലിയർ അല്ലേ? ചോദ്യം ചോദിക്കട്ടെ. യൗമ യതദക്കറുൽ ഇൻസാനു മാ സഅ. ഈ ആയത്ത് വിശുദ്ധ ഖുർആനിലെ ഏത് സൂറത്തിലാണ്, ആ സൂറത്ത് എത്രാമത്തെ സൂറത്താണ്, ആ സൂറത്തിൽ ടോട്ടൽ എത്ര ആയത്തുകളുണ്ട്?

0: അറിയില്ല.
1: അതിന് ഉത്തരം അറിയില്ല.
0: ഇല്ല.
1: ആ ഉത്തരം പറയട്ടെ.
0: ആ
1: സൂറത്ത് നാസിഅത്തിലാണ് ഈ ആയത്തുള്ളത്. നമ്മൾക്ക് അറിയായിരുന്നോ, ഓർമ്മ കിട്ടായിട്ടാണോ അതല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത്? സാരമില്ല കേട്ടോ, അടുത്ത തവണ വിളിക്കുമ്പോൾ എന്താക്കാം, ഒന്നും കൂടി നന്നായി നോക്കി കാര്യങ്ങളൊക്കെ നോക്കി എത്ര ആയത്തുണ്ട്, ഏത് ഏത് സൂറത്തിലാണ് ഒക്കെ മുഴുവനായിട്ട് പഠിച്ചിട്ട് വിളിക്കട്ടോ ഇൻഷാല്ലാ. അപ്പോൾ അടുത്ത പ്രാവശ്യം വിളിക്കാം. ഇൻഷാല്ലാ. ജസാക്കല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മൾ ഈ എപ്പിസോഡിലെ അടുത്ത ഒരു കോളിലേക്ക് പ്രവേശിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
1: പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: സജ്ജാദ്.
1: സജ്ജാദ് മോൻ എവിടുന്നാ വിളിക്കുന്നത്?
2: ചിനക്കൽ കോട്ടക്കൽ.
1: ചിനക്കൽ കോട്ടക്കൽ അല്ലേ. ഇതിന്റെ കുറച്ച് നേരത്തെ ആരെങ്കിലും വിളിച്ചിരുന്നോ? ആരായിരുന്നു?
2: എന്റെ താത്തായിരുന്നു.
1: ഓക്കെ. മോൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
2: ഞാന് മൂന്നില്, സ്കൂള് മൂന്നില്, മദ്രസയിൽ സ്കൂൾ ഓഫ് ഖുർആൻ പറഞ്ഞത് പഠിക്കുന്നുണ്ട്. അതില് മൂന്നില്.
1: അങ്ങനെയെങ്കിൽ നമ്മൾ ഇന്നത്തെ പ്രോഗ്രാമിൽ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവല്ലേ? ഇൻഷാല്ലാ. അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ്, ഒരായത്ത് പാരായണം ചെയ്യാം, ആയത്ത് ഏത് സൂറത്തിലാണ് എന്ന് പറയണം. ഓക്കെ അല്ലേ? ഓക്കെ. ഈ ആയത്ത് ഏത് സൂറത്തിലാണ് എന്നാണ് പറയേണ്ടത്. സൂറ നാസിഅത്ത് അല്ലേ. മാഷാല്ലാ ബാറക്കല്ലാഹു ഫിക്. ആ ഉത്തരം എന്താണ്? ശരിയാണ്. ഇനി ഇൻഷാല്ലാ രണ്ട് ചോദ്യങ്ങളാണുള്ളത്. ആ രണ്ട് ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞാൽ എന്ത് കിട്ടും? മോനക്കൊരു സമ്മാനം കിട്ടും. അപ്പം ചോദിക്കട്ടെ. അപ്പം ചോദ്യം ഇതാണ്, ഒരായത്ത് ഓതാം, അതിൻ്റെ ബാക്കി ഓതിയാൽ മതി. الذين يكذبون بيوم الدين وما يكذب به إلا كل معتد أثيم. അതിന്റെ ബാക്കി ഓതിയാൽ മതി.
2: بسم الله الرحمن الرحيم إذا تتلى علي آياتنا قال أساطير الأولين.
1: أين باقي؟
2: باقي
1: أوديكو.
2: أنو جايزة
1: وما يكذب به إلا كل معتد أثيم.
2: إذا تتلى علي آياتنا قال أساطير الأولين. كلا.
1: أديكو. മൂന്ന് ആയത്തുകൾ ഓതണം. മാഷാല്ലാ മതി മന ബാറക്കല്ലാഹു ഫീക്. അങ്ങനെ മനോഹരമായി പാരായണം ചെയ്തുകൊണ്ട് രണ്ട് ചോദ്യങ്ങൾക്കും ഉത്തരം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇൻഷാല്ലാ നമ്മൾ ഫൈനൽ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. ആ ഫൈനൽ ക്വസ്റ്റ്യന് കൂടെ മോൻ ആൻസർ ചെയ്യുകയാണെങ്കിൽ മോനക്ക് എന്ത് കിട്ടും? പീസ് റെഡി ഒന്ന് നിന്നൊരു സമ്മാനം കിട്ടും. അപ്പം സമ്മാനത്തിന് റെഡിയല്ലേ? ചോദിച്ചോയിക്കട്ടെ. ചോദ്യം ഇതാണ്, ഒരായത്ത് പാരായണം ചെയ്യും, ആ ആയത്ത് ഏത് സൂറത്തിലാണ് എന്ന് പറയണം. ആ സൂറത്ത് എത്രാമത്തെ അധ്യായമാണ് എന്ന് പറയണം. ആ അധ്യായത്തിൽ ടോട്ടൽ എത്ര ആയത്തുകൾ ഉണ്ട് എന്ന് പറയണം. ഒന്നുകൂടി പറയാം, ഒരായത്ത് പാരായണം ചെയ്യും. ആ ആയത്ത് ഏത് സൂറത്തിലാണ് എന്ന് ആദ്യം പറയാം. രണ്ടാമത്തേത്, ആ അധ്യായം വിശുദ്ധ ഖുർആനിലെ എത്രാമത്തെ ചാപ്റ്റർ ആണ് എന്ന് പറയാം. ആ ചാപ്റ്ററിൽ ടോട്ടൽ എത്ര വേഴ്സസ് ഉണ്ട്, എത്ര ആയത്തുകൾ ഉണ്ട് എന്ന് പറയാം. ഓക്കെ, ചോദ്യം ഇതാണ്. താരിഖ് ഒന്നാം ഒരു പാർട്ട്, ചോദ്യത്തിന് മൂന്ന് പാർട്ടുണ്ട്, അതിൽ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. സൂറത്ത് താരിഖ് എത്രാമത്തെ സൂറത്താണ്? പെട്ടെന്ന് പറയണേ. എൺപത്തിനാല് എന്ന ഉത്തരം തെറ്റാണ്. 86-ാമത്തെ സൂറത്താണ് സൂറത്തു താരിഖ്. അപ്പോൾ ഒരു പാർട്ട് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താക്കാൻ കഴിയില്ല, മുന്നോട്ട് പോകാൻ കഴിയണ്ടാവില്ല. എങ്ങനെ 84 അല്ലേ പറഞ്ഞത്? ആ 86-ാമത്തെ സൂറത്താണ്. ഓക്കെ, അപ്പോ ചെറുതായിട്ട് അവസാനം നമ്മളൊന്ന് തെറ്റിപ്പോയിട്ടുണ്ട്. സാരമില്ല, അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോ നമുക്ക് ശരിയാക്കാം കേട്ടോ. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
1: ഈ എപ്പിസോഡിലെ അടുത്ത കോളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: ഫാത്തിമ.
1: ഫാത്തിമ, മോൾ എവിടുന്നാ വിളിക്കുന്നത്? കോട്ടക്കലാണോ? നേരത്തെ വിളിച്ചിരുന്നോ? ഓക്കെ. ഇന്ന് വേറെ വിളിച്ചിരുന്നോ?
2: ഇല്ല
1: ഇല്ല. ഓക്കെ ഓക്കെ. മോളുടെ വീട്ടിൽ നിന്ന് വേറെ ആരെങ്കിലും വിളിച്ചിരുന്നോ? ഓക്കെ ഓക്കെ. അപ്പോ മോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഒന്നാം ക്ലാസ്സിൽ അല്ലേ. ഏത് സ്കൂൾ ഓഫ് ഖുറാനിലാണോ പഠിക്കുന്നത്?
2: ഇല്ല.
1: ഓക്കെ ഓക്കെ. എന്നാൽ നമ്മളെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവല്ലേ. ഇതിനു മുമ്പ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് വിളിച്ചിട്ടുണ്ടോ? ഓക്കെ. അപ്പോ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ. എന്താണ് ഒരു ഉഷാറില്ലാത്തത്? വൈകുന്നേരം ചായ കിട്ടിയില്ല? ചായ കിട്ടിയില്ല മോൾക്ക്? ചായത്ത് എന്തമ്മച്ചി ചായ തരാത്ത? എന്താ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ചായ കുടിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ്. ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ, ഒരായത്തെ ഓതും, ആ ആയത്തെ ഏത് സൂറത്തിലാണ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: അത് ഏത് ഈ ആയത്ത് ഏത് സൂറത്തിലാണ് എന്നാണ് പറയേണ്ടത്.
1: പഠിച്ചിട്ടില്ല.
0: പഠിച്ചിട്ടില്ല? മോളെ എവിടെ വരെ പഠിച്ചിട്ടുണ്ട്?
1: രണ്ട് സൂറത്ത് പഠിച്ചിട്ടുള്ളോ?
0: രണ്ട് സൂറത്ത് പഠിച്ചിട്ടുള്ളൂ. മോള് രണ്ട് സൂറത്താണോ ഒക്കെ പഠിച്ചത്? മോള് പഠിച്ച സൂറത്തൊന്ന് ഓതോ. ആ അത് ഓതിക്കോ.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أما يتساءلون عن النبأ الذي هم فيه مختلفون

0: മോളെടുത്ത് പോയി. ഇവനും പഠിച്ചിട്ടുണ്ടോ? ആ മാഷാല്ലാ ബറക്കാഫിക്. നമ്മളെ ഈ ഒരു അവസാനത്തെ ജുസിൽ നിന്നാണ് മൊത്തം ചോദ്യം ചോദിക്കട്ടോ. അപ്പൊ മോൾ എന്താക്കണം, കുറച്ചും കൂടെ സൂറത്തുകൾ പഠിച്ചിട്ട് വേണം വിളിക്കാൻ. ഓക്കെ, ഇപ്പൊ രണ്ട് സൂറത്ത് പഠിച്ചില്ലേ, ഇനിയും കുറച്ചും കൂടെ സൂറത്ത് എന്താക്കണം മോള്, നന്നായി പഠിക്കണം. ഓക്കെ, ഇൻഷാല്ലാ. ജസാക്കല്ലാഹു ഖൈർ, വിളിച്ചതിൽ ഭയങ്കര സന്തോഷം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വഅലൈക്കും അസ്സലാം.
0: നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വിദ്യാർത്ഥികൾ വളരെ ആവശ്യത്തോടു കൂടിയാണ് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് എന്ന് നമ്മൾക്കറിയാം. രക്ഷിതാക്കൾ അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഖുർആൻ ടെലിക്യൂസ്, അവതരിപ്പിച്ചത് ഫുആദ് സനീൻ ബിൻ ഉമർ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണല്, വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: കിളികളുടെ കൊഞ്ചലുകളും പ്രഭാതത്തിന്റെ കുളിർക്കാറ്റും എത്തുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നുവരുന്ന ആദ്യ ചിന്ത എന്താണ്? ധൃതി പിടിച്ച ദിനചര്യകളിലേക്ക് കടക്കും മുമ്പ് മനസ്സിന് സന്തോഷവും ചിന്തകൾക്ക് വെളിച്ചവും നൽകുന്ന നല്ലൊരു തുടക്കം ലഭിച്ചിരുന്നെങ്കിൽ എന്നാരാണ് ആഗ്രഹിക്കാത്തത്? പ്രഭാതം നന്മയുടേതാകുമ്പോൾ ദിവസം മുഴുവൻ ആ സന്തോഷവും ശാന്തതയും നമ്മോടൊപ്പം നിൽക്കും. തിരക്കുകളിലേക്ക് ചുവടുവെക്കും മുമ്പ് അറിവും വിനോദവും ദൈവീക ചിന്തകളും ചേർത്തുവെക്കുന്ന ഒരു കൂട്ടുകെട്ട് നമുക്ക് കൂട്ടിനുണ്ടെങ്കിലോ? അതെ, നിങ്ങളുടെ ഓരോ പ്രഭാതത്തെയും കൂടുതൽ സജീവവും അർത്ഥപൂർണവുമാക്കാൻ പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു മോർണിംഗ് ലൈവ് ഷോ. എല്ലാ ദിവസവും രാവിലെ കൃത്യം 6 മണി മുതൽ 8 മണി വരെ രണ്ട് ആങ്കർമാർ തമ്മിലുള്ള രസകരമായ സല്ലാപങ്ങളിലൂടെ കേൾവിക്കാരെ കൂടിയൊപ്പം ചേർത്തുവെക്കുന്ന സുന്ദരമായ അന്തരീക്ഷം, വിരസതയില്ലാത്ത വർത്തമാനങ്ങളും വിശേഷങ്ങളും പങ്കുവെക്കുന്നതിനൊപ്പം ഹൃദയത്തെ സ്പർശിക്കുന്ന ഖുർആൻ പാരായണവും ജീവിതത്തിന് വഴിവിളക്കാകുന്ന പ്രവാചക വചനങ്ങളും നിങ്ങളുടെ കാതുകളിലേക്ക് എത്തുന്നു മോർണിംഗ് ലൈവ് ഷോ. ഇത് കേവലം ഒരു റേഡിയോ ഷോ മാത്രമല്ല, നിങ്ങളുടെ അറിവുകൾ അളക്കാനും ചിന്തകളെ ഉണർത്താനും മാറ്റുകൂട്ടുന്ന ക്വിസ് പ്രോഗ്രാമുകളും വ്യത്യസ്തങ്ങളായ വെറൈറ്റി സെഗ്മെന്റുകളും ഈ 2 മണിക്കൂറിൽ നിങ്ങളെ കാത്തിരിക്കുകയാണ്. യാത്രയിലാകട്ടെ, പ്രഭാത സവാരിയിലാകട്ടെ, അല്ലെങ്കിൽ അടുക്കളയിലെയും വീട്ടിലെയും ജോലികൾക്കിടയിലാകട്ടെ, നിങ്ങളുടെ പ്രഭാതങ്ങളെ ഊർജ്ജസ്വലമാക്കാൻ ഇനി ഈ സുഹൃത്തുക്കൾ കൂടെയുണ്ടാകും. പുതിയൊരു ദിവസത്തിലേക്ക് അറിവിന്റെയും ആനന്ദത്തിന്റെയും പ്രകാശവുമായി ചുവടുവെക്കാം. ഓർക്കുക, എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ ആപ്പിലൂടെ ലൈവായി കേൾക്കാം മോർണിംഗ് ലൈവ് ഷോ. നിങ്ങളുടെ പ്രഭാതങ്ങൾ ഇനി വെറും ഒരു തുടക്കമല്ല, നന്മയുടെ സജീവമായ അനുഭവമാണ്.
1: ഇതു കേട്ടു കേൾപ്പിച്ച് ശാന്തി തൻ തീരത്തൊന്നായി വന്നു ചേരാ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: സൂറത്തുൽ മുംതഹന, മദീനയിൽ അവതരിച്ചത്. പാരായണം നിർവഹിക്കുന്നത് ഹാഫിദ് മുഹമ്മദ് ഇഹ്സാൻ.
4: ബിസ്

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഈ ശബ്ദലോകത്തെ
2: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ അതെ പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിതത്തിന്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്ത് നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിന്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശ മുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം പ്രൊഫസർ ഹാരിസുബിന് സലീം.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽ ഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ പ്രോഗ്രാമിലേക്ക് സൂറ അൽ ബക്രയിലെ 137 മുതൽ 139 കൂടിയ വചനങ്ങളാണ് അവതരണം. ഹാഫിൽ അബ്ദുഷക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബക്രയിലെ 137, 138, 139 ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത്.

العليم صبغة الله ومن أحسن من الله صبغة ونحن له عابدون قل أتحا

0: لكم أعمالكم ونحن له مخلصون.
1: പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ, അതോടൊപ്പം പാരായണത്തിൽ വരാവുന്ന അബദ്ധങ്ങൾ. ഫഇൻ ആമനു, ഇവിടെ ഓതുന്ന സമയത്ത് ഫഇന്നാമനു എന്നല്ല പറയുക, ഫഇൻ അ. സാക്കിന നൂന് ശേഷം ഹംസ വന്നാൽ ഇദ്ഹാർ, വെളിവാക്കി, അഥവാ ഹംസയെല്ലാം കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഫഇൻ ആമനു ബിമിസ്ലി, ഫ എൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക, ബിമിസ്ലി സീനല്ല ഫ, ബിമിസ്ലി മാ ആമൻതു മദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ ലഫിന് ശേഷം ഹംസ, അടുത്ത പദത്തിൽ നാലോ അഞ്ചോ ഹറക്കത്ത് വരെ നീട്ടാവുന്ന മദ്. അതുപോലെ ആമൻതു, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം, ഇഖ്ഫാ ബിഗുന്ന. ആമൻതും ബിഹി, സാക്കിന മീമിന് ശേഷം ബാ, ഇഖ്ഫാ ശഫവി.

0: ഇവിടെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം, അവ്യക്തമാക്കി. ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ, ശ്രദ്ധിക്കണം, ഫഖദ് ഇഹ്തദൗ, ഫഖദ് ഇഹ്തദൗ, ഇങ്ങനെയാണ് പറയേണ്ടത്. അവിടെ വഖഫ് ചെയ്യുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. വ ഇൻ തവല്ലൗ, സാക്കിന നൂന് ശേഷം ത ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കുക. വ ഇൻ തവല്ലൗ ഫഇന്നമാ ഹും, ഫഇന്നമാ നൂന് ശദ്ദ് മണിക്കണം. ഹും ഫി, ഹും ഫി, സുക്കൂനുള്ള മീമിന് ശേഷം ഫ വന്നാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം. ഹും ഫി, ഹും ഫി, ഫി ഷിഖാഖ്, വഖഫ് ചെയ്യുമ്പോൾ രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടിക്കൊണ്ട് ആയിരിക്കണം. ഷിഖാഖ്, ഖാഫ് ശരിക്കും കേൾക്കണം. ഫസയക്ഫീകഹുമുല്ലാ, ഫസയക്ഫീകഹും, ഫസയക് യക്, ഫസയക്ഫീകഹുമുല്ലാ, വഹുവ സമീഉൽ അലീം, സമീഉ അലീം, രണ്ടും ഐനിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. തൊണ്ടയുടെ മധ്യഭാഗം സമീഉൽ അലീം എന്നല്ല പറയേണ്ടത്, സമീഉൽ, വഹുവ സമീഉൽ അലീം. അടുത്ത ആയത്ത് സിബ്ഗത്തുല്ലാഹ്, സിബ്ഗ, സ്വാദ്, സ്വാദ് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് സ്വാദ്. സൈ സാ സൈ സു എസ്, സിബ്ഗ, സിബ്ഗ, ഗൈന്, തൊണ്ടയുടെ മുകൾ ഭാഗം. സിബ്ഗത്തുല്ലാഹ് നിർത്തുകയാണെങ്കിൽ രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടി നിർത്താം. കൂട്ടി ഓതുമ്പോൾ സിബ്ഗത്തുല്ലാഹി വമൻ, ഇങ്ങനെ വമൻ അഹ്സനു ഇസ്ഹാർ ചെയ്യണം. ഓതുമ്പോൾ വമൻ അഹ്സനു, വമൻ അഹ്സനു എന്ന് ഓതരുത്. വമൻ അഹ്സനു മിനല്ലാഹി സിബ്ഗ, നേരത്തെ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കുക, സ്വാദ് ഗൈന്, ബൈന ഖൽഖലയും ചെയ്യണം, ശരിക്കും കേൾക്കണം. സിബ്ഗ കൂട്ടി ഓതുമ്പോൾ സിബ്ഗത വനഹ്നു, ഇങ്ങനെ തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. സിബ്ഗത വനഹ്നു, വനഹ്നു ലഹു, വനഹ്നു ഹ, തൊണ്ടയുടെ മധ്യഭാഗം. വനഹ്നു ലഹു ആബിദൂൻ, ആബിദൂൻ, ഐൻ, ഉച്ചാരണം ശ്രദ്ധിക്കണം, ആബിദൂൻ അല്ല ആബിദൂൻ. ഖുൽ അതുഹാജ്ജൂനനാ, ഖുൽ ഖാഫ്, ഖുൽ ഖുല്ലതു, എങ്ങനെ ഓതരുത്, ഖാഫ്, ഖാ ഖീ ഖു അഖ്, ഖുൽ, തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞുള്ള ഭാഗം ചെറുനാക്ക്. ഖുൽ അതുഹാ, തൊണ്ടയുടെ മധ്യഭാഗം. അതോടൊപ്പം മദ് പ്രത്യേകം ശ്രദ്ധിക്കണം, അതുഹാജ്ജൂനന, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഷദ്ദുണ്ട്, ജീമിൽ ഷദ്ദുണ്ട്. ഇങ്ങനെ വരുമ്പോൾ അതുമാത്രമല്ല, ഇത് അതുഹാജ്ജൂനന ഒരു കെലിമത്ത്, ഒരു പദമാണത്, ഒരക്ഷരമല്ലല്ലോ. അതുകൊണ്ട് തന്നെ മദ് ലാസിം കെലിമി മുസഖൽ എന്നാണ് അതിൻ്റെ പേര്. നിർബന്ധമായിട്ടും നീട്ടണം, അത് കെലിമത്താണ്, മുസക്കലാണ്, മുസക്കൽ മീൻസ് ഷദ്ദുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇവിടെ രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദറിൽ ആറ് ഹർക്കത്ത് വരെ നിർബന്ധമായിട്ടും നീട്ടേണ്ടതാണത്.
1: അതുഹാജ്ജൂനന ഫില്ലാഹി വഹുവ റബ്ബുനാ വറബ്ബുക്കും, വഹുവ റബ്ബുനാ വറബ്ബുക്കും, ബാഇന് ദമ്മാണ്, ശ്രദ്ധിക്കണം. വലനാ അഅ്മാലുനാ, വലനാ, ഇവിടെ മദ്ദിൻ്റെ അക്ഷരം അലിഫിന് ശേഷം ഹംസ, മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്. അഅ്മാലുനാ വലകും അഅ്മാലുക്കും, വലകും അഅ്മാലുക്കും, ഇവിടൊക്കെ ഹംസയും ഐനും അടുത്തടുത്താണ് ഉള്ളത്, മഖ്റജിലും അടുത്താണ്, തൊണ്ടയുടെ താഴെ ഭാഗം ഹംസ, ഐന് തൊണ്ടയുടെ മധ്യഭാഗം. അതുകൊണ്ട് ശ്രദ്ധിക്കണം, അഅ്മാലുനാ വലകും അഅ്മാലുക്കും, അഅ്മാലുക്കും, വനഹ്നു ലഹു മുഖ്ലിസൂൻ, മുഖ്ലിസൂൻ, ഖാ സ്വാദ്, ഇത് അക്ഷരങ്ങളുടെ ഉച്ചാരണം ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാഹ്.

0: نسألكم ونحن له مخلصون. سورة البقرة إلى അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ സൂറ ബക്കറയിലെ 137 മുതൽ 139 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: പീസ് റേഡിയോ. റേഡിയോ. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
3: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന ഖാരിഈകളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
4: പീസ് റേഡിയോ. Tune to reality.
5: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു ഹറമൈൻ ലൈവ്. വിശുദ്ധ ഇരു ഹറമുകളിലെയും നമസ്കാരങ്ങളിലെ ഖുർആൻ പാരായണങ്ങളാണ് നാം ഈ പ്രോഗ്രാമിലൂടെ കേൾക്കാറുള്ളത്. ഇന്ന് മക്ക മസ്ജിദുൽ ഹറമിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു തൗബയിലെ 38 മുതൽ 51 കൂടിയ വചനങ്ങളാണ് നാം കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചുകൊണ്ട് അഷേഖ് ബദർ അൽ തുർക്കി.
6: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

0: മഷാഅല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹറമൈൻ ലൈവിൽ മക്ക മസ്ജിദുൽ ഹറമിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു തൗബയിലെ 38 മുതൽ 51 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് ബദർ അൽ തുർക്കി. ഹറമൈൻ ലൈവിൽ ഇന്ന് ഇപ്പോൾ മദീന മസ്ജിദുൻ നബവിയിൽ മഗരിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു തീൻ സൂറത്തു നസർ പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് അഹമ്മദ് അൽ ഹുദൈഫി.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയാക നഅബ്ദു വ ഇയാക നസ്തഈൻ

0: اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا.
1: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്. മദീന മസ്ജിദുൻ നബവിയിൽ മഗ്‌രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു തീൻ, സൂറത്തു നസ്ർ പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് അഹമ്മദ് അൽ ഹുദൈഫി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്കു മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മികാടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, 1000+ ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട്ഡൌണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം, ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിയുകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുർആൻ ഓതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുർആൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് കിഡ്സ് ടൈം. സൂറത്തുൽ ഹദീദിലെ 1 മുതൽ 11 വരെയുള്ള വചനങ്ങളുടെ പാരായണം നിർവഹിച്ചുകൊണ്ട് ഇന്ന് നമ്മോടൊപ്പം ചേരുന്ന കുഞ്ഞു ഖാരി മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: മഷാല്ലാ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം. സൂറത്തുൽ ഹദീദിലെ 1 മുതൽ 11 വരെയുള്ള വചനങ്ങളാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേട്ടത്. പറയാൻ ചെയ്തത് മുഹമ്മദ് താഹ അൽ ജുനൈദ്. പീസ് ഖുർആൻ റേഡിയോയിൽ തൻസീൽ സൂറത്തുൽ ഖലം മുതൽ സൂറത്ത് നബ വരെയുള്ള ഭാഗങ്ങൾ പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ആലൂസി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ജസാക്കല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ സൂറത്തുൽ ഖലം മുതൽ സൂറത്തുൽ നബ വരെയുള്ള ഭാഗങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ആലൂസി.
1: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തു തന്നെയുണ്ട്.
1: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
2: അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
3: Peace Radio. Tune to reality.
4: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാശ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
3: പീസ് റേഡിയോ.
5: നമ്മടുത്തതായി കാതോർക്കുന്നത് തഫ്സീർ അമാനി. വിശുദ്ധ ഖുർആനെ മലയാളത്തിൽ വിരചിതമായ തഫ്സീറാണ് തഫ്സീർ അമാനി. മുഹമ്മദ് അമാനി മൗലവി രചിച്ച തഫ്സീർ അമാനിയിൽ നിന്നും സൂറത്തുൽ ജിന്ന് 25 മുതൽ 28 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കുന്നത്.
6: വചനം 25 മുതൽ 28 വരെയുള്ളതിൻ്റെ വിശദീകരണം. കഴിഞ്ഞ വചനങ്ങളിൽ ജനങ്ങൾക്ക് പല കാര്യങ്ങളെക്കുറിച്ച് ഉത്ബോധനം നൽകുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചു. ഈ വചനങ്ങളിൽ വീണ്ടും ചില കാര്യങ്ങൾ ഉത്ബോധിപ്പിക്കുവാൻ കൽപ്പിക്കുന്നു. അവിശ്വാസികൾ അനുഭവിക്കേണ്ടി വരുമെന്ന് താക്കീതു ചെയ്യപ്പെടുന്ന ശിക്ഷ എത്ര കാലം കൊണ്ടാണ് സംഭവിക്കുക എന്ന് അല്ലാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അതിനെക്കുറിച്ചു മാത്രമല്ല, അദൃശ്യങ്ങളായ വിവരങ്ങളൊന്നും തന്നെ എനിക്കോ മറ്റോ അറിയുകയില്ല. അല്ലാഹു തൃപ്തിപ്പെടുന്ന അവൻ്റെ ദൂതന്മാർക്ക് അവൻ വല്ലതും അറിയിച്ചു കൊടുത്തെന്നു വരും. അങ്ങനെ അവൻ എനിക്ക് അറിയിച്ചു തന്നേക്കുന്ന കാര്യങ്ങളല്ലാതെ മറ്റ് അദൃശ്യങ്ങളൊന്നും എനിക്കറിയുകയില്ല. റസൂലുകൾക്ക് അവൻ അറിയിക്കുന്ന സംഗതികളാകട്ടെ, അതിൽ ഒരു പ്രകാരേണയും യാതൊരു കൈകടത്തലോ മാറ്റത്തിരുത്തലോ സംഭവിക്കുവാൻ മാർഗവുമില്ല. കാരണം അവ വളരെ ഭദ്രവും സുരക്ഷിതവുമായിരിക്കും. അവരുടെ മുമ്പിലും പിമ്പിലും അവൻ കാവൽ ഏർപ്പെടുത്തിയിരിക്കും. വാർത്തയുമായി വരുന്നവരെക്കുറിച്ചും
7: വാർത്ത എത്തിക്കപ്പെടുന്നവരെക്കുറിച്ചും
6: എന്നുവേണ്ട സകല കാര്യങ്ങളെക്കുറിച്ചും അല്ലാഹു പരിപൂർണമായും സൂക്ഷ്മമായും അറിയുന്നതുമാകുന്നു എന്നൊക്കെയാണ് ഈ വചനങ്ങൾ മുഖേന പ്രഖ്യാപനം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുന്നത്. 26 ഉം 27 ഉം വചനങ്ങളിൽ നിന്ന് മൗലിക പ്രധാനങ്ങളായ ചില സംഗതികൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സംശയത്തിനോ അന്യ വ്യാഖ്യാനങ്ങൾക്കോ ഇടയില്ലാത്ത വിധം വ്യക്തമായ ഭാഷയിലാണത് അല്ലാഹു പ്രസ്താവിച്ചിരിക്കുന്നതും. ഒന്ന്, അദൃശ്യകാര്യങ്ങൾ അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. 2, അവൻ തൃപ്തിപ്പെട്ട റസൂലുകൾക്ക് അഥവാ ദിവ്യദൂതന്മാർക്ക് അല്ലാതെ അദൃശ്യകാര്യത്തെപ്പറ്റി അവൻ വെളിവാക്കി കൊടുക്കുകയുമില്ല. 3, റസൂലുകൾക്ക് അവ എത്തിച്ചു കൊടുക്കപ്പെടുന്നത് വളരെ ഭദ്രവും സുരക്ഷിതവുമായ നിലയിലായിരിക്കുകയും ചെയ്യും. അല്ലാഹു പറയുന്നു, വലാ യുഹീതൂന ബിഷൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാഷാ. സൂറത്തുൽ ബഖറ 255. അവന്റെ അറിവിൽ നിന്ന് അഥവാ അല്ലാഹുവിൻ്റെ അറിവിൽ നിന്ന് യാതൊന്നിനെയും അവർ ആകാശഭൂമിയിലുള്ളവർ വലയം ചെയ്യുന്നില്ല. ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളിൽ ഗൈബ ഇല്ലല്ലാ. സൂറത്തുൻ നംല് 65 വചനം. പറയുക, അല്ലാഹു അല്ലാതെ ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവരാരും അദൃശ്യകാര്യം അറിയുന്നതല്ല. ഖുൽ ലാ അഖൂലു ലക്കും ഇൻദി ഖസാഇനുല്ലാഹി വലാ അഅലമുൽ ഗൈബ വലാ അഖൂലു ലക്കും ഇന്നി മലക്കുൻ ഇൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലൈ. സൂറത്തുൽ അൻആം 50 വചനം. പറയുക, അല്ലാഹുവിൻ്റെ ഖജനാക്കൾ എൻ്റെ അടുക്കലുണ്ടെന്ന് നിങ്ങളോട് ഞാൻ പറയുന്നില്ല. ഞാൻ അദൃശ്യകാര്യം അറിയുന്നതുമല്ല. ഞാൻ ഒരു മലക്കാണെന്നും നിങ്ങളോട് ഞാൻ പറയുന്നില്ല. എനിക്ക് വഹിയ് നൽകപ്പെടുന്നതിനെയല്ലാതെ ഞാൻ പിൻപറ്റുന്നുമില്ല. ബുദ്ധി കൊണ്ടോ ബാഹ്യേന്ദ്രിയങ്ങൾ വഴിയോ അറിയുവാൻ കഴിയാത്തതും കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായതുമായ കാര്യങ്ങൾക്കാണ് അദൃശ്യകാര്യം അഥവാ അൽ ഗൈബ് എന്നു പറയുന്നത്. ഊഹിച്ചോ ഗണിച്ചോ ലക്ഷണം മുഖേനയോ പരിചയത്തെ അടിസ്ഥാനമാക്കിയോ യന്ത്രസാമഗ്രികൾ ഉപയോഗപ്പെടുത്തിയോ അറിഞ്ഞേക്കുന്ന കാര്യങ്ങളൊന്നും അദൃശ്യ ജ്ഞാനങ്ങളല്ലെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഇതിനെപ്പറ്റി സൂറത്തു ലുഖ്മാന്റെ അവസാനത്തിലും മറ്റും വിവരിച്ചിട്ടുള്ളത് ഓർക്കുക. അല്ലാഹു തൃപ്തിപ്പെട്ട റസൂലുകൾക്ക് മാത്രമേ അദൃശ്യങ്ങളിൽപ്പെട്ട വല്ല കാര്യങ്ങളും അവൻ അറിയിച്ചു കൊടുക്കുകയുള്ളൂവെന്ന് അല്ലാഹു വ്യക്തമാക്കിയിരിക്കുന്നു. റസൂലുകൾ എന്നു പറഞ്ഞതിൽ പ്രവാചകന്മാരായ ദൈവദൂതന്മാരും അവർക്ക് ദൈവിക സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന മലക്കുകളും ഉൾപ്പെടുന്നു. അപ്പോൾ പ്രശ്നക്കാർ, ജ്യോത്സ്യന്മാർ, പിശാചുക്കൾ, അവരുടെ സേവകന്മാർ, മന്ത്രവാദികൾ എന്നുവേണ്ട പണ്ഡിതന്മാരും ശാസ്ത്രജ്ഞന്മാരും മഹാത്മാക്കളുമായ ആളുകളുമെല്ലാം തന്നെ അദൃശ്യകാര്യം അറിയാൻ കഴിയാത്തവരാണെന്ന് സ്പഷ്ടം. നബിമാർക്ക് പോലും അള്ളാഹു അറിയിച്ചു കൊടുത്തത് മാത്രമേ അറിയുവാൻ കഴിയുകയുള്ളൂ താനും. അതെ, അള്ളാഹുവിൽ നിന്നുള്ള വഹിയുകൊണ്ടല്ലാതെ നബിമാർക്കും നബിമാരിൽ നിന്ന് കേട്ടറിഞ്ഞല്ലാതെ മറ്റുള്ളവർക്കും അദൃശ്യ വിവരം അറിയുവാൻ മാർഗമില്ല. അള്ളാഹുവിൽ നിന്ന് നബിമാർക്ക് സന്ദേശം അഥവാ വഹിയ് എത്തിക്കുമ്പോൾ മുമ്പിലൂടെയും പിമ്പിലൂടെയും പാറാവുകാരുണ്ടാകുമെന്നു പറഞ്ഞുവല്ലോ. ഈ പാറാവുകാർ മലക്കുകളായിരിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇപ്രകാരം പറഞ്ഞിട്ടുള്ളതായി നിവേദനം വന്നിട്ടുണ്ട്, ഏതൊരു ഖുർആൻ വചനവും തന്നെ അള്ളാഹുവിൻ്റെ നബിയുടെ അടുക്കൽ എത്തുന്നത് വരേക്കും അതിനെ കാത്തും കൊണ്ട് അതിൻ്റെ കൂടെ നാല് മലക്കുകൾ ഇല്ലാതെ അവൻ ഇറക്കിയിട്ടില്ല. ഇതിന് തെളിവായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ രണ്ടു വചനങ്ങൾ ഓതുകയും ചെയ്തു. റവാഹു ഇബ്നു മർദവിയ. വഹിയു കൊണ്ടുവരുന്ന മഹാദൂതൻ ജിബ്രീൽ അലൈഹിസ്സലാം ആണല്ലോ. അദ്ദേഹത്തിൻ്റെ ഒന്നിച്ച് വേറെ നാല് മലക്കുകൾ ഉണ്ടാകുമെന്നാണ് പാറാവുകാർ അഥവാ റസ്വദ എന്ന് പറഞ്ഞതിൻ്റെ വിവക്ഷ എന്ന് സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായും നിവേദനം വന്നിട്ടുണ്ട്. റവാഹു ഇബ്നു ജരീർ. ലിയഅലമ അൻകദ് അബ്ലഗു, തങ്ങളുടെ റബ്ബിൻ്റെ ദൗത്യങ്ങൾ അവർ എത്തിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് അറിയുവാൻ വേണ്ടി എന്ന വാക്യത്തിൻ്റെ ഉദ്ദേശ്യം ഒന്നിലധികം പ്രകാരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു. പ്രവാചകന് എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി അള്ളാഹു ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൗത്യങ്ങളെ ശരിക്കും എത്തിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് റസൂലിന് ബോധ്യപ്പെടുവാൻ വേണ്ടി എന്നുള്ളതാണ് അവയിൽ കൂടുതൽ ബലപ്പെട്ട അഭിപ്രായം. അള്ളാഹു സർവജ്ഞനും സർവശക്തനുമാണ്. വഹിയിൻ്റെ വാഹകനായ ജിബ്രീൽ ആകട്ടെ വിശ്വസ്തനും ശക്തനും അള്ളാഹുവിങ്കൽ പ്രത്യേക സ്ഥാനമാനമുള്ള ആളും. അമീനുൻ ദീ ഖുവ്വത്തിൻ ഇൻദദിൽ അർശി മക്കീൻ എന്നിരിക്കെ പിന്നെ എന്തിനാണ് വഹിയിൻ്റെ കൂടെ അത് കാത്തു രക്ഷിക്കുവാൻ ഒരു പാറാവു സംഘം? ദിവ്യലോകത്തുനിന്ന് ഭൗതിക ലോകത്തേക്കുള്ള അഥവാ ലോകസൃഷ്ടാവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് സൃഷ്ടികളിൽ വച്ച് ഏറ്റവും ഉന്നതന്മാരായ പ്രവാചകന്മാരിലേക്കുള്ള വാർത്താമാർഗമാണല്ലോ വഹ്യ്. അതിൻ്റെ വാഹകന്മാരാണ് ആത്മീയ ജീവികളും പരിശുദ്ധരുമായ മലക്കുകൾ. അപ്പോൾ ആത്മീയ സൃഷ്ടികളിൽ നിന്നോ ഭൗതിക സൃഷ്ടികളിൽ നിന്നോ മാർഗമധ്യേ യാതൊരു ഇടപെടലും കൂടാതെ സുരക്ഷിതവും സുഭദ്രവുമായ നിലയിൽ അത് യഥാസ്ഥാനത്ത് എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് അങ്ങേയറ്റം ഉറപ്പുവരുത്തലാണ് അതിൻ്റെ ഉദ്ദേശ്യം. അതാണ് ഈ വാക്യത്തിൽ ചൂണ്ടിക്കാട്ടപ്പെട്ടിരിക്കുന്നതും. കൂടാതെ പിശാചുക്കൾ ആകാശത്തുനിന്ന് ചില വാർത്തകൾ കട്ടുകേൾക്കുവാൻ ശ്രമിച്ചിരുന്നുവെന്നും ശക്തമായ പാറാവും അഗ്നിജ്വാലയും മുഖേന ആ ഏർപ്പാട് നിശേഷം തടയപ്പെട്ടിരിക്കുന്നുവെന്നും ഈ സൂറത്തിലും മറ്റും പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ അള്ളാഹു നബിമാർക്ക് നൽകുന്ന വഹിയിൽ നിന്ന് വല്ലതും മനസ്സിലാക്കുവാനോ അതിനെ സമീപിക്കുവാനോ പിശാചുക്കൾക്കൊരിക്കലും മുമ്പും പിന്നീടും സാധ്യമല്ലെന്നും പിശാചുക്കൾ കട്ടുകേട്ടിരുന്നത് വഹിയിൻ്റെ ഇനത്തിലോ ദൈവീക രഹസ്യങ്ങളിലോ ഉൾപ്പെട്ട കാര്യങ്ങളായിരുന്നില്ലെന്നും നബിവചനങ്ങളിൽ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളതുപോലെ ഭൂമിയിൽ സംഭവിക്കുവാൻ പോകുന്ന ചില കാര്യങ്ങൾ മലക്കുകൾ തമ്മിൽ സംസാരിക്കുന്നത് മാത്രമായിരുന്നു അവർക്ക് കട്ടുകേൾക്കുവാൻ കഴിഞ്ഞിരുന്നതെന്നും ഈ വചനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ജിന്നുവർഗത്തെയും ആകാശത്തുനിന്ന് പിശാചുക്കൾ കട്ടുകേൾക്കാറുണ്ടായിരുന്നതിനെയും നിഷേധിക്കുന്നവർ 27-ാം വചനം തങ്ങളുടെ നിഷേധത്തെ ന്യായീകരിക്കുന്നതായി അവകാശപ്പെടാറുണ്ട്. പിശാചുക്കൾക്ക് ദൈവീക രഹസ്യങ്ങൾ കട്ടുകേൾക്കുവാൻ കഴിയുകയില്ലെന്നതിന് വ്യക്തമായ ദൃഷ്ടാന്തമാണ് വഹിയിൻ്റെ മുമ്പിലും പിമ്പിലും കാവൽ ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞത് എന്ന് അവർ പറയുന്നു. ദൈവീക രഹസ്യങ്ങൾ പിശാചുക്കൾ കട്ടുകേട്ടിരുന്നതായി മുസ്ലിങ്ങൾ ആരും കരുതുന്നില്ല. ബുദ്ധിയുള്ളവർ ആരും അങ്ങനെ കരുതുന്നതുമല്ല. മലക്കുകളുടെ ചില സംസാരങ്ങളാണ് പിശാചുക്കൾ കട്ടുകേട്ടിരുന്നതെന്നത്രേ അവർ പറയുന്നത്. ഇത് നബിവചനത്തെ ആസ്പദമാക്കിയാണുതാനും. സൂറത്തു ഹിജ്റിനു ശേഷമുള്ള വ്യാഖ്യാനക്കുറിപ്പ് നോക്കുക. പക്ഷേ തങ്ങൾക്ക് ഖണ്ഡിക്കുവാൻ ഒരെളുപ്പ മാർഗമെന്ന നിലയ്ക്ക് ദൈവിക രഹസ്യങ്ങൾ കട്ടുകേൾക്കുക എന്ന പ്രയോഗം ഇവർ കൽപ്പിച്ചുകൂട്ടി സ്വയം സൃഷ്ടിച്ചതാണ്.
7: ഈ പ്രയോഗം സമ്മതിച്ചു കൊടുത്താൽ തന്നെയും ഈ വചനം യഥാർത്ഥത്തിൽ കട്ടുകേൾവിയെ നിഷേധിക്കുവാനല്ല, സ്ഥാപിക്കുവാനാണ് തെളിവായിത്തീരുക. കാരണം പിശാചുക്കളുടെ കട്ടുകേൾവിയെപ്പോലെയുള്ള ഏതെങ്കിലും സംഗതികൾ വഴി വഹിയിൻ്റെ ഭദ്രതയിലും വിശ്വാസ്യതയിലും സംശയിക്കപ്പെടുവാൻ ഏതെങ്കിലും മാർഗമുള്ളതുകൊണ്ടാണല്ലോ വഹിയിനെ മുമ്പിലൂടെയും പിമ്പിലൂടെയും കാവൽ ഏർപ്പെടുത്തി ഭദ്രമാക്കുന്നത്. അത്തരം സംഗതികളൊന്നും സംശയിക്കുവാനില്ലാത്ത പക്ഷം പിന്നെ എന്തിനാണ് ഇങ്ങനെ ശക്തമായ കാവൽ ഏർപ്പെടുത്തുന്നത് എന്ന് ചോദിക്കപ്പെടാമല്ലോ.
5: മാന്യ ശ്രോതാക്കൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് തഫ്സീർ അമാനി. സൂറത്തുൽ ജിന്ന് 25 മുതൽ 28 വരെയുള്ള വചനങ്ങളുടെ തഫ്സീർ അമാനിയിൽ നിന്നുള്ള വിശദീകരണമാണ് നാം കേട്ടത്.
8: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കും.

0: പറയൂ. എന്നാൽ ഒരു പുതിയ വാട്സപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. പരിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങൾ പ്രമാണബദ്ധമായി മനസ്സിലാക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം പാരായണ പഠനം. പാരായണ പഠനം പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ മഅരിജ് 6 മുതൽ 25 വരെയുള്ള വചനങ്ങളാണ് നാം പഠിക്കുന്നത്. അവതരിപ്പിക്കുന്നത് മുബാറക് ബിൻ ഒമർ.
3: അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലൽ മബ്ഊസി റഹ്മത്തലിൽ ആലമീൻ വഅല ആലിഹി വസഹ്ബി അജ്മഈൻ, അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സൂറത്തുൽ മഅരിജ് 6 ആയത്ത് മുതൽ നോക്കാം. ഇന്നഹും യറൗനഹു ബഈദ. ഇന്നഹും ഇന്ന നൂന് മണിക്ക നന്നായിട്ട് കുന്നത്ത്. യറൗനഹു ചെറിയൊരു മദ്ദ്. യറൗനഹു ബഈദ വനറാഹു ഖരീബ. യൗമ തകൂനു സമാഉ മദ്ദ് മുത്തസില് കൽ മുഹൽ. വതകൂനുൽ ജിബാലു കൽ ഇഹൻ. വലാ യുസ്അലു ഹമീമുൻ ഹമീമ. ഹമീമുൻ തൻവിൻ ശേഷം ഹ ആണ്, ഇൽഹാറാണ്. യുസ് ഹമീമുൻ ഹമീമ.
4: ഹമീമുൻ ഹമീമ.
3: യുബസ്സറൂനഹും, അവിടെ നിർത്തണം, വഖഫുണ്ട്. യബദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമ من عذاب يومئذ ببنيه. من عذاب نون ساكنك ششم عينان الهار نيم. من عذاب
4: من عذاب
3: بنا يومئذ. يومئذ نان بدلد فانت نودنم يوم يوم لا يومئذ ب يومئذ ب تنوين ششم با ان ابو انا ميما كي ماتي غنتوري കൂടി ഉച്ചരിക്കണം. യൗമിഇദിം ബിബനി.
4: യൗമിഇദിം
3: ബിബനി. വസാഹിബതിഹി വഅഖീഹി വഫസീലതിഹി അല്ലതീ തുവീഹി വമൻ ഫിൽ അർളി ജമീഅൻ ഥുമ്മ യുൻജീഹി. വമൻ ഫിൽ അർളി തൻവിൻ നൂൻ സാക്കിനക്ക് ശേഷം ഫാ ആണ്, ഇഖ്ഫാ. അപ്പോൾ നന്നായിട്ട് മണിക്കുക. പിന്നെ ജമീഅൻ ഥുമ്മ, അതും അങ്ങനെ തന്നെ ഇഖ്ഫാ.
4: പിന്നെ
3: വീണ്ടും അതാ സുമ്മ ശബ്ദതയാണ്. കല്ല إنها للا. إن للا نزاعة للشوى. نزاعة تنوين شاشن لامان. അപ്പോൾ ഒട്ടും മണിക്കേടില്ല, പക്ഷേ ഇരട്ടിപ്പിക്കുക. ഇദ്ഗാം ബിലാഗുന്ന. തദ്ഉ മൻ അദ്ബറ. മൻ അദ്ബറ നൂന് സാക്കിനു ശേഷം ഹംസയാണ്. മൻ അദ്ബറ ഇൽഹാർ. മൻ അദ്ബറ വജം.

0: യസ്അലു ഹമീമുൻ ആണ്, ഹമീമൻ അല്ല. വല യസ്അലു ഹമീമുൻ ഹമീമ,
1: വല യസ്അലു ഹമീമുൻ ഹമീമ.
0: യുബസ്സറൂനഹും,
1: യുബസ്സറൂനഹും.

0: وآخر دعوانا الحمد لله رب العالمين.
1: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സൂറ മആരിജിന്റെ 6 മുതൽ 25 വരെയുള്ള വചനങ്ങളുടെ പാരായണ നിയമങ്ങളാണ്. അവതരിപ്പിച്ചത് മുബാർക് ബിൻ ഒമർ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിന്റെ 74 അധ്യായം 50-51 വചനങ്ങളിലൂടെ കഴുതയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:
4: കഅന്നഹും ഹുമുറും മുസ്തൻഫിറ ഫർറത് മിൻ ഖസ്വറ.
3: ഈ വചനങ്ങളിൽ അല്ലാഹു തആല ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളെ പറ്റിയാണ് പരാമർശിക്കുന്നത്. വേട്ടക്കാരനെ കണ്ട് അല്ലെങ്കിൽ സിംഹത്തെ കണ്ട് ഭയന്നോടുന്ന കഴുതകളെപ്പോലെയാകുന്നു അത്തരം ആളുകൾ എന്നാണ് ഇവിടെ അറിയിക്കുന്നത്. ഉത്ബോധനത്തിന് കാതോർക്കാതെ, അത് കേൾക്കാൻ തയ്യാറാകാതെ ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരെ പറ്റിയാണ് അല്ലാഹു ഇവിടെ പരാമർശിക്കുന്നത്.
5: ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. പീസ് ഖുർആൻ റേഡിയോ ഇനി മനഃപ്പാഠം പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 543 പേജിലേക്ക് പാരായണം. അഷ്ഷേഖ് സഅദ് അൽ ഗാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 543-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഗാമിദി.
1: പരിശുദ്ധ ഖുർആനിന്റെ 88-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:
2: അഫല യൻസുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്.
1: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിന്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ അല്ല അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിൻ്റെ നാവും അതിൻ്റെ ആമാശയവും അതിൻ്റെ കുളമ്പും അതിൻ്റെ കണ്ണിൻ്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.
0: തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ പ്രോഗ്രാമിലേക്ക് സൂറ അൽ ബക്രയിലെ 137 മുതൽ 139 കൂടിയ വചനങ്ങളാണ് അവതരണം. ഹാഫിദ് അബ്ദുഷക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബക്രയിലെ 137, 138, 139 ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത്.

العليم. صبغة الله ومن أحسن من الله صبغة ونحن له عابدون. قل أتحا

0: لكم أعمالكم ونحن له مخلصون.
1: പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ, അതോടൊപ്പം പാരായണത്തിൽ വരാവുന്ന അബദ്ധങ്ങൾ. ഫഇൻ ആമനു, ഇവിടെ ഓതുന്ന സമയത്ത് ഫഇന്നാമനു എന്നല്ല പറയുക, ഫഇൻ അ. സാക്കിന നൂന് ശേഷം ഹംസ വന്നാൽ ഇദ്ഹാർ, വെളിവാക്കി, അഥവാ ഹംസയെല്ലാം കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഫഇൻ ആമനു
0: ബിമിഥ്ലി,
1: ഫ എൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക, ബിമിസിലി സീനല്ല ഫ, ബിമിസ്ലി.
0: മാ ആമൻതും
1: മദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ ലഫിന് ശേഷം ഹംസ, അടുത്ത പദത്തിൽ നാലോ അഞ്ചോ ഹറക്കത്ത് വരെ നീട്ടാവുന്ന മദ്. അതുപോലെ
0: ആമൻതും
1: നൂനിനെ അവ്യക്തമാക്കി മണിക്കണം, ഇഖ്ഫാം ബിഗുന്ന.
0: ആമൻതും ബിഹി,
1: സാക്കിന മീമിന് ശേഷം ബ, ഇഖ്ഫ ഷഫവി, അവിടെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം, അവ്യക്തമാക്കി.
0: ആമൻതും ബിഹി
1: ഫഖദിഹ്തദൌ, ശ്രദ്ധിക്കണം, ഫഖദിഹ്തദൌ ഇങ്ങനെയാണ് പറയേണ്ടത്. അവിടെ വഖഫ് ചെയ്യുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക.
0: വഇൻ തവല്ലൗ,
1: സാക്കിന നൂന് ശേഷം ത, ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കുക.
0: വഇൻ തവല്ലൗ ഫഇന്നമാ ഹും, ഫഇന്നമാ
1: നൂന് ഷദ് മണിക്കണം.
0: ഹും ഫി, ഹും ഫി,
1: സുക്കൂനുള്ള മീമിന് ശേഷം ഫ വന്നാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം.
0: ഹും ഫി, ഹും ഫി.
1: ഫി ഷിഖാഖ്, വഖഫ് ചെയ്യുമ്പോൾ രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടിക്കൊണ്ട് ആയിരിക്കണം.
0: ഷിഖാഖ്,
1: ഖാഫ് ശരിക്കും കേൾക്കണം.
0: ഫസയക്ഫീകഹുമുല്ലാ, ഫസയക്ഫീകഹും, ഫസയക് യക്, ഫസയക്ഫീകഹുമുല്ലാ وهو السميع العليم.
1: سميع عليم, രണ്ടും ആയിനിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം, തൊണ്ടയുടെ മധ്യഭാഗം. സമീ ഉൽ അലീം എന്നല്ല പറയേണ്ടത്,
0: السميع وهو السميع العليم.
1: അടുത്ത ആയത്ത്
0: صبغة الله, صبغة,
1: സ്വാദ്. സ്വാദ് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് സ്വാദ്.
0: സൈ
1: തൊണ്ടയുടെ മുഗൾ ഭാഗം. നിർത്തുകയാണെങ്കിൽ രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടി നിർത്താം. കൂട്ടി ഓതുമ്പോൾ ഇങ്ങനെ
0: വമൻ അഹ്സനു
1: ഇദ്ഹാർ ചെയ്യണം. ഓതുമ്പോൾ
0: വമൻ അഹ്സനു,
1: വമൻ അഹ്സനു എന്ന് ഓതരുത്.
0: വമൻ അഹ്സനു മിനല്ലാഹി സിബ്ഗ,
1: നേരത്തെ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കുക, സ്വാദ് ഗൈന്, ബാഇന ഖൽഖലയും ചെയ്യണം, ശരിക്കും കേൾക്കണം.
0: സിബ്ഗ
1: കൂട്ടി ഓതുമ്പോൾ
0: സിബ്ഗതം വനഹ്നു,
1: ഇങ്ങനെ തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
0: സിബ്ഗതം വനഹ്നു, വനഹ്നു ലഹു, വനഹ്നു ഹ
1: തൊണ്ടയുടെ മധ്യഭാഗം.
0: വനഹ്നു ലഹു ആബിദൂൻ, ആബിദൂൻ
1: ഐൻ ഉച്ചാരണം ശ്രദ്ധിക്കണം, ആബിദൂൻ അല്ല ആബിദൂൻ.
0: ഖുൽ അതുഹജ്ജൂനനാ,
1: ഖുൽ ഖാഫ്, ഖുൽ കുല്ലതു എങ്ങനെ ഓതരുത്, ഖാഫ്,
0: ഖാഖീഖു അഖ്,
1: ഖുൽ തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞുള്ള ഭാഗം ചെറുനാക്ക്.
0: ഖുൽ അതുഹ, അതുഹ, അതുഹ,
1: ഹ തൊണ്ടയുടെ മധ്യഭാഗം. അതോടൊപ്പം മദ് പ്രത്യേകം ശ്രദ്ധിക്കണം,
0: അതുഹജ്ജൂനന.
1: മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഷദ്ദുണ്ട്, ജീമിൽ ഷദ്ദുണ്ട്. ഇങ്ങനെ വരുമ്പോൾ അതുമാത്രമല്ല, ഇത് അതുഹജ്ജൂനന ഒരു കെലിമത്ത്, ഒരു പദമാണത്, ഒരക്ഷരമല്ലല്ലോ. അതുകൊണ്ട് തന്നെ മദ് ലാസിം കെലിമി മുസഖൽ എന്നാണ് അതിൻ്റെ പേര്. നിർബന്ധമായിട്ടും നീട്ടണം, അത് കെലിമത്താണ്, മുസക്കലാണ്, മുസക്കൽ മീൻസ് ഷദ്ദുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇവിടെ രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദറിൽ ആറ് ഹർക്കത്ത് വരെ നിർബന്ധമായിട്ടും നീട്ടേണ്ടതാണത്.
0: അതുഹജ്ജൂനന ഫില്ലാഹി വഹുവ റബ്ബുനാ വറബ്ബുക്കും, വഹുവ റബ്ബുന വറബ്ബുക്കും
1: ബാഇന് ദമ്മാണ് ശ്രദ്ധിക്കണം.
0: വലന അഅമാലുന വലന
1: ഇവിടെ മദ്ദിൻ്റെ അക്ഷരം അലിഫിന് ശേഷം ഹംസ മദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹറക്കത്ത് വരെ നീട്ടാവുന്ന മദ്
0: അഅമാലുന വലക്കും അഅമാലുക്കും വലക്കും അഅമാലുക്കും
1: ഇവിടേക്ക് ഹംസയും ഐനും അടുത്തടുത്താണ് ഉള്ളത്. മഹ്റജിൽ അടുത്താണ് തൊണ്ടയുടെ താഴെ ഭാഗം ഹംസ, ഐന് തൊണ്ടയുടെ മധ്യഭാഗം. അതുകൊണ്ട് ശ്രദ്ധിക്കണം.
0: അഅമാലുന വലക്കും അഅമാലുക്കും അഅമാലുക്കും വനഹ്നു ലഹു മുഖ്ലിസൂൻ മുഖ്ലിസൂൻ ഖ സാദ്
1: ഇത് അക്ഷരങ്ങളുടെ ഉച്ചാരണം ശ്രദ്ധിക്കുക ഇൻഷാല്ലാ.
0: ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ വഇൻ തവല്ലൗ ഫഇന്നമാ ഹും ഫീ ഷിഖാഖ് ഫസയക്ഫീകഹുമുല്ലാഹ് വഹുവ അസ്സമീഉൽ അലീം صبغت الله ومن احسن من الله صبغا ونحن له عابدون.

0: أمثالكم ونحن له مخلصون. سورة البقرة آيات 139 ഒതുക്കൽപ്പിച്ചത്. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ സൂറ ബക്രയിലെ 137 മുതൽ 139 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോകത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുറാൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാദൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരെന്നെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലൂടെ കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: نور على مر الزمان تألقا وأضاء للدنيا طريقا.
6: വായനക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച് അർദ്ധസത്യങ്ങൾ നിറച്ച് ആരോപണങ്ങൾ തൊടുത്തുവിട്ട് അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തി നിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത് തമസിൻ്റെ മറനീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിഈകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുറാനോതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുറാൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുറാൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: സൂറത്തു സൊഫ് മദീനയിൽ അവതരിച്ചത്. പാരായണം നിർവഹിക്കുന്നത് ഹാഫിദ് മുഹമ്മദ് ഇഹ്സാൻ.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സബ്ബഹ ലില്ലാ

أهلكم وأنفسكم ذلكم خير لكم إن كنتم تعلمون يغفر لكم

0: وعلى عدوهم فأصبحوا ظاهرين.
1: പീസ് റേഡിയോ പുലരിവെട്ടം. ജീവിതത്തെയും ദൈനംദിന ജീവിതത്തിൻ്റെ ജീവിതഭാവങ്ങളെയും സ്പർശിക്കുന്ന ഉത്തമ സുഭാഷിതം. പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പുലരിവെട്ടം. പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും പുലരിവെട്ടം.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ നാം കേൾക്കുന്നു തൻസീൽ, സൂറത്തു അഷൂറ, സൂറത്തു സുഹറുഫ്, സൂറത്തു ദുഹാൻ, സൂറത്തു ജാസിയ. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ഉസി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാല്ലാ, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ, സൂറത്തു അശ്റാ, സൂറത്തു സുഹ്റുഫ്, സൂറത്തു ദുഹാൻ, സൂറത്തു ജാസിയ എന്നീ സൂറത്തുകളാണ് അഷേഖ് അബ്ദുറഹ്മാൻ അലൂസിയുടെ ശബ്ദത്തിൽ നാം കേട്ടത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിന്റെ 5 അധ്യായം സൂറത്തുൽ മാഇദയിലെ 31 വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:

0: ആദം അലൈഹിസ്സലാമിന്റെ മക്കളായ ഹാബീലും കാബീലും, ഹാബീലെന്ന അനിയനെ കാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന കാബീൽ അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തു പോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാബീലിൻ്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടതെന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുള്ള രചിച്ച വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം തഫ്സീർ അമാനി. തഫ്സീർ അമാനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കുന്നത് വിശുദ്ധ ഖുർആന്റെ സൂറ മുസമ്മിൽ വചനം 1 മുതൽ 4 വരെയുള്ള മലയാള വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം.
2: അധ്യായം 73, സൂറത്തുൽ മുസമ്മിൽ. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 20.
3: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
2: വചനം 1, വാക്കർത്ഥം. യാ അയ്യുഹൽ മുസമ്മിൽ, ഹേ ഓ വസ്ത്രമിട്ട് മൂടിയവനെ, പുതച്ചു കിടക്കുന്നവനെ. ഹേ വസ്ത്രമിട്ട് മൂടിയവനെ. വചനം 2, വാക്കർത്ഥം. കും, എഴുന്നേൽക്കുക, നമസ്കരിക്കുക. അല്ലൈല, രാത്രി. ഇല്ല ഖലീല, അല്പം ഒഴികെ, കുറച്ച് ഒഴികെ. രാത്രി അല്പം ഒഴിച്ച് ബാക്കി സമയം എഴുന്നേറ്റ് നമസ്കരിച്ചുകൊള്ളുക. വചനം 3, വാക്കർത്ഥം. നിസ്ഫഹു, അതായത് അതിൻ്റെ പകുതി. അവിങ്കുസ്, അല്ലെങ്കിൽ കുറച്ചു ചുരുക്കിക്കൊള്ളുക. മിൻഹു, അതിൽ നിന്ന്. ഖലീലൻ, അല്പം.
4: നിസ്ഫഹു അവ ഇൻകുസ് മിൻഹു ഖലീല,
2: അതായത് അതിൻ്റെ പകുതി സമയം, അല്ലെങ്കിൽ അതിൽ നിന്ന് അല്പം ചുരുക്കിക്കൊള്ളുക. വചനം 4, വാക്കർത്ഥം. ഔ സിദ്, അല്ലെങ്കിൽ വർദ്ധിപ്പിച്ചുകൊള്ളുക. അലൈഹി, അതിനേക്കാൾ. വറത്തിലി, സാവകാശത്തിലോതുക, സാവധാന ക്രമത്തിലാക്കുക. നിറുത്തി നിറുത്തി വായിക്കുകയും ചെയ്യുക. അൽ ഖുർആന, ഖുർആനെ. തർത്തീല, ഒരു സാവകാശ ക്രമം.
4: ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർത്തീല,
2: അല്ലെങ്കിൽ അതിനേക്കാൾ അല്പം വർദ്ധിപ്പിച്ചുകൊള്ളുക. ഒരു സാവകാശ ക്രമത്തിൽ ഖുർആൻ നിറുത്തി നിറുത്തി ഓതുകയും ചെയ്യുക. വചനം 1 മുതൽ 4 വരെയുള്ളതിൻ്റെ വിശദീകരണം. അൽ മുസമ്മിൽ, വസ്ത്രമിട്ട് മൂടിയവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബോധന ചെയ്തതിന് ഒന്നിലധികം പ്രകാരത്തിൽ വ്യാഖ്യാനം നൽകപ്പെട്ടിരിക്കുന്നു. 1, വഹിയിൻ്റെ ആരംഭകാലത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വഹീം കൊണ്ടുവന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഭയം തോന്നുകയും വീട്ടിൽ വന്ന് വസ്ത്രമിട്ട് മൂടിത്തരുവീൻ, പുതപ്പിട്ട് തരുവീൻ, ജമ്മിലൂനി, ദഫിറൂനി എന്നവിടുന്ന് പറയുകയും ഉണ്ടായി. അങ്ങനെയുള്ള അവസരത്തിലായിരുന്നു ഈ വചനങ്ങൾ അവതരിച്ചത്. 2, പ്രവാചകത്വം നുബൂവത്താകുന്ന

കിടക്കുകയുണ്ടായി. ആ സന്ദർഭത്തിലായിരുന്നു ഇത് അവതരിച്ചത്. പ്രവാചകത്വത്തിൻ്റെ ആദ്യഘട്ടത്തിൽ അവതരിച്ച സൂറത്തുകളിൽപ്പെട്ടതാണ് ഈ സൂറത്ത്. അന്ന് അഞ്ചു നേരത്തെ നമസ്കാരം നിയമമാക്കപ്പെട്ടിരുന്നില്ല. അതിനു മുമ്പാണ് ഈ കൽപ്പന. രാത്രിയുടെ ഏതാണ്ട് പകുതി സമയം അല്പം കുറവോ കൂടുതലോ ആയാലും വിരോധമില്ല. എഴുന്നേറ്റ് നമസ്കരിക്കണമെന്ന് ഇതുമൂലം അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചിരിക്കുന്നു. അഞ്ചു നമസ്കാരം നിയമമാക്കപ്പെടുന്നതുവരെ രാത്രി നമസ്കാരം നിർവഹിക്കൽ പൊതുവിൽ എല്ലാവർക്കും നിർബന്ധമായിരുന്നുവോ എന്നുള്ളതിൽ ഭിന്നാഭിപ്രായം കാണാം. ഏതായാലും പിന്നീട് ഈ നമസ്കാരം നിർബന്ധമല്ലെന്നും അതേസമയത്ത് രാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അല്പമെങ്കിലും നമസ്കരിക്കൽ അഥവാ തഹജ്ജുദ് നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു പുണ്യകർമ്മമാണെന്നുള്ളതിൽ ആർക്കും ഭിന്നാഭിപ്രായമില്ല. മുസ്ലിം നാമധാരികളായ ചില തിരുത്തൽവാദികൾക്കൊഴികെ രാത്രി നമസ്കാരത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ഖുർആനിലും ഹദീസിലും ധാരാളം ഊന്നിപ്പറഞ്ഞിട്ടുള്ളതാണ്. സൂറത്തു സജദ 16, ഫുർഖാൻ 64, ദാരിയാത്ത് 17-18 മുതലായവയും അതിൻ്റെ വിവരണവും നോക്കുക. നമസ്കാര കർമ്മത്തിൻ്റെ പ്രധാന ഘടകങ്ങളാണല്ലോ നിറുത്തം, ഖുർആൻ പാരായണം, റുക്കൂഅ്, സുജൂദ് എന്നിവയെല്ലാം. അതുകൊണ്ട് നമസ്കാരത്തെ ഉദ്ദേശിച്ച് ഈ വാക്കുകൾ ഉപയോഗിക്കാറുണ്ടെന്ന് നാം ഇതിനു മുമ്പ് ചിലപ്പോഴെല്ലാം ഉണർത്തുകയുണ്ടായിട്ടുണ്ട്. ഇവിടെ ഖുമില്ലൈല, രാത്രി എഴുന്നേൽക്കുക എന്നും 20 വചനത്തിൽ തഖൂമൂ, നീ എഴുന്നേൽക്കുന്നു എന്നും പറഞ്ഞിരിക്കുന്നത് എഴുന്നേറ്റ് നമസ്കരിക്കുക എന്ന അർത്ഥത്തിലാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഖുർആൻ പാരായണം നമസ്കാരത്തിലെ ഒരു പ്രധാന ഭാഗമാണെന്ന പോലെ തന്നെ ഖുർആൻ പാരായണത്തിന് ഏറ്റവും പറ്റിയ അവസരം നമസ്കാരവുമത്രേ. അതുകൊണ്ട് നമസ്കാരത്തെപ്പറ്റി പ്രസ്താവിച്ചതിനെ തുടർന്ന് ഖുർആൻ പാരായണം എപ്രകാരമായിരിക്കണമെന്നും അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നു. തർത്തീൽ എന്നാൽ അക്ഷരങ്ങൾ വ്യക്തമാക്കിയും വാക്കുകൾ മുറിച്ചു മുറിച്ചും വാചകങ്ങൾ നിറുത്തി നിറുത്തിയും കൊണ്ട് സാവകാശ രൂപത്തിൽ നന്നാക്കി വായിക്കുക അല്ലെങ്കിൽ സംസാരിക്കുക എന്നർത്ഥമാകുന്നു. ഖുർആൻ തർത്തീലാക്കി ഓതണമെന്ന കൽപ്പന വളരെ അർത്ഥവത്തായ ഒരു കൽപ്പനയാണ്. ഓതുന്നവന് അതിൻ്റെ അർത്ഥവും ആശയവും സൂചനകളുമെല്ലാം ഓർമ്മിക്കുവാനും അവ മനസ്സിൽ പതിയുവാനും അവയെപ്പറ്റി ഉറ്റാലോചിക്കുവാനും അത് വളരെ ഉപകരിക്കുന്നു. അങ്ങനെയുള്ള ഓത്ത് കേൾക്കുന്നവർക്കും അത് ഫലം ചെയ്യും. ഖുർആനോടുള്ള ആദരവും ഭക്തിയും പ്രകടിപ്പിക്കലും കൂടിയാണത്. സാധാരണ വായനകളിലും സംസാരങ്ങളിലും പോലും ഉച്ചാരണശുദ്ധി കൂടാതെയും അക്ഷരവ്യക്തത കൂടാതെയും ധൃതിയിൽ ഉരുവിടുന്ന സമ്പ്രദായം അനഭിലഷണീയമാണല്ലോ. ഖുർആന്റെ വായനാരൂപങ്ങളും മര്യാദകളും വിഷയമാക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യേക ശാസ്ത്രം തന്നെ ഇസ്ലാമിലുണ്ട്. അതിൻ്റെ പ്രാധാന്യത്തെ ഈ വചനം ചൂണ്ടിക്കാണിക്കുന്നു. ഇൽമു തജ്‌വീദ് അഥവാ വായന നന്നാക്കുന്ന ശാസ്ത്രം എന്ന പേരിൽ അത് അറിയപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹാബികളും അവരിൽ നിന്ന് പിന്നീടുള്ളവരും മുഖാമുഖമായും കർണാകർണികയായും കേട്ടുപഠിച്ച സമ്പ്രദായങ്ങളെ ഈ ശാസ്ത്രം പ്രതിനിധാനം ചെയ്യുന്നു. ഖുർആൻ പാരായണ മര്യാദകളെപ്പറ്റി പലതും മുഖവുരയിൽ നാം വിവരിച്ചിട്ടുണ്ട്. അത് ഇവിടെ അനുസ്മരിക്കുന്നത് നന്നായിരിക്കും. സന്ദർഭോചിതമായ ചുരുക്കം ചില ഹദീസുകൾ മാത്രം ഇവിടെ ഉദ്ധരിക്കാം. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണം ചെയ്തിരുന്ന രീതിയെപ്പറ്റി ചോദിക്കപ്പെട്ടപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ മറുപടി പറഞ്ഞു: അത് നീട്ടി നീട്ടിക്കൊണ്ടായിരുന്നു. പിന്നീട് അനസ് റളിയല്ലാഹു അൻഹു ബിസ്മില്ലാഹി എന്നും അർ റഹ്മാനി എന്നും അർ റഹീം

0: എന്നും ഓരോന്നും നീട്ടിക്കൊണ്ട് ഓതി കേൾപ്പിച്ചു. റവാഹുൽ ബുഖാരി. രണ്ട്, ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് അതിനെക്കുറിച്ച് ചോദിച്ച ഒരാൾക്ക് ഓരോ അക്ഷരവും വടിവോടെ വ്യക്തമായി ഉച്ചരിച്ചുകൊണ്ട് അവർ ഓതിക്കൊടുക്കുകയുമുണ്ടായി. തിർമിദി, ദാരിമി, നസായി. മൂന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ ശബ്ദങ്ങൾ കൊണ്ട് ഖുർആനെ അലങ്കരിക്കുവീൻ. റവാഹു അബൂദാവൂദ്, ദാരിമി. നാല്, താഊസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖുർആൻ പാരായണത്തിൽ ശബ്ദം നല്ലവനും നന്നായി ഓതുന്നവനും എങ്ങനെയുള്ള ആളായിരിക്കുമെന്ന് ചോദിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, ഏതൊരുവൻ ഓതുന്നത് കേട്ടാൽ അവൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നുവെന്ന് നിനക്ക് കാണാമോ, അവനാണ് ദാരിമി. അഞ്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ഖുർആനോട് ഇണക്കമായിരിക്കുമ്പോൾ നിങ്ങളത് പാരായണം ചെയ്യുവീൻ. പൊരുത്തക്കേടാകുമ്പോൾ അഥവാ വിരസത തോന്നുമ്പോൾ അതിൽ നിന്ന് എഴുന്നേറ്റ് പോയിക്കൊള്ളുവീൻ.
1: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. തഫ്സീർ അമാനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത് വിശുദ്ധ ഖുർആനിലെ സൂറ മുസമ്മിലിന്റെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങളുടെ മലയാള വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിതത്തിലുടനീളം നല്ലൊരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കുക എന്നത് വലിയൊരു അനുഗ്രഹമാണ്. വഴികാട്ടാനും അറിവ് തരാനും ഏതു പ്രയാസങ്ങളിലും ഒപ്പം നിൽക്കാനും കഴിയുന്ന ഒരു യഥാർത്ഥ മിത്രം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ അനുദിന ജീവിതത്തിലും ആത്മീയ യാത്രയിലും ഒരുപോലെ തുണയാകുന്ന വിശ്വസ്തനായ ഒരു കൂട്ടുകാരൻ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിലോ, ഇതാ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ജമീൽ മൊബൈൽ ആപ്പ്. അറബിയിൽ ജമീൽ എന്നാൽ വിശ്വസ്തനായ കൂട്ടുകാരൻ, സഹചാരി എന്നൊക്കെയാണ് അർത്ഥം. പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ദിശാബോധം നൽകുന്ന ഒരു ഡിജിറ്റൽ കൂട്ടാളിയാണ് ജമീൽ ആപ്പ്. ദിനചര്യകൾക്കാവശ്യമായ പ്രാർത്ഥനകൾ, വിശുദ്ധ ഖുർആൻ പഠനങ്ങൾ, ഹദീസ് വചനങ്ങൾ, പ്രമാണബദ്ധമായ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ, സമയബന്ധിതമായ ഓർമ്മപ്പെടുത്തലുകൾ തുടങ്ങി അനുദിന ജീവിതത്തിന് ആവശ്യമായ സമഗ്രമായ സവിശേഷതകൾ ഈ ആപ്പിൽ ഒരുക്കിയിരിക്കുന്നു. കൃത്യമായ ലക്ഷ്യത്തോടെയും ഈമാനിന്റെ കരുത്തോടെയും സമയം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ജമീൽ നിങ്ങളെ ഉറപ്പായും സഹായിക്കുന്നു. സാങ്കേതികവിദ്യയെ നന്മയ്ക്കായും ആത്മീയ വളർച്ചയ്ക്കായും എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിന് മികച്ച ഉദാഹരണമാണ് ജമീൽ ആപ്പ്. ജീവിതയാത്രയിൽ അറിവിന്റെയും നന്മയുടെയും നല്ലൊരു സന്തത സഹചാരിയെ കൂടെ കൂട്ടാൻ ഇനി വൈകിക്കേണ്ടതില്ല. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ജമീൽ ആപ്പ്. നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: പ്രഭാതത്തിന്റെ പവിത്രതയെ കൂടുതൽ മനോഹരമാക്കുന്ന മക്കയിലെ ഫജർ നമസ്കാരത്തിന്റെ ഖുർആൻ പാരായണത്തിലേക്ക് സ്വാഗതം. പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്ന ഹറമേൻ ലൈവ് ആരംഭിക്കുകയാണ്. ആദ്യമായി മക്കയിലെ ഫജർ നമസ്കാരത്തിലേക്ക്.
1: إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم

وَأُولَئِكَ هُمُ الْفَائِزُونَ.

0: ബാറക്കല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹർമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിലെ ഫജ്ർ നമസ്കാരത്തിൽ സൂറത്ത് തൗബയിലെ 6 മുതൽ 22 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് ബദർ അൽ തുർക്കി. ഇനി മദീനയിലെ മഗരിബ് നമസ്കാരത്തിലേക്ക്.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

0: لقد خلقنا الإنسان في أحسن تقويم ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون فما يكذبك بعد بالدين أليس الله بأحكم الحاكمين.
1: ബാറക് അല്ലാഹു ഫീക്കും ജസാക് അല്ലാഹു ഖൈറൻ കഥീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറത്ത് ആരിഖ്, സൂറത്തീൻ എന്നീ അധ്യായങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് അഹമ്മദ് അൽ ഹുദൈഫി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

വിശുദ്ധ ഖുർആൻ ഒരു അധ്യാപകനിൽ നിന്ന് കേട്ടു പഠിക്കാനുള്ള വലിയൊരു അവസരം. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ ബക്കറയിലെ 142 മുതൽ 144 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. ഹൃദയങ്ങളെ തൊട്ടുണർത്തുന്ന വചനങ്ങൾ, ജീവിതത്തെ നേർവഴിയിലേക്ക് നയിക്കുന്ന സന്ദേശങ്ങൾ, വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളിലൂടെ അറിവിൻ്റെയും ചിന്തയുടെയും പുതിയൊരു വസന്തം തീർക്കുന്നു പീസ് ഖുർആൻ റേഡിയോ ഹൃദയ വസന്തം. സൂറ അസ്സാഫാത്തിലെ 133 മുതൽ 136 കൂടിയ വചനങ്ങളിലേക്ക്. അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിദില്ലാഹ്. അമ്മാ ബഅദു ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. أعوذ بالله من الشيطان

0: പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 132-ാമത്തെ വചനമായിരുന്നു അവസാനത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. 133-ാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിച്ചത്. വഇന്ന ലൂത്തൻ, നിശ്ചയമായും ലൂത്ത് ലമിനൽ മുർസലീൻ, മുർസലുകളിൽ പെട്ടവൻ തന്നെ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ മഹാനായ ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ചാണ് അള്ളാഹു പരാമർശിക്കുന്നത്. മറ്റു പ്രവാചകന്മാരെപ്പോലെ തന്നെ തീർച്ചയായും അദ്ദേഹം അള്ളാഹുവിൻ്റെ പ്രവാചകൻ തന്നെയാണെന്ന് അള്ളാഹു സ്ഥാപിക്കുകയാണ്. വക്കാന ലൂത്ത് ഇബ്നു അഖി ഇബ്രാഹീം അലൈഹിസ്സലാത്തു വസ്സലാം ഹാജറ മഅഹു മിനൽ ഇറാഖ്. തഫ്സീറുകളിൽ മുഫസ്സിരീങ്ങൾ പറയുന്നു, ഖലീലുല്ലാഹി ഇബ്രാഹീം അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ സഹോദര പുത്രനായിരുന്നു ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹം ഇബ്രാഹിം നബിയോടൊപ്പം ഇറാഖിൽ നിന്ന് ഹിജറ പോയി. വസ്തഖറ ഫിഷാം, അങ്ങനെ ഷാമിലേക്ക് യാത്ര പോവുകയും അവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു. വനബ്ബഅഹുല്ലാഹു തആല വഅർസലഹു ഇലാ തിൽക്കൽ ഖുറാ വകാനു ഖൗമു സൂഇൻ. ആ പ്രദേശത്തേക്ക് അള്ളാഹു അദ്ദേഹത്തെ പ്രവാചകനായി നിയോഗിച്ചു. ആ ജനത വളരെ മോശമായ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരായിരുന്നു. കാനു മഅശ്ശിർകിഹിം യഅതൂനൽ ഫാഹിഷത അല്ലതി ഇബ്തദഊഹ മാ സബഖഹും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ. അല്ലാഹുവിൽ പങ്കുചേർക്കുക എന്ന അതിഗുരുതരമായ പാപത്തോടൊപ്പം തന്നെ അവർ സദാചാരവിരുദ്ധമായ രൂപത്തിൽ സ്വവർഗരതിയിൽ ഏർപ്പെട്ട ആളുകളുമായിരുന്നു. വഹിയ അൽ ഇസ്തിഗ്നാഉ ബിവത്ഇ റിജാലി അനി നിസാ, അവർ സ്ത്രീകൾക്കു പകരം തങ്ങളുടെ കാമ പൂർത്തീകരണത്തിന് പുരുഷന്മാരെയായിരുന്നു സമീപിച്ചിരുന്നത്. ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം ആ ജനതയെ ആ ദുർവൃത്തിയിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു, അവരെ ബോധവൽക്കരിച്ചു. അള്ളാഹുവല്ലാത്ത ഒരാളെയും ഒരു സൃഷ്ടിയെയും വിളിച്ചു പ്രാർത്ഥിക്കാനോ ആരാധിക്കാനോ പാടില്ല എന്ന പ്രബോധന പ്രവർത്തനത്തോടൊപ്പം തന്നെ ഈ ദുർവൃത്തിക്കെതിരിൽ അദ്ദേഹം ആ ജനതയെ ബോധവൽക്കരിച്ചു. ലാക്കിന്നൽ ഖൗം അസറു വസ്തക്ബറു ഇസ്തിക്ബാറാ, പക്ഷേ ആ ജനത അവരുടെ ഈ നീചവൃത്തിയിൽ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്തു. ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ വാക്കുകൾക്ക് ഒരു വിലയും അവർ കൽപ്പിച്ചില്ല. അല്ലാമ സഅദി റഹ്മഹുള്ളാ പറയുന്നു, വഇന്ന അബ്ദനാ ലൂത്തൻ ഇസ്തഫൈനാഹു ഫജഅൽനാഹു മിനൽ മുർസലീൻ, നമ്മുടെ ദാസന്മാരിൽപ്പെട്ട ലൂത്തിനെ നാം തെരഞ്ഞെടുത്തു, അദ്ദേഹത്തെ നാം ദൂതന്മാരിൽ ഉൾപ്പെട്ട ആളാക്കുകയും ചെയ്തു. തൻ്റെ ജനതയിൽ ഉണ്ടായിരുന്ന സ്വവർഗരതിക്കെതിരെ അദ്ദേഹം നിരന്തരമായി ആ സമൂഹത്തെ ബോധവൽക്കരിക്കാൻ ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ വാക്കുകളായി സൂറത്തുൽ അഅ്റാഫിലെ 80-ാമത്തെ വചനത്തിൽ കാണാം, അതഊനൽ ഫാഹിഷ, നിങ്ങൾ ഈ നീചവൃത്തി പ്രവർത്തിക്കുകയാണോ, നിങ്ങളത് ചെയ്യുകയാണോ. യഅനി ഇസ്തഖറ ഫുഹ്ഷുഹ ഫീ ഫിത്വരിന്നാസ്, ഇത് പ്രകൃതി വിരുദ്ധമായൊരു പ്രവർത്തനമാകുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അൽ ഫാഹിഷ എന്ന വാക്ക് തന്നെ പ്രയോഗിച്ചതെന്ന് കാണാൻ സാധിക്കും. തുഫീദു തഖ്ബീഹ വത്തഅലീമ, ആ പ്രവർത്തനത്തെ അതിനീചമാണെന്ന് അവരോട് പറയുകയും അത് ഗുരുതരമായ പാപമാണെന്നും അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചു. വലാ ശക്ക അന്ന ഫാഹിഷത്തൽ ലവാത് അഅ്ലമു മിൻ ഫാഹിഷത്തി സിന, മുഫസ്സിരീങ്ങൾ പറയുന്നു, വ്യഭിചാരത്തേക്കാൾ ഗുരുതരമാകുന്നു സ്വവർഗരതി എന്ന നീചമായ പ്രവർത്തനം. അള്ളാഹുവിൻ്റെ പ്രകൃതിയെ, അള്ളാഹു നിശ്ചയിച്ച പ്രകൃതി നിയമത്തെ തകിടം മറിക്കുന്ന, അതിനു വിരുദ്ധമായി പ്രവർത്തിക്കുന്ന പ്രവർത്തനമാകുന്നു അത്. അദ്ദേഹം തന്നെ ചോദിച്ചു, സൂറത്തു ഷുഅറയിലെ 165-166 ആയത്തുകളിൽ കാണാം, അതഅതൂന ദുക്റാന മിനൽ ആലമീൻ, നിങ്ങൾ ലോകരിൽ പുരുഷന്മാരെയാണോ സമീപിക്കുന്നത്,
1: വതദറൂന മാ ഖലഖ ലകും റബ്ബുകും മിൻ അസ്വാജികും ബൽ അൻതും ഖൗമുൻ ആദൂൻ. വതദറൂന മാ ഖലഖ ലകും റബ്ബുകും മിൻ അസ്വാജികും,
0: നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ച നിങ്ങളുടെ ഇണകളെ നിങ്ങൾ വിട്ടേക്കുകയും ആണോ,
1: ബൽ അൻതും ഖൗമുൻ ആദൂൻ,
0: അല്ല, നിങ്ങൾ അതിരുവിട്ടു പ്രവർത്തിക്കുന്ന ഒരു ജനവിഭാഗമാകുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അള്ളാഹു നിശ്ചയിച്ച പ്രകൃതി നിയമത്തെ അതിനു വിരുദ്ധമായിക്കൊണ്ട്, അതിന് കീഴ്മേൽ മറിച്ചുകൊണ്ടാണ് ഈ ദുർവൃത്തിയിൽ അവർ ഏർപ്പെട്ടത്. അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ രൂപത്തിൽ സംസാരിക്കുന്നത്. ഏറ്റവും പുരോഗമിച്ച ഈ കാലഘട്ടത്തിൽ പോലും സ്വവർഗരതിയെ പ്രോത്സാഹിപ്പിക്കുന്ന, അതിന് നിയമപരിരക്ഷ ലഭിക്കാൻ വേണ്ടി വാദിക്കുന്ന, ഏറ്റവും വിദ്യാസമ്പന്നരെന്ന് വിചാരിക്കുന്ന ആളുകൾ പോലും രംഗത്തു വരുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം ആ ജനതയോട് ചോദിച്ച ചോദ്യം ഇന്നും പ്രസക്തമാകുന്നത്. യഥാർത്ഥത്തിൽ ശുദ്ധപ്രകൃതിക്ക് വിരുദ്ധമായ ഇത്തരം നീചവൃത്തികളെ മാനവികത സ്വീകരിക്കുന്ന, മനുഷ്യരെ സ്നേഹിക്കുന്ന, മനുഷ്യരുടെ ശുദ്ധപ്രകൃതിയെ സ്നേഹിക്കുന്ന ഏതൊരാൾക്കും അംഗീകരിക്കാൻ കഴിയാത്ത തെറ്റായ കാര്യമാകുന്നു. തുടർന്ന് 134-ാമത്തെ വചനത്തിൽ,
1: إِذْ نَجَّيْنَاهُ وَأَهْلَهُ أَجْمَعِينَ.
0: إِذْ نَجَّيْنَاهُ, നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയ സന്ദർഭം ഓർക്കുക.
1: وَأَهْلَهُ,
0: തൻ്റെ സ്വന്തക്കാരെ അഥവാ സ്വന്തം വീട്ടുകാരെയും,
1: أَجْمَعِينَ,
0: മുഴുവനായും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നീചവൃത്തിയിൽ ഏർപ്പെട്ട, സ്വവർഗരതിയിൽ ഏർപ്പെട്ട ആ ജനതയെ അദ്ദേഹം നിരന്തരമായി ഓർമ്മിപ്പിക്കുകയും ബോധവൽക്കരിക്കുകയും ചെയ്തിട്ടും ആ തിന്മയിൽ നിന്ന് പിന്മാറാത്ത ആ സമൂഹത്തെ അള്ളാഹു ശിക്ഷിച്ചു എന്നാണ് ഖുർആൻ വ്യക്തമാക്കുന്നത്. എന്നാൽ ആ ശിക്ഷയിൽ നിന്ന്, അവർക്കിറങ്ങിയ ശിക്ഷയിൽ നിന്ന് അള്ളാഹു ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിയെയും അദ്ദേഹത്തിൻ്റെ ആളുകളെയും രക്ഷപ്പെടുത്തി. അന്നല്ലാഹ സുബ്ഹാനഹു വ തആല
1: യുനജ്ജില്ലദീന തഖൗ ബിമഫാസതിഹിം വ അന്നല്ലാഹ നജ്ജ ലൂതൻ വ അഹ്ലഹു ഇല്ല ഇംറഅത.
0: അല്ലാഹു തഖ്വ പാലിച്ചുകൊണ്ട് ജീവിച്ച ആളുകളെ ഏത് കാലഘട്ടത്തിലും അവരെ രക്ഷപ്പെടുത്തിയതായി ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അപ്രകാരം അല്ലാഹുവിൻ്റെ പ്രവാചകൻ ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിയെയും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ ആളുകളെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അല്ലാഹു രക്ഷപ്പെടുത്തി.
1: ഇല്ലം റഅതഹു,
0: അദ്ദേഹത്തിൻ്റെ ഭാര്യയൊഴികെ. അന്നഹു യംബഗീലിൽ ഇൻസാനിൽ മുഅ്മിൻ
1: അൻ യഗ്ലിബ ജാനിബ റജാഇ ഇദാ കാന ഖദ് ഖാമ ബിഹഖില്ലാഹി തആല വദാലിക ഹൈസു നജ്ജല്ലാഹു തആല المؤمنين المخلصين من عباده من عقوبة المكذبين المستكبرين.
0: വിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ, കലർപ്പില്ലാത്ത ഏകത്വത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് അള്ളാഹു വ്യാജവാദികളെ, നിഷേധികളെ ശിക്ഷിക്കുമ്പോൾ ആ ശിക്ഷയിൽ നിന്ന് അള്ളാഹു യഥാർത്ഥ വിശ്വാസികളെ രക്ഷപ്പെടുത്തുമെന്നും യഥാർത്ഥ വിശ്വാസികൾക്ക് തങ്ങളെ അള്ളാഹു രക്ഷപ്പെടുത്തുമെന്നു പ്രതീക്ഷിക്കാമെന്നും ഈ സംഭവത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. 135-ാമത്തെ വചനം,
1: ഇല്ല അജൂസൻ ഫിൽ ഗാബിരീൻ.
0: ഇല്ല അജൂസൻ, ഒരു വൃദ്ധ സ്ത്രീ ഒഴികെ, ഒരു കിഴവി ഒഴികെ,
1: ഫിൽ ഗാബിരീൻ,
0: അവശേഷിച്ച പിന്തി നിന്നവരിൽപ്പെട്ട.
1: അന്നഹു ഖദ് തകൂനുൽ മർഅത്തുൽ കാഫിറത്തു തഹ്ത റജുലിൽ മുഅ്മിൻ മിൻ ഗൈരി അൻ യഅലമ ബിഹാ ലിഖൗലിഹി ഇല്ല അജൂസൻ ഫിൽ ഗാബിരീൻ.
0: ഈ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, വിശ്വാസിയായ മനുഷ്യൻ്റെ കൂടെ അയാളറിയാതെ കാഫിറത്തായ സ്ത്രീ അല്ലെങ്കിൽ ഭാര്യ ഉണ്ടാവാം. എന്നാൽ തൻ്റെ സഹധർമ്മിണി അവിശ്വാസിനിയാണെന്ന് മനസ്സിലായാൽ ഒരു സത്യവിശ്വാസിയും അവളെ ഇഷ്ടപ്പെടാൻ തരമില്ല. ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ഭാര്യ, അവൾ കാഫിറത്താണെന്ന്, അവിശ്വാസിനിയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിരുന്നില്ല. അതുകൊണ്ടാണ് ഖുർആൻ
1: ഫഖാനതാഹുമാ
0: സൂറത്തു തഹ്രീമിൽ ദീർഘമായ വചനത്തിലെ ഒരു പരാമർശത്തിൽ കാണാം.
1: ഫഖാനതാഹുമാ,
0: ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെയും അതേപോലെ തന്നെ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെയും ഭാര്യമാർ അവർ രണ്ടുപേരെയും വഞ്ചിക്കുകയായിരുന്നു, അഥവാ വിശ്വാസത്തിൻ്റെ കാര്യത്തിലായിരുന്നു ആ വഞ്ചന. വഖദ് ബയ്യനല്ലാഹു സബബ ദാലിക്
1: ഐ സബബ വുഖൂഇൽ അദാബി അലൈഹ,
0: എന്തുകൊണ്ട് ഒരു പ്രവാചകന്റെ പത്നിയായിട്ട് പോലും ആ സമൂഹം ശിക്ഷിക്കപ്പെട്ടപ്പോൾ ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ഭാര്യ അതിൽ അകപ്പെട്ടു എന്ന് അല്ലാഹു വ്യക്തമാക്കുന്നു.
1: ബി അന്നഹ കാനത് ഖദ് ഖാനത് സൗജഹ ബിൽ കുഫ്രി മിൻ ഗൈരി അൻ യഅലം,
0: കുഫ്റിന്റെ കാര്യത്തിൽ അവൾ തന്റെ ഭർത്താവിനെ വഞ്ചിക്കുകയായിരുന്നു. അവൾ വിശ്വാസിനിയാണെന്നായിരുന്നു അദ്ദേഹം ധരിച്ചിരുന്നത്. എന്നാൽ തൻ്റെ ഭർത്താവിനെ വഞ്ചിക്കുകയായിരുന്നു അവർ ചെയ്തത്. ഈ വചനത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളൊരു പാഠം എന്ന നിലക്ക് ചില തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. യംബഗീലിൽ ഇൻസാനി
1: അൻ യതഫഖദ അഹ്ലഹു വ അൻ യതഹറ വ അൻ യസ്ബറ ഉമൂറഹും,
0: ഒരാൾ തൻ്റെ ഭാര്യയെക്കുറിച്ച്, തൻ്റെ കുടുംബത്തെക്കുറിച്ച്, അവരുടെ ധാർമ്മിക ബോധത്തെക്കുറിച്ച്, അവരുടെ വിശ്വാസകാര്യത്തെക്കുറിച്ച് കൃത്യമായി അറിഞ്ഞിരിക്കൽ അനിവാര്യമായ കാര്യമാകുന്നു എന്നത് ഈ സംഭവത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമാകുന്നു. സഹോദരന്മാരെ, സഹോദരികളെ, തീർച്ചയായും നമ്മുടെ ഇണകൾ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ ഭർത്താക്കന്മാർ ഏത് വിശ്വാസമാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് കൃത്യമായി നാം അറിയേണ്ടതുണ്ട്. കാരണം യഥാർത്ഥ വിശ്വാസമാണ് സ്വീകരിച്ചതെങ്കിൽ തീർച്ചയായും ആ വിശ്വാസത്തോടുകൂടി, ആ വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് അതുവഴി നമുക്ക് സ്വർഗത്തിൽ എത്താൻ സാധിക്കും. മറിച്ച് വിശ്വാസം സംശുദ്ധമല്ലെങ്കിൽ, കലർപ്പില്ലാത്ത തൗഹീദ് അല്ല അവർ സ്വീകരിച്ചതെങ്കിൽ,

0: പറയുന്നു, ഇല്ല അജൂസൻ, ഒരു കിഴവിയൊഴികെ. ഹിയ സൗജതുഹു, അത് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു. ഹലകത്ത് മഅല്ലദീന ഹലകൂ മിൻ ഖൗമിഹ, ആ സമൂഹം നാശമടഞ്ഞപ്പോൾ, അള്ളാഹു അവരെ നശിപ്പിച്ചപ്പോൾ ആ സ്ത്രീയും ആ കിഴവിയും അതിൽ അകപ്പെട്ടു. ലികുഫ്രിഹ, അവരുടെ അവിശ്വാസം കാരണമായി. മഹാനായ പ്രവാചകൻ ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചതായി സൂറത്ത് ശുഅറയിലെ 169, 170, 171 വചനങ്ങളിൽ കാണാൻ സാധിക്കും. റബ്ബിനജ്ജിനീ വഅഹ്ലീ മിമ്മാ യഅമലൂൻ, എന്റെ രക്ഷിതാവേ, എന്നെയും എന്റെ കുടുംബത്തെയും ഈ ജനങ്ങൾ പ്രവർത്തിക്കുന്ന ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ. ഫനജ്ജൈനാഹു വഅഹ്ലഹു അജ്മഈൻ, നാം അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും പൂർണ്ണമായി രക്ഷപ്പെടുത്തി. ഇല്ല അജൂസൻ ഫിൽ ഗാബിരീൻ, പിന്തി നിന്നവരിൽപ്പെട്ട ആ കിഴവിയെ ഒഴികെ, അല്ലെങ്കിൽ പിന്തി നിന്നവരിൽപ്പെട്ട ഒരു വൃദ്ധ ഒഴികെ. നേരത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ തന്നെ അവിടെ അജൂസ് എന്ന് അള്ളാഹു പ്രയോഗിച്ചത് അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ചായിരുന്നു. അവിശ്വാസിനിയായത് കാരണമാണ് അവൾ ആ ശിക്ഷയിൽ അകപ്പെട്ടതെന്ന് മറ്റു വചനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. 136-ാമത്തെ വചനം, സുമ്മ, പിന്നെ, ദമ്മർന, നാം തകർത്തു, നിശേഷം നശിപ്പിച്ചു, അൽ ആഖരീൻ, മറ്റുള്ളവരെ, മറ്റവരെ. അല്ലാഹു സുബ്ഹാനഹു വതആല ആ സമൂഹത്തെ നശിപ്പിച്ചതിനെക്കുറിച്ച് ഈ സൂറത്തിലെ 136-ാമത്തെ വചനത്തിലും സൂറത്തു ഷുഅറയിൽ ഇതേ വചനം അതിലെ 172-ാമത്തെ വചനമായി ആവർത്തിച്ച് പറഞ്ഞത് കാണാൻ സാധിക്കും. ആ സമൂഹത്തെ നാമാവശേഷമാക്കി എന്നാണ് ഖുർആന്റെ പ്രയോഗം. ദമ്മറ എന്ന് പറഞ്ഞാൽ ഒന്നും ബാക്കിയാക്കാത്ത രൂപത്തിൽ പൂർണ്ണമായും തകർത്തു കളഞ്ഞു എന്നർത്ഥം. സഹോദരന്മാരെ, സഹോദരികളെ, പൂർവകാലത്ത് ആ സമൂഹം, ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സമൂഹം ചെയ്തിരുന്ന അതിനീചമായ ദുർവൃത്തിയുടെ കാരണം കൊണ്ട് ഈ ദുനിയാവിൽ വെച്ച് തന്നെ അവർ ക്രൂരമായ ശിക്ഷയ്ക്ക് വിധേയരായി എങ്കിൽ, ഇന്നും പരിഷ്കൃതരെന്ന് അഭിമാനിക്കുന്ന ഈ കാലത്തും അത്തരത്തിൽ സ്വവർഗരതിയെ പ്രോത്സാഹിപ്പിക്കുന്ന, അതിന് നിയമപരിരക്ഷ ലഭിക്കാൻ വേണ്ടി വാദിക്കുന്ന ആളുകൾ എന്തുമാത്രം നീചമായ പ്രവർത്തനത്തെയാണ് പ്രോത്സാഹിപ്പിക്കുന്നതെന്നും, അള്ളാഹുവിൻ്റെ ശിക്ഷ അവർ ഭയപ്പെടേണ്ടതുണ്ടെന്നും ഈ വചനങ്ങളിൽ നിന്ന് നാം പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല യഥാർത്ഥമായ ദൈവീകമായ സന്ദേശങ്ങൾക്ക് വിലകൽപ്പിച്ചുകൊണ്ട് അവ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ സഫാത്തിലെ 133 മുതൽ 136 കൂടിയ വചനങ്ങളാണ് വിശദീകരിച്ചു നൽകിയത്. അവതരിപ്പിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
2: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം, അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ

0: ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം. ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഗളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയിസ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ രണ്ട് ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിന്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിന്റെ 27-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കുമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്തു സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
1: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
2: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
0: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
3: വിജയം വരിക്കുന്ന വാക്യങ്ങൾ, പുതുവിഷയങ്ങളിൽ പുതിയ പാന്താവുകൾ. വോയ്സ് ഓഫ് പീസ് പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:50 വൈകുന്നേരം 6:45. പീസ് റേഡിയോ വോയ്സ് ഓഫ് പീസ്, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
4: ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. പീസ് ഖുർആൻ റേഡിയോ ഇനി മനഃപ്പാഠം പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 543-ാമത്തെ പേജിലേക്ക് പാരായണം. അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.
5: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 543-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് സഅദ് അൽ ഗാമിദി.
1: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ നിന്നും 146, 147, 148 വചനങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ അബ്ദുഷക്കൂർ നമുക്കൊപ്പം ചേരുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ ബഖറയിലെ 145 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. ഇൻഷാ അല്ലാ 146, 147, 148 ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്.

പറയണം, ശ്രദ്ധിക്കുക. അല്ലദീന ആതൈനാഹുമുൽ കിതാബ. അല്ലദീന, അല്ലസീന അല്ല, അല്ലദീന. ആതൈനാഹുമുൽ കിതാബ യഅരിഫൂനഹു. യഅരിഫൂന അല്ല, യ ഐന തൊണ്ടയുടെ മധ്യഭാഗം. യഅരിഫൂനഹു കമാ യഅരിഫൂന യഅരിഫൂന അബ്നാഅഹും. മദ് മുത്തസില്, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ, അതേ പദത്തിലാണ് ഉള്ളത്. നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. അബ്നാഅഹും വഇന്ന ഫരീഖം മിൻഹും. വഇന്ന നൂൻ ശദ്ദ് മണിക്കണം. ഫരീഖം ഖാഫാണ്, ഫരീഖൻ അല്ല, ഫരീഖൻ. അതുപോലെ തന്നെ ഫരീഖൻ തൻവീൻ ശേഷം മീം, തൻവീന് ശേഷം മീം വന്നാൽ ഇത് ഖംബിഗുന്ന. തൻവീനിനെ മീമിലേക്ക് കൂട്ടിലേ പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഫരീഖം മിൻ, ഫരീഖം മിൻഹും, ഫരീഖം മിൻഹും ലയക്തുമൂന, ലയക് ലയക്തുമൂന الحق الحق ഹ തൊണ്ടയുടെ മധ്യഭാഗം, ഖാഫ് തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞുള്ള മഖ്റജ് ചെറുനാക്കിൻ്റെ ഭാഗം. ഹഖ വഹും യഅലമൂൻ, വഹും യഅലമൂൻ. യ തൊണ്ടയുടെ മധ്യഭാഗമാണ് ഐന്, മഖ്റജ് പ്രത്യേകം ശ്രദ്ധിക്കണം. വഹും യഅലമൂൻ. അടുത്ത ആയത്ത് അൽ ഹഖു മിർ റബ്ബിക. അൽ ഹഖു ഖാഫ് മിർ റബ്ബിക സാകിന നൂന് ശേഷം റാ, നൂനിനെ റായിലേക്ക് ഇദ്ഗാം ചെയ്യണം, അഥവാ കൂട്ടിലയിപ്പിക്കണം, മണിക്കാതെ ഉച്ചരിക്കണം. മിർ റബ്ബിഹിം, മിർ റബ്ബിഹിം. അൽ ഹഖു മിർ റബ്ബിക, മിർ റബ്ബിക. അൽ ഹഖു മിർ റബ്ബിക ഫലാ തകൂനന്ന, ഫലാ ഫലാ തകൂനന്ന. നൂന് ശദ്ദ് മണിക്കണം. മിനൽ മുംതരീൻ, മിനൽ മുംതരീൻ, മിനൽ മുംതരീൻ. വലികുല്ലി വിജ്ഹതുൻ, വലികുല്ലി. തൻവീനു ശേഷം വ, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വാവിന് ശബ്ദില്ല, വളരെയധികം ശ്രദ്ധിക്കണം. വലികുല്ലി വിജ്ഹതുൻ, വിജ് വിജ്, ജീമിനെ കൽക്കല ചെയ്യണം. വിജ്ഹതുൻ, വിജ്ഹതുൻ. തൻവീന് ശേഷം ഹുവ മുവല്ലിഹ, ഹ ഇദ്ഹാർ ചെയ്യണം. തൻവീന് ശേഷം ഹ വന്നാൽ തൻവീനിനെ വെളിവാക്കി ഉച്ചരിക്കണം. വിജ്ഹതുൻ ഹുവ, ഹുവ മുവല്ലിഹ, മുവല്ലിഹ. ഫസ്തബിഖു, ഫസ്തബിഖുൽ, ഫസ്ത എന്നല്ല, ഫസ്തബിഖുൽ ഖൈറാത്, ഫസ്തബിഖുൽ ഖ ഖൈറാത്. ഖ തൊണ്ടയുടെ മുഗൾ ഭാഗമാണ് മഖ്റജ്. ഖൈറാത്. ഐനമാ തകൂനു, ഐനമാ തകൂനു. യഅതി ബികുമുല്ലാഹു, യഅതി. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് യഅതി എന്നോ യഅതി എന്നോ അല്ല, യഅതി, യഅതി. ഇങ്ങനെ ഹംസയുടെ ഉച്ചാരണം വളരെ നേരിയ തോതിൽ, കൽക്കല ചെയ്യരുത്, എന്നാൽ തീരെ കേൾക്കാതിരിക്കുകയും ചെയ്യരുത്. യഅതി അല്ല, യഅതി ബികുമുല്ലാഹ്, يأتي بكم الله جميعا, جميعا. عين തൊണ്ടയുടെ മധ്യഭാഗം. ان الله നൂന് ശദ്ദ് മണിക്കണം. ان ان الله على كل شيء, على كل شيء, كل شيء. ق തൻവീനിന് ശേഷം ഖാഫ് വന്നാൽ ഇഖ്ഫാവും ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. അതിൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ടത് ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. നമ്മൾ ധാരാളമായിട്ടിത് പറഞ്ഞിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, പാരായണത്തിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരത്തിൻ്റെ കൂടെ ആ ഒരു മണിക്കൽ ശബ്ദം വരുമ്പോൾ ആ ഒരു ശബ്ദവും സ്വരഭാരത്തിലാക്കുവാൻ ശ്രദ്ധിക്കണം. ഷൈ ഇങ് ക, ഷൈ ഇങ് ക, ഷൈ ഇങ് ഖദീർ. ഇവിടെ റായിന് സുക്കൂൻ, നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ സുക്കൂൻ വരുന്നു. ഖദീർ എന്നല്ല, അധികം ആളുകൾ അങ്ങനെ പറയും, പ്രത്യേകിച്ച് സൂറത്തുൽ മുൽക്കിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അവിടെയൊക്കെ അധികവും
തർഖീഖ് അഥവാ റായിനെ നേർപ്പിക്കണം. ഖദീർ, ഖബീർ, ബസീർ ഇതെല്ലാം ഇവിടെയും ഖദീർ എന്നാണ് പറയേണ്ടത്. ഇൻഷാ അള്ളാ ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 146, 147, 148 ആയത്തുകളാണ് ഇന്ന് നമ്മൾ കേട്ടു മനസ്സിലാക്കിയത്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പ്രത്യേകം തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ അബദ്ധങ്ങളൊന്നുമില്ലാതെ ശ്രദ്ധിക്കുക. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. ഇന്ന് സൂറത്തുൽ ബഖറയിലെ 146, 147, 148 വചനങ്ങളാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുൽ ഷക്കൂർ.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840.
3: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ, ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ, പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ, ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം, കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
4: ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് കിഡ്സ് ടൈം. സൂറത്തുൽ ഹദീദിലെ 1 മുതൽ 11 വരെയുള്ള വചനങ്ങളുടെ പാരായണം നിർവഹിച്ചുകൊണ്ട് ഇന്ന് നമ്മോടൊപ്പം ചേരുന്ന കുഞ്ഞു ഖാരി മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: മഷാല്ലാ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം. സൂറത്തുൽ ഹദീദിലെ 1 മുതൽ 11 വരെയുള്ള വചനങ്ങളാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേട്ടത്. പറയാൻ ചെയ്തത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: പീസ് ഖുർആൻ റേഡിയോ, ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ജുസ് അടിസ്ഥാനത്തിലുള്ള പാരായണം നിർവഹിക്കുന്ന പരിപാടി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തിൽക്കർ റുസുലു ഫദ്ദൽനാ ബഅദഹും അലാ ബഅദ്.

في الأرض من ذا الذي يشفع عنده إلا بإذنه

വല്ലാഹു യുദാഇഫു ലിമൻ യശാ വല്ലാഹു വാസിഉൻ അലീം.

واعلموا ان الله غني حميد الشيء

الله يعلمه وما للظالمين من أنصار إن تبدوا الصدقات

البيع وحرم الربا فمن جاءه موعظة من ربه

من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير.

جهنم وبئس المهاد قد كان لكم آية في فئتين التقتا

قل اللهم مالك الملك تؤتي الملك من تشاء وتنزع

امرأتي عاقل قال كذلك الله يفعل ما يشاء قال رب اجعل لي آية

ഇല്ലല്ലാഹ്.

ذلك بأنهم قالوا ليس علينا في الأميين سبيل ويقولون

ويقولون هو من عند الله وما هو من عند الله ويقولون

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഖതമുൽ ഖുർആൻ.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
2: കേൾക്കാം, പാരായണം ചെയ്യാം, മനഃപ്പാഠമാക്കാം, ഖുർആനെ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാം. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കാൻ പ്രചോദനമാകുന്ന പീസ് ഖുർആൻ റേഡിയോയുടെ ഹിഫ്ളുൽ ഖുർആൻ ഹാഫിദ് ജാഫർ സലഫിയുടെ നേതൃത്വത്തിൽ അടുത്ത വചനങ്ങളിലേക്ക്, സൂറ അഹ്സാബിലെ 72-ാമത്തെ വചനത്തിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 72-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാ ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. ആദ്യമായത്തൊന്ന് പാരായണം ചെയ്യാം.

0: ആയത്തിൻ്റെ സൂറത്തിൻ്റെ അവസാനത്തെ ആയത്ത് പഠിക്കാനായി ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അഹ്സാബിലെ 72-ാമത്തെ വചനമാണ് ഇന്ന് നാം ഹൃദ്യസ്ഥമാക്കിയത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിന്റെ 105-ാം അധ്യായം സൂറത്തു അൽ ഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ശവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അള്ളാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അള്ളാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് ഖുർആൻ റേഡിയോ. നാം കേൾക്കുന്നത് തൻസീൽ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുസ്സിലത്ത് 25 വചനം മുതൽ 54 വരെ വചനങ്ങളും സൂറത്തു സുഖ്റുഫ് അവസാനം വരെയുമുള്ള വചനങ്ങളാണ് നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് ഇബ്രാഹിം അൽ അഹ്ലർ.

فضله والكافرون لهم عذاب شديد ولو بسط

الأرض بغير الحق أولئك لهم عذاب أليم.

بطرف خفي. وقال الذين آمنوا إن الخاسرين الذين خسروا

وإذا بشر أحدهم بما ضرب للرحمن مثلا ظل وجهه